ആകാശവാണി ഇന്ന് ശകവർഷം 1948 ശ്രാവണം 1, കൊല്ലവർഷം 1201 കർക്കിടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 30 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോഹെർട്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു.
1: അവസരത്തിലും അനവസരത്തിലും മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നാം ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും അവർ തങ്ങളുടെ സ്വന്തം നേട്ടങ്ങളെപ്പറ്റിയും വിശദീകരിക്കാറുണ്ട്. കേൾക്കുന്നവർക്ക് ഇവയിൽ താല്പര്യമില്ലാതെയും കാണാറുണ്ട്. എങ്കിലും ഉപദേശം നൽകുന്നവർ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് നാം സ്വയമേവ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ ആവശ്യപ്പെടാതെയുള്ള ഉപദേശങ്ങൾ കേൾവിക്കാരന് തൻ്റെ കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലായി തോന്നാറുണ്ട്. ഇത് ഉപദേശം നൽകുന്നയാളെ പ്രശ്നങ്ങളിലെത്തിച്ചു എന്നും വരാം. ഉപദേശം ലഭിക്കുന്ന കേൾവിക്കാരൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും അയാൾ അതിനെ എങ്ങനെ കാണുന്നു അഥവാ ഗ്രഹിക്കുന്നു എന്നതും സുപ്രധാനമാണ്. ഇക്കാര്യം വിശദമാക്കുന്ന ഒരു കഥ പഞ്ചതന്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാക്കോലൂകിയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം എന്നീ അഞ്ചു തന്ത്രങ്ങളിലായി 80-ലധികം കഥകളിലൂടെ രാജ്യഭരണത്തിൻ്റെ പൊരുൾ, അതിൽ താല്പര്യമില്ലാതിരുന്ന ഒരു രാജകുമാരന് താല്പര്യമുണ്ടാക്കുവാനായി വിഷ്ണു ശർമ്മ എന്ന ഗുരു പറഞ്ഞതാണ് പഞ്ചതന്ത്ര കഥകൾ. ഒരു ശൈത്യകാലത്ത് തണുപ്പ് കൊണ്ട് വലഞ്ഞ ഒരു രാത്രിയിൽ കുറേ വാനരന്മാർ അതിൽ നിന്നും രക്ഷ നേടാനായി കുറേ കരിയില കൂട്ടിയിട്ട് അതിൽ ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ചുവെച്ച് ഊതി കത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഉയരത്തിൽ വൃക്ഷശാഖയിൽ ഇരുന്ന സൂചിമുഖൻ എന്ന പക്ഷി ആ വാനരന്മാരുടെ നേതാവിന് അവർ ആവശ്യപ്പെടാതെ തന്നെ ഒരു സദുപദേശം നൽകാം എന്ന് നിശ്ചയിച്ചു. പക്ഷിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു. പ്രയോജനമില്ലാത്ത ഈ അധ്വാനം ഉപേക്ഷിക്കുവാൻ പക്ഷി പറഞ്ഞു. കാരണം മിന്നാമിനുങ്ങ് തീക്കനലല്ല, എത്ര ഊതിയാലും അത് കത്തുകയില്ല. പക്ഷേ വാനരന്മാർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട സൂചിമുഖൻ വീണ്ടും വാനരന്മാരുടെ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഊതുന്നത് അഗ്നിയെ അല്ല മിന്നാമിനുങ്ങിനെയാണ്, അത് കത്തുകയില്ല.

0: ആ തണുപ്പിൽ വാനരന്മാരുടെ നേതാവ് തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ വിഡ്ഢിത്തം കണ്ട് സഹികെട്ട പക്ഷി മുകളിലത്തെ ശാഖയിൽ നിന്നും താഴെ പറന്നിറങ്ങി ആ വാനരൻ്റെ അടുത്തെത്തി വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. വീണ്ടും വീണ്ടും രണ്ട് കൂട്ടരും തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ ഉപദേശത്താൽ സഹികെട്ട വാനരൻ അതിലെ ശരിയും തെറ്റും നോക്കാതെ ആ പക്ഷിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഈ കഥ പറഞ്ഞ ശേഷം ഗുരു ശിഷ്യനോടായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഡ്ഢികളുടെ ഇടയിൽ ചെന്നാൽ അറിവ് വിളമ്പരുത്, നിശബ്ദനായിരിക്കൂ എന്ന്. ഇനിയൊരു കഥയിൽ ഒരു തുന്നൽക്കാരൻ പക്ഷി വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി സുഖമായി കഴിഞ്ഞു വന്നു. അവിടെ അതിനെ വെയിലും മഴയും അലട്ടിയില്ല. കാറ്റ് വീശിയാലും പക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല. കൂട് കാറ്റിൽ ആടിക്കളിക്കുമെന്ന് മാത്രം. അതിനുള്ളിൽ പക്ഷി സുരക്ഷിതനായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താഴെയുള്ള ശാഖയിലിരുന്ന കുരങ്ങനോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരിക്കൽ തണുപ്പും മഴയും കടുത്തപ്പോൾ കുരങ്ങൻ്റെ സ്ഥിതി പരുങ്ങലിലായി. അവൻ മഴ നനഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷിയാകട്ടെ തൻ്റെ കൂട്ടിൽ മഴയും തണുപ്പും ഏൽക്കാതെ സുഖമായി ഇരിക്കുകയായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താൻ കഠിനാധ്വാനത്തിലൂടെ ഒരു കൂടുണ്ടാക്കിയതിനെപ്പറ്റി കുരങ്ങിനോട് പറയുകയും കുരങ്ങും കഠിനാധ്വാനത്തിലൂടെ ഒരു വീടുണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയായാൽ ഇനി മഴയുണ്ടാകുമ്പോൾ നനയാതെ സുരക്ഷിതനായിരിക്കാമല്ലോ. ഈ ഉപദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാകാത്ത കുരങ്ങൻ പക്ഷി തൻ്റെ നേട്ടങ്ങൾ തന്നെ കേൾപ്പിക്കുവാൻ വേണ്ടി പറയുകയാണെന്ന് കരുതി ക്രുദ്ധനായി മുകളിലുള്ള ശാഖയിൽ കയറുകയും പക്ഷിയുടെ കൂട് നശിപ്പിക്കുകയും ചെയ്തു. ഈ കഥകളുടെ പ്രസക്തി കാലദേശങ്ങൾക്കും അപ്പുറമാണ്. അത് എന്നും പ്രസക്തമാണ്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകവുമാണ്. നമുക്ക് മറ്റൊരാൾ ആവശ്യപ്പെടാതെ അയാൾക്ക് ഉപദേശം നൽകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുവാൻ തീരുമാനിക്കാം. ഇത് ഉപദേശം നൽകുന്നയാളെ വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചു എന്നും വരാം.
1: ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് ജിതേന്ദ്രവർമ്മ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ സത്യത്തിനെത്ര വയസ്സായി എന്ന കവിത. പാരായണം ചെയ്തത് ജിതേന്ദ്രവർമ്മ.

0: growing. He said that the conversation focused on achieving the goals for the relationship set by the prime ministers of both the nations. The External Affairs Minister also met with his New Zealand counterpart, Winston Peters, and shared perspectives on the Indo-Pacific security situation. They also discussed enhancing maritime cooperation between India and New Zealand. National Broadcasting Day is being observed today. On this day in 1927, the first ever radio broadcast in the country went on air from Bombay Station under the Indian Broadcasting Company. On 8th of June in 1936, the Indian State Broadcasting Service became All India Radio, AIR. This day highlights the pivotal role broadcasting has played in India's development, educational outreach and cultural preservation. During the independence struggle, radio was a powerful tool for disseminating information and fostering unity. Post-independence, it has been instrumental in promoting literacy, health awareness and agricultural knowledge, especially in rural areas. In 1956, the name Akashvani was adopted for the national broadcaster. Since 1927, radio has been an important part of people's life in the country. Akashvani has been serving to inform, educate and entertain the masses, truly living up to its motto, Bahujana Hitaya, Bahujana Sukhaya. In men's cricket, first T20 international of three-match series between India and Zimbabwe will be played today in Harare. The match will begin at 4:30 p.m. Indian time. Shreyas Iyer-led India will play the second T20 on Saturday and the third match on Sunday at the same venue. India held a commanding advantage over Zimbabwe in the shortest format of the game. The two teams have faced each other 14 times in men's T20 internationals, with India winning 11 matches and Zimbabwe 3. In China Open Badminton, PV Sindhu, Ayush Shetty and Lakshya Sen have entered singles pre-quarterfinals in Changzhou. Double Olympic medalist PV Sindhu advanced to the women's singles second round after defeating fellow Indian player Unnati Hooda. And that is the end of this news bulletin.
1: Akashvani Arippugal ee nilayathil ninnu innu prakshepanam cheyyunna parivadi 6:15 Malayala Manorama Adhyatma Ramayana Parayanam 7th divasam Dr. B. Arundhati Parayanam cheythathu 6:25 ഉദയഗീതം ഇതിൽ ജി വേണുഗോപാൽ പാടിയത് 6:30 പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ വി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത് 7:05 മുതൽ 8 വരെ പുലർവെട്ടം ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം തൊഴിൽ ദർശനം കാലം സാക്ഷി നമുക്ക് ചുറ്റും ഗുഡ് ഇംഗ്ലീഷ് 7:25 വാർത്തകൾ 8:30 നോവൽ സഞ്ചാരം ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 87th ഭാഗം 8:35 സ്മൃതിമധുരം 8:45 യോഗ സൗഖ്യം തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 9 വാർത്താ തരംഗിണി 9:15 ഹലോ സന്ദേശഗാനം 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി 10:15 രാഗാമൃതം നൂക്കല ചിന്ന സത്യനാരായണ പാടിയ കൃതികൾ 11:02 ഹരിതം ഹലോ ആകാശവാണി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരം മറുപടി നൽകുന്നു 12 ശാസ്ത്രലോകം വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം ശാസ്ത്ര പ്രചാരകൻ വലിയശാല രാജു നടത്തുന്ന പ്രഭാഷണം 12:20 റിജിൻ എസ് പാടിയ ലളിതഗാനങ്ങൾ 12:30 പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര മരുന്നുകളോടുള്ള അലർജി ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു 12:50 വാർത്തകൾ 1 ഒരു വട്ടം കൂടി 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം 19th ഭാഗം രചന അനിൽ തമ്പാൻ സംവിധാനം റൂബി ബാബു 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി 3 നേർമൊഴി നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായുള്ള അഭിമുഖം 3:30 ഗാനോപഹാരം 4 മായാമുദ്രകൾ ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം 4:30 മഴവില്ല വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ 4:45 തുടിതാളം ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന മദ്ദളകേളി 5 ഹിന്ദി പാഠം 5:15 5:40 ചലച്ചിത്ര ഗാനങ്ങൾ 5:20 അധ്യാത്മ രാമായണ പാരായണം 7th ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത് 5:30 സ്പോൺസേഡ് പരിപാടി.

പാടി സ്പൈസ്. 5:45 സിന്ധു പ്രതാപ് പാടിയ ഭക്തിഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കൃഷിയിലൂടെ സംരംഭകത്വം, ബെന്നി മുണ്ടയ്ക്ക മണ്ണിലുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി രണ്ടാം ഭാഗം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റ് നടപടികളുടെ അവലോകനം ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. സർവലിഖിത വിജ്ഞാനീയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ അർച്ചന RS. 9:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം PG രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് കഥ സന്താന ഗോപാലം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8°C, കുറഞ്ഞ താപനില 25.8°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി, ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 7ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: അഭിഷേക വിഘ്നം, വിഛിന്നാഭിഷേകം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവി.

നിൻ തൊഴിൽ കണ്ട അതിസന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നന്നു.

സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ, ഖേദേന മന്ദിരം പുക്കിതു സത്വരം.

0: കരോമ്യഹം സത്യം മയോക്തം വറിച്ചു രണ്ടായി വരാ.
1: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
3: ഇനി ഉദയഗീതം, ജി വേണുഗോപാൽ പാടിയത്. മനസ്സിന്റെ മാണിക്യ മണിവീണയിൽ എന്ന് തുടങ്ങുന്നു.

0: ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് കേട്ടത്. ഉദയഗീതം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി KSRTC പിങ്ക് ബസ് സർവീസിന്റെ പരീക്ഷണയോട്ടം ഇന്നു മുതൽ. പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തമ്പാനൂർ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. നീറ്റ് പേപ്പർ ചോർച്ചയെ ചൊല്ലി വർഷകാല സമ്മേളനത്തിന്റെ 3-ാം നാളും പാർലമെന്റ് സ്തംഭിച്ചതിനിടെ തിങ്കളാഴ്ച CJP മാർച്ചിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അടക്കം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഇരുസഭകളെയും അറിയിച്ചു. സംസ്ഥാനത്ത് 205 സ്കൂളുകളിൽ കൂടി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ അനുവദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SPC കേഡറ്റുകളെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സായി ഉൾപ്പെടുത്തിയ ചടങ്ങിലാണ് പുതിയ യൂണിറ്റുകൾ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU AISFും ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തും. ശമ്പള വരുമാനക്കാർക്ക് പിഴയില്ലാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ July 31 ആണ് അവസാന തീയതി. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. 12 ദിവസം നീളുന്ന കായികോത്സവത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് 3000-ത്തോളം താരങ്ങൾ 10 കായിക ഇനങ്ങളിൽ പങ്കെടുക്കും. ഇതേ വേദികളിൽ 6 കായിക ഇനങ്ങളിലായി പാരാ കോമൺവെൽത്ത് ഗെയിംസും നടക്കും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്.
1: ഇന്റർനെറ്റ് ദൂരങ്ങൾ കീഴടക്കുന്നതിനും സ്മാർട്ട് ഫോണുകൾ ലോകത്തെ നമ്മുടെ കൈക്കുള്ളിലേക്ക് ചുരുക്കുന്നതിനും മുൻപ് ഇന്ത്യയുടെ വിശാലമായ വൈവിധ്യത്തെ അദൃശ്യമായൊരു ശബ്ദനൂലുകൊണ്ട് കൂട്ടിച്ചേർത്ത മാധ്യമമാണ് റേഡിയോ. അറിയിക്കുക, അഭ്യസിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, എല്ലാത്തിലുമുപരി ദശലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കുക. ദേശീയ പ്രക്ഷേപണ ദിനം ഇന്ത്യയുടെ ജനാധിപത്യ സാംസ്കാരിക വികസന യാത്രയെ രൂപപ്പെടുത്തിയ ശക്തമായൊരു മാധ്യമത്തിന്റെ ആഘോഷമാണ്. 1927 July 23 ബോംബെയിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നിർത്തിയെങ്കിലും പിന്നീട് ആകാശവാണി എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ട ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അടിത്തറ പാകിയത് ഈ പ്രക്ഷേപണമാണ്.
2: ആകാശവാണിയുമായി എനിക്ക് വളരെ ദീർഘനാളത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്.
1: മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ.
2: കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴ് ബാലലോകത്തിലും രശ്മി കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ നടത്തുന്ന പരിപാടിയിലും ഒക്കെ ഞാൻ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു റേഡിയോ ക്ലബ് ഉണ്ടായിരുന്നു, ഉദയ റേഡിയോ ക്ലബ് ശാസ്ത്രമംഗലം. ആ റേഡിയോ ക്ലബ്ബാണ് ബാലലോകം പരിപാടി സ്ഥിരമായി കേൾക്കുകയും അഭിപ്രായം എഴുതി റേഡിയോ അമ്മാവൻ അയക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ റേഡിയോ അമ്മാവൻ പറയും, ഞാൻ ഇങ്ങനെ ഉദയ റേഡിയോ ക്ലബിന്റെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടി, വളരെ സാഹിത്യ ഭംഗിയുള്ള റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഗമയായിരുന്നു എന്നറിയാമോ. പിന്നീട് ബാലലോകം പരിപാടിയിൽ പങ്കെടുത്തു. പിന്നെ രശ്മിയില് ബാലിയുടെ കുട്ടികളുടെ രാമായണം അവതരിപ്പിച്ചപ്പോഴ് എനിക്കതിൽ ഒരു റോള് കിട്ടി അഭിനയിക്കാനായിട്ട്. എന്തായിട്ടാണെന്നറിയാമോ? കുരങ്ങായിട്ട്. ശബ്ദമൊക്കെ മാറ്റി കുരങ്ങിനെ പോലെ ഒന്ന് വിറപ്പിച്ചൊക്കെ സംസാരിച്ച് ഒരു നാടകമൊക്കെ ആകാശവാണി കൂടി പ്രക്ഷേപണം ചെയ്തു. ആകാശവാണിയിലെ വാർത്തകൾ കേൾക്കുകയും അതിലെ ചർച്ചകൾ സശ്രദ്ധം ശ്രവിക്കുന്നതും എനിക്കൊരു പതിവായിരുന്നു. എന്റെ IAS പ്രിപ്പറേഷൻ ടൈമിൽ വലിയ സഹായമാണ് ആകാശവാണി വഴി എനിക്ക് ലഭിച്ചത്. അതിനും എനിക്ക് ആകാശവാണിയോട് അതീവ നന്ദിയുണ്ട്.
1: എഴുതപ്പെട്ട വാക്കുകൾക്ക്

0: ശബ്ദത്തിലൂടെ ചിറകു നൽകിയ മാധ്യമമാണ് റേഡിയോ. അത് വായന എന്ന പ്രവൃത്തിയെ ഭാഗികമായി മാറ്റി നിർത്തുമ്പോഴും ശ്രോതാക്കളുടെ ഭാവനയെ തിളക്കത്തോടെ നിലനിർത്തി.
1: കവി എന്ന നിലയിലുള്ള എന്റെ വളർച്ചയിൽ, അതിനെ വളർച്ച എന്ന് വിളിക്കാമെങ്കിൽ, ആകാശവാണി നിശ്ചയമായും വളരെ പ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.
0: കവി സച്ചിദാനന്ദൻ.
1: അക്കിത്തം റേഡിയോയുടെ ചാർജ് ഉണ്ടായിരുന്ന തൃശൂരും കക്കാട് ജോലി ചെയ്തിരുന്ന കോഴിക്കോടും എല്ലാം പല കുറി ഞാൻ കവിതകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവ പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ ചെറുപ്പകാലത്ത് ഞാൻ വീട്ടിലിരിക്കുകയോ വീട്ടിൽ റേഡിയോ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് വിശ്വസനീയമായ വാർത്തകൾ വന്നിരുന്നതും റേഡിയോയിലൂടെ തന്നെ ആയിരുന്നു. അതുപോലെ അനേകം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രഗത്ഭരത പ്രഭാഷണങ്ങൾ ഞാൻ ആദ്യം കേൾക്കുന്നതും റേഡിയോയിലൂടെ തന്നെയാണ്. ഒരിക്കലും വിസ്മരിക്കാനും കഴിയാത്ത ഒരു പങ്കാണ് എഴുത്തു ജീവിതത്തിൽ പ്രത്യേകിച്ചും റേഡിയോ വഹിച്ചിട്ടുള്ളത്.
0: കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സമ്പന്നത ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം തലമുറകളിലൂടെ സംഗീതജ്ഞർക്ക് അഭിമാനകരമായ വേദിയും റേഡിയോ നൽകി.
2: എന്റെ കുട്ടിക്കാലം മുതൽ കച്ചേരികളും ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും എല്ലാം കേട്ട് വളർന്നത് റേഡിയോയിൽ കൂടെയാണ്.
0: സംഗീതജ്ഞൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
2: ഈശ്വരാധീനം കൊണ്ട് 1976 എനിക്ക് അവിടെ കമ്പോസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ ഒരുപാട് ലളിത ഗാനങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചു, അതുപോലെ കവിതകൾ ചെയ്യാൻ സാധിച്ചു, മ്യൂസിക്കൽ ഫീച്ചേഴ്സ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരുപാട് പേരുടെ കച്ചേരി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാം സംഗീതത്തിലുള്ള എല്ലാം അഭിവൃദ്ധി ഉണ്ടായത് ആദ്യകാലങ്ങളിൽ റേഡിയോ കേട്ട്, പിന്നെ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുടെ കമ്പോസിങ്ങും അവരുടെ ടാലൻറ്റും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എം ജി രാധാകൃഷ്ണൻ, ഉദയഭാനുചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് കമ്പോസേഴ്സ് നമുക്ക് ആകാശവാണിയിൽ വന്നിരുന്നു. അവരുടെ എല്ലാം സ്റ്റൈലും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു. ഈ ശുഭദിനത്തിൽ ഞാൻ ആകാശവാണിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.
0: സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ശാസ്ത്രീയ അവബോധവും വിദ്യാഭ്യാസ പരിജ്ഞാനവും വ്യാപിപ്പിക്കുന്നതിന് റേഡിയോ എന്നും ഫലപ്രദമായ ഒരു മാധ്യമമാണ്.
3: ചെറുപ്പകാലത്ത് നമ്മുടെ എല്ലാം ഏക വിനോദോപാധിയും അറിവിന്റെ കേന്ദ്രവുമായിരുന്നു ആകാശവാണി.
0: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുൻ ചെയർമാൻ എസ് സോമനാഥ്.
3: കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാമുകള് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലയിലായിരുന്നായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് സംഗീത പ്രോഗ്രാമുകള്, അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ. മറ്റൊന്ന് കാർഷിക രംഗത്തെ കുറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മ. നമ്മുടെ സമയം എത്ര സമയമായോ, സ്കൂളിൽ പോകാൻ സമയമായോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാൻ സമയമായോ എന്നൊക്കെ അറിയുന്നതെല്ലാം ആകാശവാണിയുടെ സമയ അനൗൺസ്മെന്റുകളായിരുന്നു. പ്രത്യേകിച്ചും ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആകാശവാണിയുടെ മറ്റൊരു ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അത് അക്കാലഘട്ടത്തിലെ തനത് കലകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കേട്ട ഒന്നാണ് കമന്ററികൾ, പ്രത്യേകിച്ചും ലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചുള്ള കമന്ററികൾ. ഇങ്ങനെ നമ്മുടെ മനസ്സിലും അറിവിലും വേണ്ട എല്ലാ പ്രോഗ്രാമുകളും അന്ന് ആകാശവാണി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു.
0: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമായി വിശ്വാസ്യതയ്ക്കും ഉത്തരവാദിത്തമുള്ള റിപ്പോർട്ടിംഗിനും റേഡിയോ പ്രാധാന്യം നൽകുന്നു.
4: 50s അവസാനം അല്ലെങ്കിൽ 60s ആദ്യം ജനിച്ച ഈ തലമുറയ്ക്ക് എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിനും വിനോദത്തിനും മറ്റൊരു ബദൽ മാധ്യമമില്ല റേഡിയോ പോലെ.
0: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ.
4: വാർത്തകൾ അറിയാനാണെങ്കിലും ആകാശവാണിയുടെ പ്രത്യേകിച്ചും വിശ്വാസ്യത, പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഏറ്റവും ആശ്രയിച്ചത് റേഡിയോ ആണ്. കുട്ടി ജനിച്ച് ഒരു 10 മുമ്പ് തന്നെ ഉണ്ടായ ഒരു സാംസ്കാരികമായ താല്പര്യങ്ങൾ, ഇവയൊക്കെ ഏറ്റവും അധികം വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കിട്ടുന്ന ഏറ്റവും വലിയ അവസരം റേഡിയോ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പോർട്സിന്റെ കാര്യത്തിൽ, ഞാനൊരു ക്രിക്കറ്റ് പ്രേമി ആയതുകൊണ്ട് ലോകത്ത് എവിടെ നടത്തുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെയും കമന്ററി കേൾക്കാൻ, അതിലെ കമന്റേറ്റേഴ്സിന്റെ ആരാധകനായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അവര് സുരേഷ് ത്രേയും ടോണിക് കോസിയറും ആനന്ദ് സത്യവാദും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പത്രപ്രവർത്തനം ആരംഭിച്ചപ്പോഴും അക്കാലം മുതൽ തന്നെ റേഡിയോയിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ റേഡിയോയിൽ പല പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അച്ചടി മാധ്യമത്തിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും മാധ്യമത്തിൽ പ്രവർത്തിച്ചെങ്കിൽ അത് ഇതുപോലെയുള്ള പരിപാടികളിലൂടെ ആകാശവാണിയിലാണ്.
0: എല്ലാ വീട്ടിലേക്കും അവിസ്മരണീയമായ ചലച്ചിത്ര നാടക ഗാനങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം കഴിവുള്ള ഗായകരെയും സംഗീത സംവിധായകരെയും ഗാനരചയിതാക്കളെയും കണ്ടെത്താൻ റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട്.
5: ഓർമ്മ വച്ച കാലം തൊട്ട് ആകാശവാണി കേട്ട ഒരു വല്ലാത്ത സ്മൃതിമധുരമുണ്ട്.
0: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ.
5: എം ജി രാധാകൃഷ്ണന്റെയും കാവാലത്തിന്റെയും പെരുമ്പാവൂർജി

0: രവീന്ദ്രനാഥ് സാറിന്റെയും ഒക്കെ ലളിതഗാനങ്ങൾ കേൾക്കുക, സതീഷ് ചന്ദ്രന്റെയും ഇ പി രാധാമണിയുടെയും ഒക്കെ ശബ്ദം കേൾക്കുക, ഇതൊക്കെ ബാല്യകൗമാരങ്ങളിലെ പതിവായിരുന്നു. പിന്നീട് ഞാൻ വളരെ ചെറുപ്പത്തിലേ 18-ാമത്തെ വയസ്സിൽ തന്നെ പ്രൊഫഷണൽ ഗാന രചയിതാവായി നാടകത്തിൽ. സിനിമയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആകാശവാണിയിൽ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ കുട്ടിക്കാലത്ത് കേട്ട അഞ്ജിതദാസ് സാറിനോടൊപ്പവും പെരുമ്പാവ് സാറിനോടൊപ്പവും പിന്നീട് ആർ സോമശേഖരൻ, മുരളി സിതാര, കെ പി സി ചന്ദ്രശേഖരൻ വരെയുള്ള പ്രഗത്ഭരായവരോടൊത്ത് പാട്ടുണ്ടാക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പ്രക്ഷേപണകലയുടെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖമാണ് ആകാശവാണി. അതിന് ഒരു അഭിജാതമായ പാരമ്പര്യമുണ്ട്. അത് പാട്ടെഴുത്തുകാരന്റെ പേര് ആദ്യം പറഞ്ഞ് പാട്ട് തുടങ്ങും. മറ്റൊരു പ്രക്ഷേപണകലയ്ക്കും ഇതുവരെ തോന്നാത്ത ഒരു സാമാന്യ മര്യാദ തലമുറകളോളം പാലിച്ചുകൊണ്ടുവരുന്ന അഭിജാതമായ പാരമ്പര്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യബോധം തീർച്ചയായിട്ടും ആകാശവാണിക്കുണ്ട്.
1: സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ.
2: എനിക്ക് ലളിതഗാനങ്ങളോടും സിനിമാ ഗാനങ്ങളോടും ഒക്കെ ഇത്രയേറെ കമ്പം വരാൻ ഒരു വലിയൊരു കാരണം ആകാശവാണിയാണ്. പഴയകാലത്ത് കാത്തിരിക്കാറുണ്ട് ലളിതഗാന പാഠങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും യേശുദാസ് സാർ പാടുന്ന പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് മഹാന്മാരുടെ കച്ചേരികൾ, നേരിട്ട് ഒരിക്കലും കേൾക്കാൻ അവസരം കിട്ടാത്ത അവരുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള റെക്കോർഡിംഗ് ശേഖരം ആകാശവാണിക്കുണ്ടെന്നുള്ളതാണ്. ജി എൻ ബാലസുബ്രഹ്മണ്യം, അരീക്കുടി രാമാനുജയ്യങ്കാർ, മധുരൈ മണിയയ്യർ, എം ഡി രാമനാഥൻ, മഹാരാജപുരം വിശ്വനാഥയ്യർ, ശമ്മൻകുടി ശ്രീനിവാസയ്യർ, അങ്ങനെ കർണാടക സംഗീതത്തിന്റെ മഹാന്മാരുടെയൊക്കെ കച്ചേരി നമുക്ക് ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ദശാബ്ദങ്ങളായിട്ട്. അത് ഒരു അമൂല്യതയാണ്, അത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആകാശവാണി നമുക്ക് ചങ്കാണ് എന്നുള്ളത്. ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായിട്ട് ആകാശവാണി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: മുൾമുനയിൽ നിർത്തുന്ന തത്സമയ വ്യാഖ്യാനങ്ങളും വിദഗ്ധ വിശകലനങ്ങളും അത്ലറ്റുകളുടെ പ്രചോദനാത്മകമായ കഥകളും കൊണ്ട് റേഡിയോ സ്പോർട്സിനെ ജീവസുറ്റതാക്കി.
3: വാർത്താ മാധ്യമ ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
1: മുതിർന്ന സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
3: ഞാനിപ്പോൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ചാണ്. വേൾഡ് കപ്പിന്റെ ഫൈനൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഫൈനൽ വേദിയിൽ ഞാൻ കണ്ടത്, കാരണം ഞാൻ കണ്ടു എന്ന് പറയാൻ കാരണം, ഞാൻ 4-ാമത് വേൾഡ് കപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 ബ്രസീൽ വേൾഡ് കപ്പില് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടതിന്റെ 10 മടങ്ങ് സാങ്കേതിക മികവോടുകൂടിയാണ് പ്രക്ഷേപണ രംഗം മാറുന്നത്. പ്രക്ഷേപണ രംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർത്താ മാധ്യമ രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശക്തമായ ഒരു കാര്യമാണ്. ഈ ന്യൂയോർക്കിൽ നിന്ന് ഇത് പറയുമ്പോൾ, ഇവിടെ റേഡിയോസ്, ഇപ്പം വേൾഡ് കപ്പിന്റെ ലൈവ് റേഡിയോസ് ധാരാളമായിട്ട് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അവരുടേതായാലും നമ്മൾ കേട്ട ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 197 രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും അതിന് ചെവി കൊടുത്താൽ ലോകത്തെ എല്ലാ ഭാഷകളിലും ഇങ്ങനെ മത്സരങ്ങളെ റിപ്പോർട്ട് മീൻസ് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത് കേട്ടിരിക്കാനാണ് നമുക്ക് തോന്നുക.
1: സാങ്കേതിക വിദ്യകൾ മാറിയാലും മാറുന്ന കാഴ്ചയുടെ മായാജാലങ്ങൾ വന്നാലും പ്രക്ഷേപണത്തിന്റെ സത്ത മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും മികച്ച പ്രക്ഷേപണങ്ങളെ അളക്കുന്നത് സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമല്ല, അവ പ്രചോദിപ്പിക്കുന്ന വിശ്വാസത്തെയും സംരക്ഷിക്കുന്ന സംസ്കാരങ്ങളെയും സ്പർശിക്കുന്ന ജീവിതങ്ങളെയും അവ എത്ര ആഴത്തിൽ തൊടുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. എല്ലാ യുഗത്തിലും പ്രക്ഷേപണം ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, രാജ്യത്തിന്റെ തുടിപ്പുകളെ അടയാളപ്പെടുത്തുന്ന ശബ്ദവുമാണ്.
4: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ഡെലിറിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറ്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTC പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും JP നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ BJP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷ

0: ശിക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ July 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും July 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്ക് വഹിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൗഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. June 11 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിൽ.

0: നീലേശ്വര മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ്ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രചാ ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിതവാൻ യത് വികസിത ഭാരത നിർമ്മാണസ്യ സ്വപ്നം ജനാന്തോളനസ്യ രൂപം ധാരയേത്, രാഷ്ട്രസ്യ യുവജനാശ്ച അസ്യ സങ്കല്പസ്യ ആധാര ശിലാഃ ഭവേയുഃ. സർവേഷാം പരിഷ്കാരാണാം കേന്ദ്രേ നാഗരികാണാം കല്യാണമേവ ഭവിതവ്യമിതി തേനോക്തം. പ്രധാനമന്ത്രി നവദില്ല്യാം വികസിത ഭാരത ലക്ഷ്യാണാം സിദ്ധ്യൈ ഗ്രാമവികാസസ്യ കൃഷേഹ സമാജകല്യാണസ്യ തഥാ സംബദ്ധ ക്ഷേത്രാണാം പ്രഗതി സമീക്ഷാർത്ഥം ആയോജിതസ്യ ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം കുർവൻ ഏതദ് വക്തവ്യം പ്രദത്തവാൻ. അസ്മിന്നുപവേശനെ മന്ത്രിമണ്ഡല സചിവഃ പ്രമുഖമന്ത്രാലയാനാം സചിവാഃ തഥാ പ്രധാനമന്ത്രിണഃ കാര്യാലയസ്യ വരിഷ്ഠാധികാരിണഃ ച ഉപസ്ഥിതാഃ ആസന്. പ്രശാസനേന സംസദി നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണെ സാർത്ഥക ചർച്ചയൈ സ്വസജ്ജത പുനരുക്ത. ലോക്സഭായാം സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഃ അവദത് യത് രാഷ്ട്രസ്യ യൂനാം ഭവിഷ്യം മനസി നിധായ സംസദീയ നിയമാനുസാരം സർവേഷാം പക്ഷാണാം സഹഭാഗേന അസ്മിൻ വിഷയേ സാർത്ഥക ചർച്ചയൈ പ്രശാസനം സജ്ജമസ്തി. ഹ്യഃ തൃതീയദിനമപി സംസദി വിപക്ഷേണ നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണം ഛാത്രാണാം വിരോധ പ്രദർശനാനി ചോദ്ധൃത്യ പുനഃ പുനഃ വ്യവധാനം കൃതം. അനന്തരം ലോക്സഭ രാജ്യസഭ ച ആദിവസം യാവത് സ്ഥഗിതേ അഭവതാം. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദലസ്യ വരിഷ്ഠ നേതാ കേന്ദ്രമന്ത്രി ച JP നദ്ദ അവദത് യത് ഛാത്രഹി ഉത്ഥാപിതം നീറ്റ് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണം രാജനീതി വിഷയ ന കർത്തവ്യ. അസ്മാത് പ്രകരണാത് രാജനൈതിക ലാഭസ്യ പ്രാപ്ത്യൈ പ്രയത്ന അപി ന സമീചീന. അസൌ ഹ്യഃ നവദില്ല്യാം വാർത്താഹരാൻ സംബോധയൻ അവദത് യത് ഏതത് അന്വേഷണസ്യ വിഷയ അസ്തി അഥ അസ്മിൻ വിഷയേ ഗംഭീര വിമർശസ്യ ച ആവശ്യകത വർത്തതെ. അസൌ ഏതദപി അവദത് യത് ഏഷാ ഗംഭീര സമസ്യാ അസ്തി യസ്യാഹ വിഷയേ സമ്യക് നിഷ്കപടശ്ച വിമർശഃ അപേക്ഷിതഃ.
2: ഗഹൻ ചർച്ച മാധ്യമ ബാരിക്കോ മേ ജായ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ലീഡിംഗ് ടു പേപ്പർ ലീക്ക്, ഹൂ ആർ ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ആൻഡ് ഹൗ ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് റെസ്പോണ്ടഡ്. ജബ് ഹമാരേ ധ്യാൻ മേ കോയി പേപ്പർ ലീക്ക് ആയാ ഹൈ തോ ഹംനേ കിസ് തരീകേ സേ ഇസ്കോ അഡ്രസ് കിയാ ഹൈ.
1: വിദേശമന്ത്രി ഡോക്ടർ S. ജയശങ്കര ഫിലിപ്പീൻസ് ദേശസ്യ മനീലാ നഗരെ ആയോജിതസ്യ ക്വാഡദേശാനാം വിദേശമന്ത്രിണാം ഉപവേശനസ്യ അന്തരാലെ കനാഡാദേശസ്യ വിദേശമന്ത്രിണ അനീത ആനന്ദ് ഇത്യനയാ സഹ മേളനം അകരോത്. അസൌ

0: ശ്രീരാമഭദ്ര ജയ.
1: അധ്യാത്മരാമായണം എന്ന കൃതി നമുക്ക് തന്ന മഹാത്മാവാണ് എഴുത്തച്ഛൻ. മുമ്പ് എല്ലാ വീടുകളിലും രാമായണം എന്നും പാരായണം ചെയ്യുമായിരുന്നു. അക്ഷരം പഠിക്കാത്തവനിലും ഇതെത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. എൻ്റെ നാട്ടിലൊരു പഴയ കഥയുണ്ട്. വലിയ വീട്ടിലെ കാരണവർ വിളക്കും കൊളുത്തി വെച്ച് രാമായണം വായിക്കുന്നത് കണ്ട അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിൽ പോയിരുന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥക്കെട്ടെടുത്ത് വച്ചിട്ട് രാമായണം അയാൾക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി പാടുന്നു. അവനിലേക്കും രാമായണം ചെന്നു. അതായത് നിരക്ഷരനോ സാക്ഷരനോ എന്ന് നോക്കാതെ. മാത്രമല്ല, നാട്ടുംപുറങ്ങളിൽ നമ്മൾ എഴുത്തറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പലരിൽ നിന്നും രാമകഥകൾ പല രീതിയിൽ, സീതാദുഃഖം കളിപ്പാട്ട്, നാടൻപാട്ടിലും വേടൻപാട്ടിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരുന്ന ഒന്നാണ് രാമകഥ. ആ രാമകഥയ്ക്ക് എന്തോ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ ഭൗതികതയെയും മനോജീവിതത്തെയും അധ്യാത്മജീവിതത്തെയും സംലയിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ് അധ്യാത്മരാമായണം. പലരും ഇതിനെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ദൈവങ്ങളെക്കുറിച്ചുള്ള രാമായണമാണ് എന്ന് പറയാറുണ്ട്. അധ്യാത്മരാമായണം എന്നത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാക്കാണ്. സംസ്കൃതത്തിലുണ്ടായിരുന്ന ഒരു അധ്യാത്മരാമായണത്തെ കൂടെ ആസ്പദമാക്കിയോ അതിനെ കുറേ അധികം ആശ്രയിച്ചോ ആണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്കുണ്ടാക്കി തന്നത്. ഈ കൃതി കുറേ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നിറഞ്ഞതാണ് എന്ന് നമ്മളെ പ്രഥമ ദൃഷ്ടിയാ തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ എവിടെ എത്തും, അതാണ് പ്രധാനം. നമ്മൾ ഇതിലൂടെ എത്തുന്നത് മനസ്സിൻ്റെ ഉപരിതലത്തിലുള്ളൊരു വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയാണ് ആധ്യാത്മികത. ആ വിശുദ്ധിക്കകത്ത് പുല്ല്, പുഴു, പാമരൻ, സസ്യം, ജന്തു, ദേവന്മാർ, ഉപദേവന്മാർ, സാധ്യന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മരീചികൾ, ജ്യോതിർഗോളങ്ങൾ എല്ലാം അടങ്ങുന്ന ലോകമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു സാർവലൗകികത മനസ്സിനുണ്ടാകുന്നു.

0: അത് വളരെ പ്രധാനമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ വിമലീകരിക്കുക, പാകപ്പെടുത്തുക, സമീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ശരിക്കും അധ്യാത്മരാമായണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടാക്കിത്തരാൻ ഉള്ള ചെറിയ ചെറിയ കുറുക്കുവഴികൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നാമം ജപിക്കുക എന്ന് പറയുന്നത് തന്നെ. ഇതിലൂടെ ചെല്ലുന്നത് വേദാന്തത്തിലാണ്, വേദാന്തത്തിലേക്ക് കയറാനും കൂടെ ഉള്ള വഴിയാണ്. സാധാരണക്കാരനെ, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവൻ എന്ന് നമ്മൾ കരുതുന്നവനെ വേദാന്തത്തിലെത്തിച്ച കൃതിയാണ് ശരിക്കും അധ്യാത്മരാമായണം. അങ്ങനെ അധ്യാത്മരാമായണം നിരന്തരം നിത്യം വീട്ടിൽ വായിക്കുക വഴി നമുക്ക് നമ്മുടെ ഉച്ചാരണം, വാഗ്ബോധം, സന്ദർഭബോധം ഇതൊക്കെ കിട്ടും. അങ്ങനെ മലയാളിയെ എഴുത്തു പഠിപ്പിച്ചത്, ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്, മലയാളിയെ വിദ്യാരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവേട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90.0 തെങ്ങിന്റെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്കുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി ശിവകുമാർ നാളെ 11 മണിക്ക് നൽകുന്നു. 9995219523 എന്ന നമ്പറിൽ വിളിക്കാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ഈ മാസം 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ മാസം 31 ഓഗസ്റ്റ് 1 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. തിരുവനന്തപുരം മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഇന്ന് രാവിലെ 10 കൈമനം കൂൺപുരയിൽ സൌജന്യ കൂൺ കൃഷി പരിശീലനം നൽകും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ പുസ കൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ 2ാം പതിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സസ്യരോഗം, പ്രിസിഷൻ അഗ്രികൾച്ചറൽ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിട്ടുള്ളതുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബിസിനസ് സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, ICAR അടിസ്ഥാന സൌകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം, വിപണി ബന്ധങ്ങൾ, ധനസഹായത്തിനുള്ള സൌകര്യങ്ങൾ എന്നിവ ലഭിക്കും. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്കായി 9995826799 എന്ന നമ്പറിൽ വിളിക്കാം. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴിഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10,000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാവുക.

0: തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷ ഫോം www.keralachicken.org.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് അല്ലെങ്കിൽ CDS ഓഫീസുമായും 0471244844 എന്ന നമ്പറിലും വിളിക്കാം. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-നും 60-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8943346625 9061042347 എന്നീ നമ്പറുകളിൽ വിളിക്കാം. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട 2 മാസം പ്രായമുള്ളതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കഴിഞ്ഞതുമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078572094. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9495655321, 9496596321.
1: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
3: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: 1927 ജൂലൈ 23 ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണം ബോംബെയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ വാർത്താവിനിമയ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ദിവസം തുടക്കം കുറിച്ചത്. ഈ ചരിത്രപരമായ തുടക്കത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂലൈ 23 ഇന്ത്യയിൽ ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ സ്ഥാപനമാണ് ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഈ സേവനം ആരംഭിച്ചത്. തൊട്ടടുത്ത മാസം, അതായത് 1927 ഓഗസ്റ്റ് 26 കൊൽക്കത്തയിലും ഇവർ റേഡിയോ പ്രക്ഷേപണം തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 1930 ഈ കമ്പനി പൂട്ടിപ്പോയെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ ഈ സംവിധാനം ഏറ്റെടുത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആരംഭിച്ചു. പിന്നീട് 1936 ജൂൺ 8 ഇത് നമ്മൾ ഇന്ന് കാണുന്ന ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറിയത്. പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോറിന്റെ നിർദ്ദേശപ്രകാരം 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിച്ചു. 1952 ജൂലൈ 23 ഈജിപ്തിന്റെ ചരിത്രത്തെയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ച ഈജിപ്ഷ്യൻ വിപ്ലവം നടന്നത്. ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെന്റ് എന്ന സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അട്ടിമറി ഈജിപ്തിലെ ബ്രിട്ടീഷ് സ്വാധീനത്തിനും മുഹമ്മദ് അലി രാജവംശത്തിന്റെ ഭരണത്തിനും അന്ത്യം കുറിച്ചു. ജനറൽ മുഹമ്മദ് നഗീ, കേണൽ ഗമാൽ അബ്ദുൽ നാസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. വിപ്ലവത്തെ തുടർന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫാറൂഖ് രാജാവിന് അധികാരം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായി വരികയും അദ്ദേഹം നാടുകടത്തപ്പെടുകയും ചെയ്തു. വിപ്ലവം നടന്ന് തൊട്ടടുത്ത വർഷം, അതായത് 1953 ജൂണിൽ ഈജിപ്ത് ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. മുഹമ്മദ് നഗീബ് ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ഈ വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 23 ഈജിപ്തിന്റെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ഭാരതത്തിന്റെ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും വീര്യമേറിയ നാമങ്ങളിലൊന്നായ ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് 1906 ജൂലൈ 23. ബ്രിട്ടീഷ് പോലീസിന് ഒരിക്കലും ജീവനോടെ പിടികൂടാൻ കഴിയാത്ത എന്നും ആസാദ് ആയി ജീവിച്ച ധീരനായ പോരാളിയായിരുന്നു അദ്ദേഹം. 15 വയസ്സിൽ നിസ്സഹകരണ പ്രസ്ഥാന സമരത്തിനിടെ അറസ്റ്റിലായപ്പോൾ കോടതിയിൽ വെച്ച് തന്റെ പേര്

0: ആസാദ് എന്നും പിതാവിന്റെ പേര് സ്വതന്ത്ര എന്നും വീട് ജയിൽ എന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അന്നു മുതലാണ് അദ്ദേഹം ചന്ദ്രശേഖർ ആസാദ് എന്ന് അറിയപ്പെട്ടത്. രാം പ്രസാദ് ബിസ്മിലിന്റെ മരണശേഷം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കുകയും അതിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകുകയും ചെയ്തു. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ പ്രധാന വഴികാട്ടിയായിരുന്നു ഇദ്ദേഹം. കാക്കോരി ട്രെയിൻ കൊള്ള, ലാഹോറിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സൗണ്ടേഴ്സിനെ വധിച്ച സംഭവം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. 1931 ഫെബ്രുവരി 27 അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി ഒറ്റയ്ക്ക് പോരാടി. തന്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ഉണ്ട ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളാൽ ഞാൻ മരിക്കില്ല എന്ന തന്റെ പ്രതിജ്ഞ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് രക്തസാക്ഷിത്വം വരിച്ചു. തന്റെ തനതായ ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച ബ്രിട്ടീഷ് ഗായികയും ഗാനരചയിതാവുമായിരുന്ന എമി വൈൻ ഹൌസ് അന്തരിച്ചത് 2011 ജൂലൈ 23 സോൾ, റിഥം ആൻഡ് ബ്ലൂസ്, ജാസ് എന്നീ സംഗീത ശാഖകളുടെ സമന്വയമായിരുന്നു അവരുടെ ഗാനങ്ങൾ. 2006 പുറത്തിറങ്ങിയ ബാക്ക് ടു ബ്ലാക്ക് എന്ന ആൽബം അവരെ ലോക പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളായ ബാലഗംഗാധര തിലകൻ ജനിച്ചത് 1856 ജൂലൈ 23. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യൻ ജനത അദ്ദേഹത്തിന് ലോകമാന്യ എന്ന ബഹുമതി നൽകി ആദരിച്ചു. സ്വരാജ് എന്റെ ജന്മസിദ്ധമായ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ദിശാബോധം നൽകി. ജനങ്ങളെ ബോധവൽക്കരിക്കാനായി അദ്ദേഹം കേസരി, ദി മറാട്ട എന്നീ രണ്ട് പ്രശസ്ത മായ പത്രങ്ങൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഗണേശോത്സവം, ശിവജി ഉത്സവം എന്നിവ പൊതുപരിപാടികളായി ജനകീയമാക്കി മാറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന്റെ നേതാക്കളായ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർക്കൊപ്പം ലാൽ ബാൽ പാൽ ത്രയത്തിലെ ബാൽ ഇദ്ദേഹമായിരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് ചെവി വേദന കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ പോൾ സാമുവൽ സംസാരിക്കുന്നു.
3: പല കാരണങ്ങൾ കൊണ്ട് ചെവി വേദന ഉണ്ടാകാം. ഒന്ന്, ചെവിയിലെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതുപോലെ തന്നെ ചെവിയിലേക്ക് വരുന്ന ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്ന ചില ഏരിയയിൽ നിന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ചെവി വേദന ഉണ്ടാവാം. ഉദാഹരണത്തിന്, പല്ലുവേദന ഉണ്ടാകുമ്പോൾ ചെവി വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ താടിയലിന്റെ ജോയിന്റിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ചെവി വേദന ഉണ്ടാവാം. വായിക്കകത്ത് വരുന്ന ചെറിയ അൾസറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇതുപോലെ ചെവി വേദന ഉണ്ടാവും. ENT വിദഗ്ധനെ എന്തെങ്കിലും കാണിക്കണം. ചെവിക്കകത്ത് ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും അങ്ങനെയാണ് എങ്കിൽ ചെയ്യേണ്ടത് വെള്ളം കയറാതെ നോക്കണം. പിന്നെ വേദന ഉള്ള സമയത്ത് എന്തു വന്നാലും ഒരു ENT വിദഗ്ധനെ കാണിക്കുകയും ഫംഗസ് അണുബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മരുന്ന് വയ്ക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇത്. വീണ്ടും വീണ്ടും വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, ചെവിക്കകത്ത് വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. രണ്ട്, ചെവിക്കകത്ത് ഇയർബഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിന്നുകൾ ഒരു കാരണവശാലും ചെവിക്കകത്ത് ഒരു കാര്യവും ഇട്ട് ചെവിക്കകത്ത് തൊലിയിൽ മുറിവുകൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. ഇതാണ് വീണ്ടും ഇത് വരാതിരിക്കേണ്ട കാര്യങ്ങൾ. പ്രമേഹമുണ്ട്, നിയന്ത്രണ വിധേയമല്ല എങ്കിൽ ഈ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെവിക്കകത്ത് ഒന്നും ഇടുകയും അതിനകത്ത് മുറിവ് ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് വേണം ഈ അണുബാധയെ നമ്മൾ സമീപിക്കുവാൻ. പ്രമേഹത്തിന് എന്തായാലും ഇൻസുലിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ എടുത്ത് തന്നെ അത് നിയന്ത്രണ വിധേയമാക്കി തന്നെ തുടർച്ചയായിട്ട് ഒരു പ്രമേഹം നിയന്ത്രിക്കുന്ന ഡോക്ടറിനെ കാണിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി പ്രമേഹം നിയന്ത്രണ വിധേയമാക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെവി വേദനയ്ക്ക് വിവിധ തരമായ കാരണങ്ങളാണുള്ളത്. ഒന്ന്, ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ. രണ്ട്, ചെവിയിൽ വരുന്ന ഇൻഫെക്ഷനിൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമുണ്ട്, അതുപോലെ തന്നെ ഫംഗൽ അണുബാധയുമുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെവിക്കകത്ത് വരുന്ന തൊലിയിൽ വരുന്ന ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ചെവി വേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് ചെവിക്കകത്തെ ബുദ്ധിമുട്ട്

0: കൊണ്ടുണ്ടാവാം, അതുപോലെ തന്നെ ചെവിക്ക് ചുറ്റുമുള്ള പല്ലുവേദന കാരണം ചെവിവേദന ഉണ്ടാവാം, താടിയിലിൻ്റെ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം, അവിടെ സന്ധികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കാരണം ചെവിവേദന ഉണ്ടാവാം, അതുപോലെ തന്നെ തൊണ്ടയ്ക്കകത്ത് വേറെ എന്തെങ്കിലും മുഴകളോ ചതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണം ചെവിവേദന ഉണ്ടാവും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ചെവിവേദന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ തുള്ളി മരുന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫംഗസ് വന്നാൽ അതിനുള്ള ഒരു തുള്ളി മരുന്ന് വേറെയാണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ അതിൻ്റെ തുള്ളി മരുന്ന് വേറെയാണ്. വാക്സ് അമിതമായി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് ചെവിവേദനയുണ്ട്. അപ്പം ഇതിൻ്റെ കാരണമെന്തെന്ന് കാണാതെ ഫംഗസ് അണുബാധയുള്ള ആൾക്കാർക്ക് വേറൊരു തുള്ളി മരുന്ന് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഫംഗസ് അണുബാധ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു ആൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇയർ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത് ആശ്വാസ്യമല്ല. ട്രീറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരു വീണ്ടും വിദഗ്ധൻ്റെ സേവനം നമ്മൾ എടുക്കുന്നതിലൊട്ടും അമാന്തിക്കരുത്. നമ്മൾ സമയത്തിന് ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈവൻ വോക്കൽ കോൾ വരുന്ന ക്യാൻസർ പോലും ഓൾമോസ്റ്റ് ട്രീറ്റബിൾ ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത്. പിന്നെ വേദന ഉള്ള സമയത്ത് എന്ത് വന്നാലും ഒരു ENT വിദഗ്ധനെ കാണിക്കുകയും ഫംഗസ് അണുബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മരുന്ന് വയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത്.
1: ഡോക്ടർ പോൾ സാമുവൽ ആണ് സംസാരിച്ചത്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചെന്നൈയിലെ ആവടി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇതിൽ 1500 ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിലാണ്. കമ്പനിയുടെ വിവിധ ഓഫീസ് അല്ലെങ്കിൽ യൂണിറ്റുകളിലായിരിക്കും നിയമനം. ജൂനിയർ ടെക്നീഷ്യൻ നോൺ എക്സിക്യൂട്ടീവ് ഒഴിവ് 1500. ട്രേഡുകൾ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇലക്ട്രോപ്ലേറ്റർ, ജനറൽ, ഫൗണ്ട്രിമാൻ, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ്, OMHE, റോ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്, പെയിന്റർ ജനറൽ, ക്വാളിറ്റി അഷ്വറൻസ് അസിസ്റ്റന്റ്, റിഗർ, വെൽഡർ. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NAC, NCVT. പ്രായം 30 വയസ്. കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. എക്സിക്യൂട്ടീവ് ഒഴിവ് 208. തസ്തികകൾ: ജൂനിയർ മാനേജർ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെറ്റലർജി, HR, ഒഫീഷ്യൽ ലാംഗ്വേജ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അസിസ്റ്റന്റ് മാനേജർ സിവിൽ, ഫിനാൻസ്, കമ്പനി സെക്രട്ടറി, ഡെപ്യൂട്ടി മാനേജർ PR ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, മാർക്കറ്റിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൺസൾട്ടന്റ് ഫിനാൻസ് ആൻഡ് ഓഡിറ്റ്. അഡീഷണൽ ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ കമ്പനി സെക്രട്ടറി. സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. യോഗ്യത: ജൂനിയർ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് ബിരുദം. എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ, MBA എന്നിവയാണ്. മറ്റ് തസ്തികയിലേക്ക് ഇതിനു പുറമെ പ്രവൃത്തി പരിചയം കൂടി വേണം. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 25. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://avnl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://avnl.co.in. കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന UAE പ്രമുഖ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇൻഡസ്ട്രിയൽ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നു. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത: BSc നഴ്സിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം, HAAD, DOH ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം. പ്രായം 40 വയസ്. കവിയരുത്. പ്രതിമാസ വിസ.

0: ടിക്കറ്റ്, താമസ സൌകര്യം തുടങ്ങിയവ സൌജന്യമായിരിക്കും. ബയോഡേറ്റ, പാസ്പോർട്ട്, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ ജൂലൈ 25 മുൻപായി gcc@odepec.in എന്ന ഇമെയിലിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി gcc@odepec.in. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.odepec.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.odepec.kerala.gov.in. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-2329-4440 അല്ലെങ്കിൽ 7736-49-6574. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-2329-4440 അല്ലെങ്കിൽ 7736-49-6574.
1: തൊഴിൽ ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരും 7:35 മുതൽ. സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLA യും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ

0: ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചു വരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷാ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്നുച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സിമെന്റ്സ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്.

0: ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതം എന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനോൻ 1925 December 18 എറണാകുളത്ത് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഇന്റർമീഡിയറ്റും മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും അതിനുശേഷം ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും നേടി. അദ്ദേഹം കേരള സംസ്ഥാന ഗസറ്റിയേസ് എഡിറ്റർ, കേരള സർവകലാശാല രജിസ്ട്രാർ എന്നീ പദവികൾ വഹിച്ചു. കൂടാതെ ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. കേരള ചരിത്രം, കേരള സംസ്കാരം, കേരള ചരിത്ര ശില്പികൾ, ഇന്ത്യാ ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം തുടങ്ങി സ്വാതന്ത്ര്യ സമരവുമായും കേരളവുമായും ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 2010 July 23 പ്രൊഫസർ എ ശ്രീധരമേനോൻ അന്തരിച്ചു.
3: ആയിരത്തി 1924 മഹാത്മാഗാന്ധി ഈ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച് തിരുവിതാംകൂറിൽ വന്നു. അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചു. അന്ന് ചിത്രത്തിൽ നിന്നുള്ളൊരു ബാലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയോടുകൂടി മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അത്ര ഏത് അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുമോ എന്ന് ചോദിച്ചു. മഹാരാജാവ് തീർച്ചയായും എന്ന് പറഞ്ഞു. മഹാറാണിയും അതിനെ പിന്താങ്ങാനുണ്ടായിരുന്നു. 1931 ചിത്രത്തിരുനാൾ സ്ഥാനാരോഹണം ചെയ്തെങ്കിലും 6 കൊല്ലത്തേക്ക് ക്ഷേത്രപ്രവേശനം നടന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. സ്വന്തം മാതാവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ശക്തനായ ഒരു ഭരണാധികാരിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിൽ ധാരാളം യാഥാസ്ഥിതികരുണ്ടായിരുന്നു. അവരെയെല്ലാം ഒതുക്കി അവരുടെ അഭിപ്രായമെല്ലാം മാറ്റി എടുത്ത് ഈ വിപ്ലവപരമായ പരിഷ്കാരത്തിന് പിന്തുണ നേടാനായിട്ട് ഒരു ബ്രാഹ്മണനായ സർ സി പി രാമസ്വാമിയെ തന്നെ വരേണ്ടി വന്നു. പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, ക്ഷേത്രപ്രവേശനവാദം മുന്നോട്ട് വന്നപ്പോൾ ഒരു സമിതി ഉണ്ടാക്കി. ഇവിടെ തന്നെയുള്ള കുറേ സവർണ ഹിന്ദുക്കൾ നിലവണം. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വെറും അവർണരുടെ പ്രസ്ഥാനമായിരുന്നില്ല, സവർണ ജേതാക്കന്മാരും അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, മന്നത്ത് പത്മനാഭപിള്ള മുതലായവർ. മന്നം ഒരു സവർണജാഥ തന്നെ വൈക്കം സാധ്യത ഒരു കാലത്ത് തിരുവനന്തപുരത്തേക്ക് നയിച്ച് മഹാറാണിക്ക് നിവേദനം സമർപ്പിക്കേണ്ടായി, ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ ആവശ്യം മുമ്പിലേക്ക് വന്നപ്പോൾ ഒരു ക്ഷേത്രപ്രവേശന സമിതി മഹാരാജാവ് നിയമിച്ചു. പഴയ ദിവാനായിരുന്ന വി എസ് സുബ്രഹ്മണ്യരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഈ സമിതി എല്ലാ വശങ്ങളും, ഈ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് ഭാഗികമായ ഒരു ക്ഷേത്രപ്രവേശനം അനുവദിക്കാം എന്നുള്ളൊരു ശുപാർശയാണ് നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും ആർക്കും തൃപ്തി ഉണ്ടായില്ല. ക്ഷേത്രപ്രവേശനം തന്നെ വേണം എന്നുള്ളതായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 1936 November 12 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പ്രൊഫസർ എ ശ്രീധരമേനോന്റെ ശബ്ദം.

0: ശാസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഗുഡ് ഇംഗ്ലീഷ്.
5: ഗുഡ് മോർണിംഗ് എവ്രിവൺ. Welcome back to Good English. I am Dr. Liji Verghese, and today let's look at how English language uses euphemisms. euphemisms. Now, have you wondered what a euphemism is? It is a polite or indirect way of conveying an idea that might otherwise appear blunt or offensive. അതായത് തീർത്തും ബുദ്ധിമുട്ടുളവാക്കുന്ന അല്ലെങ്കിൽ മോശമായ പ്രയോഗങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന മാന്യമായ അല്ലെങ്കിൽ അല്പം കൂടി മര്യാദയുള്ള വാക്കുകളെ അഥവാ പ്രയോഗങ്ങളെ നമ്മൾ യൂഫെമിസം എന്ന് പറയുന്നു. മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ഓഫ് യൂഫെമിസം പെർട്ടെയിൻസ് ടു ഡെത്ത്. ഉദാഹരണത്തിന്, രോഗി മരിച്ചുപോയി എന്ന വിവരം ഡോക്ടേഴ്സ് എങ്ങനെയാണ് പറയുന്നത്? റാദർ ദൻ സേയിങ് ദ പേഷ്യന്റ് ഡൈഡ്, ദ ഡോക്ടർ മൈറ്റ് സേ ദ പേഷ്യന്റ് പാസ്ഡ് അവേ ഓർ The patient is no longer with us. മരണം എന്ന വേദനാജനകമായ സത്യത്തെ അല്പം കൂടി മൃദുവായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. We all use euphemisms in our daily lives without even realizing that we are doing so. Example, if you say that a person is old, then chances are very high that some people may not like that description. Instead, if you say senior citizen, S-E-N-I-O-R, CITIZEN, senior citizen, then the tone immediately changes. മുഖത്ത് നോക്കി വയസ്സൻ അല്ലെങ്കിൽ വയസ്സി എന്നൊക്കെ വിളിച്ചാൽ അടിപാസലായി കിട്ടും. എന്നാൽ സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരൻ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ കൂടുതൽ സ്വീകാര്യമാണ്. നെക്സ്റ്റ്, വെൻ യു വിസിറ്റ് എ റെസ്റ്റോറൻറ് ഓർ ഹോട്ടൽ, യു ഡോണ്ട് ആസ്ക് ദ വെയിറ്റർ വെർ ദ ടോയ്ലറ്റ് ഇസ്. ഇൻസ്റ്റെഡ് യു യൂസ് എ നമ്പർ ഓഫ് വേർഡ്സ് ദാറ്റ് സൗണ്ട് ലെസ് ഒഫെൻസീവ്. You ask for the restroom or the washroom or the ladies room or even the powder room. Nowadays, teachers are also fond of using euphemisms. Suppose a child is not studying or is unable to study or he or she is failing in class, the teacher might say that the child is academically challenged. A-C-A-D-E-M-I-C-A-L-L-Y, academically challenged, CHALLENGED. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി കുട്ടി മണ്ടൻ അല്ലെങ്കിൽ മണ്ടിയാണെന്ന് പറയുന്നത് ഒരല്പം കടുപ്പമല്ലേ? അതിന് പറ്റിയൊരു യൂഫെമിസമാണ് അക്കഡമിക്കലി ചാലഞ്ച്ഡ്. കുട്ടിയെ പറ്റിയുള്ള വസ്തുത രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു, എന്നാൽ പരുഷമായി ഒന്നും പറഞ്ഞതുമില്ല. നെക്സ്റ്റ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ യൂഫെമിസം ദാറ്റ് ഇസ് കണക്റ്റഡ് ടു അൺഎംപ്ലോയ്മെന്റ്. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ എം അൺഎംപ്ലോയ്ഡ്, വൺ ക്യാൻ സേ I'm between jobs at the moment. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ജോലിയെ പറ്റി ചോദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ജോലിയില്ല എന്ന് പറയുന്നതിനേക്കാൾ പലർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു യൂഫെമിസം ആണിത്. യൂഫെമിസംസ് ക്യാൻ ബി ഫൗണ്ട് എവ്രിവെയർ. സം യൂഫെമിസംസ് ആർ സോ ക്രിയേറ്റീവ്ലി സ്ട്രക്ചർഡ് ദാറ്റ് യു വിൽ മാവൽ അറ്റ് ഇറ്റ്സ് ബ്രില്യൻസ്. ഫോർ എക്സാമ്പിൾ, വെൻ യു സേ ദാറ്റ് സംവൺ ഇസ് ലൈയിങ്, ഇറ്റ് സൗണ്ട്സ് വെരി നെഗറ്റീവ്. നൗ ട്രൈ സേയിങ് He or she is economical with the truth. നന്നായിട്ട് കള്ളം പറയും എന്നാണ് ഈ യൂഫെമിസം ഉദ്ദേശിക്കുന്നത്. നുണയൻ അല്ലെങ്കിൽ നുണച്ചി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നതിന് പകരം ഓ, യു ആർ റാദർ എക്കണോമിക്കൽ വിത്ത് ദ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചാൽ സംഗതി സിമ്പിളാകും. കള്ളം പറയുകയാണ് എന്നതിന്റെ മറ്റൊരു യൂഫെമിസമാണ് സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. STRETCHING, സ്ട്രെച്ചിങ് ദ ട്രൂത്ത്. സത്യത്തിനെ അല്പം വലിച്ചു നീട്ടി കള്ളം പറയുന്നു. വി ഓൾസോ ഹാവ് യൂഫെമിസംസ് ടു എക്സ്പ്രസ് ദി ഐഡിയ ഓഫ് പോവർട്ടി. ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ഒരാളുടെ മനസ്സിനെ നോവിക്കാതെ ചില യൂഫെമിസംസ് ഉപയോഗിച്ച് കാര്യം ചർച്ച ചെയ്യാം. ഫിനാൻഷ്യലി ചാലഞ്ച്ഡ്, ഇക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ്, അണ്ടർ പ്രിവിലേജ്ഡ് ആർ ഓൾ യൂഫെമിസംസ് യൂസ് ടു കൺവേ ദി ഐഡിയ ഓഫ് പോവർട്ടി. ലെറ്റ് അസ് നൗ ലുക്ക് അറ്റ് എ യൂഫെമിസം.

0: ഓപ്റ്റിമിസം ദാറ്റ് വിൽ ലീവ് യു ഗെസ്സിംഗ്. ഹീ ഈസ് ടയേർഡ് ആൻഡ് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ പാപം ക്ഷീണിച്ച് വികാരഭരിതനായി ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല അർത്ഥം. Tired and emotional is a standard English euphemism for being drunk. That's the magic of euphemisms. I hope you all enjoyed today's session. ഇനിയും എല്ലാവരും യൂഫെമിസംസ് ഉപയോഗിക്കുമല്ലോ അല്ലേ? And that's all for today. Bye.
1: Good English.
2: PM Jay, अब गरीबों की जय बन गई है.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം എന്നോടിഷ്ടം കൂടാമോ.

പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം പി ടി പി നഗറിലെ കുണ്ടമൺകടവ് പമ്പ് ഹൌസിലെ പാനൽ ബോർഡ് മാറ്റിസ്ഥാപിക്കൽ, പാറമലയിലെ ജലശുദ്ധീകരണശാലയിലെ പുനരുദ്ധാരണ ജോലികൾ എന്നിവ നടക്കുന്നതിനാൽ 28-29 തീയതികളിൽ ശുദ്ധജല വിതരണം മുടങ്ങും. തിരുമല കരമന സെക്ഷനുകളിലെ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തൃക്കണ്ണാപുരം എന്നീ വാർഡുകളിലാണ് ജലവിതരണം മുടങ്ങുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ചൂഴാറ്റുകോട്ട ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാൽ 28-29 തീയതികളിൽ വിളവൂർക്കൽ, പള്ളിച്ചൽ, ബാലരാമപുരം പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം മുടങ്ങും. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 25 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-256-0361, മറ്റൊരു നമ്പർ 0471-256-0362. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന വിവിധ പാർട്ട് ടൈം ഹൈബ്രിഡ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. ഞായറാഴ്ചകളിലും രണ്ടാം ശനിയാഴ്ചകളിലാണ് ക്ലാസുകൾ. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വെയർഹൌസിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, ടാലി, ഡേറ്റ അനാലിസിസ്, വെബ് ടെക്നോളജീസ് എന്നിവയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും ഡിസബിലിറ്റി ഡിറ്റക്ഷൻ, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് DCFAT എന്നിവയിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, ലാറ്റെക്സ് പ്രോഡക്ട്സ്, AI ആൻഡ് ഡീപ് ലേണിംഗ്, ഇലക്ട്രോകെമിക്കൽ എനർജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുഡ് പാക്കേജിംഗ്, നാനോ സയൻസ്, കെമിക്കൽ അനാലിസിസ്, ഫുഡ് അനാലിസിസ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്നിവയിൽ 6 മാസത്തെ PG സർട്ടിഫിക്കറ്റ് കോഴ്സ്

കോഴ്സുകളും ഫുഡ് അനാലിസിസിൽ ഒരു വർഷത്തെ PG ഡിപ്ലോമ കോഴ്സും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് MG സർവകലാശാലയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം മൂക്കില്ല രാജ്യത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവെട്ടം പൂർണ്ണമാകുന്നു. പുലർവെട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7:05. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: 33, Centre approves two electronics manufacturing clusters worth 1,012 crore rupees in Tamil Nadu. President Draupadi Murmu to be on a two-day visit to Romania beginning today. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: കൃഷ്ണൻ നമ്പടിയുടെ മകൻ ധൂർത്തനായില്ല. നാട്ടുകാരുടെ പ്രതീക്ഷ തെറ്റി. ഓമനിച്ചു വളർത്തിയ ആ ഒറ്റപുത്രൻ അച്ഛൻ ദുരിതപ്പെടുത്തിയുണ്ടാക്കിയ ധനമൊക്കെ നശിപ്പിച്ചുകൊള്ളുമെന്നായിരുന്നു ജനങ്ങളുടെ ആശ്വാസം. പക്ഷേ കാർത്തികേയൻ ഒരു കാര്യക്കുട്ടിയായിട്ടാണ് വളർന്നത്. നിലത്തും നിറകയിലും വയ്ക്കാതെ അമ്മ അയാളെ വളർത്തി. ആ സ്ത്രീ ജീവിച്ചിരുന്നത് തന്നെ മകനെ വളർത്താനാണ്. അവരുടെ ലക്ഷ്യവും ആശ്വാസവുമെല്ലാം അവനായിരുന്നു. നമ്പിടിയെ സംബന്ധിച്ചിടത്തോളം അവർ സന്തതിയർത്ഥം വന്നു ചേർന്നതാണ്. അതാ വലിയ നമ്പിടിയുടെ കെട്ടിലമ്മ എന്ന് ആളുകൾക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു മാന്യ സ്ത്രീയെ കൊണ്ടുവരേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അത് നിറവേറ്റി. അവർ കാര്യേഷു മന്ത്രിയോ കരണേഷു ദാസിയോ ശയനേഷു വേശ്യയോ ആയിരുന്നില്ല. രൂപം കൊണ്ട് ലക്ഷ്മി തന്നെ, ക്ഷമ കൊണ്ട് ഭൂമിയും. ഒന്നു പ്രസവിച്ചു. കവിൾത്തുടുപ്പിന് വാട്ടം തട്ടുന്നതുവരെ നമ്പിടിയുടെ ഞരമ്പുകളിൽ ഒരു ഇളം ചൂട് കയറ്റാൻ അവർക്ക് കഴിഞ്ഞു. പിന്നെ അസ്തമനാനന്തര പ്രഭയായി തീർന്നു. പകലുമില്ല, രാത്രിയുമില്ല. പൂത്ത കൊന്ന പോലെയുള്ള ഒരു സ്ത്രീ. അവർ കടന്നു പോകുമ്പോൾ ആളുകൾ പരസ്പരം കുശുകുശുത്തു. എന്നിട്ടും ആ മോഹിനിയാട്ടക്കാരിയുടെ പഠിക്കൽ പാടുകിടക്കുന്നല്ലോ നമ്പിടി. മറ്റൊരാൾ മൂക്കത്ത് വിരൽ വച്ചു. മയക്കുവിദ്യയാണേ, മരുന്നോ മന്ത്രമോ രണ്ടും. അമ്മാളുക്കുട്ടിയമ്മയുണ്ടല്ലോ, ഭൂമി ഒരു പൊടിക്കുപ്പി പോലെ അരയിൽ തിരികെ നടക്കും. അവ്യക്തമായ ബന്ധവിശേഷങ്ങൾ ആളുകൾക്കിഷ്ടമല്ല. ശാന്തൻ നമ്പിടിയുടെ കാരണവർക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. അതിലാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. വലിയവരാവുമ്പോൾ വളരെ ഭാര്യമാരുണ്ടാകാം, പക്ഷേ വെപ്പാട്ടിയും അനുരാഗഭാജനവും കണക്കിൽ കൊള്ളിക്കാൻ വയ്യാത്ത ജീവികളാണ്. ഇന്നാളുടെ ഇന്നാള് എന്നു പറയാൻ നിവൃത്തിയുണ്ടോ? വിത്തും പതിരും കൂട്ടിക്കലർത്തുന്ന ഈ ഏർപ്പാട് അവരെ അസുഖപ്പെടുത്തുന്നു. അവർ വ്യസനിച്ചു. ഈ മനുഷ്യൻ രണ്ടും കെട്ട മട്ടായല്ലോ. ആ വേൽവാരാണ് ഇദ്ദേഹത്തെ കുരങ്ങളിപ്പിക്കുന്നത്. കെട്ടിലമ്മയുടെ കൊള്ളരുതായിക, പെണ്ണ് നന്നെങ്കിൽ ആണ് വരച്ച വരയിൽ നിൽക്കില്ലേ? പോരുമയുള്ള പെണ്ണ് നിർത്തുന്നു. നമ്പിടി ഈ വിമർശനങ്ങളൊന്നും കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രദ്ധിച്ചതുമില്ല. അവർ അമ്മാളുക്കുട്ടിയമ്മയെപ്പറ്റിയോ ഭർത്താവിന്റെ അനാസ്ഥയെപ്പറ്റിയോ അരവാക്കു പറഞ്ഞില്ല. ആദ്യകാലത്ത് അസുഖം തോന്നാഞ്ഞിട്ടല്ല, പറയാൻ ധൈര്യമുണ്ടായില്ല. ഒരു കുട്ടിയായപ്പോൾ പിന്നെ അതൊക്കെ കൽപ്പിച്ചുകൂട്ടി മറന്നു. ഭക്തിയും വാത്സല്യവും കൂടിക്കൂടി വന്നു. സുബ്രഹ്മണ്യസ്വാമിയും കാർത്തികേയനും കൂടി അവരുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരുന്നു. കുളിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഉടുത്തൊരുങ്ങുക, മകന്റെ പാകം നോക്കുക, കൂടെ കൂടെ പഴനിക്കു പോവുക, ഇവ കൊണ്ടു കഴിഞ്ഞു ജീവിതം. ഇതിനിടയിൽ ഭർത്താവിനെ വിമർശിക്കാനോ നേർവഴിക്ക് നയിക്കാനോ ഉത്സാഹമുണ്ടായില്ല. പിന്നെ വലിയവരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. കുടുംബിനികൾ അതൊക്കെ ശ്രദ്ധിക്കാമോ? തനിക്ക് വേണ്ടതിനൊന്നും ഒരു കുറവില്ല. പെട്ടി നിറയെ കസവുതരങ്ങൾ, ചുമലിടിയെ ആഭരണങ്ങൾ, പദവിക്കു പദവി. പിന്നെ എന്തിന് അസുഖം സൃഷ്ടിക്കുന്നു? ജീവിതം തന്നിലേക്ക് തന്നെ ചുരുണ്ടു. മകനായി ഐഹിക ജീവിതത്തിന്റെ മുഴുവൻ കേന്ദ്രാകർഷണം. കാർത്തികേയ, കുളിച്ചോ? ഉവമ്മേ. കാർത്തികേയോ, ഉണ്ടോ? ഉവമ്മേ. കുപ്പായമൊന്നു മാറ്റിക്കളയൂ കാർത്തികേയ. മാറ്റാം. കുടയെടുക്കാൻ മറക്കല്ലേ കാർത്തികേയ? ആ, ജാലകം അല്പം ചാരി വെച്ചോളൂ, മഞ്ഞുണ്ടെന്നു തോന്നുന്നു. ചാരാം.

0: നിർദ്ദേശങ്ങളും അനുസരണ മൂളലുകളും ആ അന്തപുരത്തിൽ നിന്ന് എപ്പോഴും കേൾക്കാം.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. പുഴയെ സുന്ദരിയായ സ്ത്രീയായി കണ്ട് രചിക്കപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ശ്രദ്ധേയവും ഹൃദ്യവുമാകുന്നത് അംഗലാവണ്യ വർണ്ണനകളിൽ മാത്രമല്ല, മനോവിചാരങ്ങളും ആത്മസംഘർഷങ്ങളും ഭംഗിയായി ചിത്രീകരിക്കുന്നതിലൂടെയുമാണ്. ഇന്ന് സ്മൃതി മധുരത്തിൽ അത്തരത്തിൽ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എന്റെ നന്ദിനിക്കുട്ടി. ഈ ചിത്രത്തിനുവേണ്ടി ONV കുറുപ്പ് വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്മൃതി മധുരത്തിൽ കേൾക്കാം. BR പ്രസാദ് വരികൾ എഴുതി വിദ്യാസാഗർ ഇനം നൽകി. വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35 ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
2: ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ജോലിയിലായാലും വ്യക്തിപരമായ പ്രശ്നങ്ങളിലായാലും സാമ്പത്തിക പ്രശ്നങ്ങളിലായാലും സമ്മർദ്ദം മിക്കവാറും എല്ലാവരെയും ബാധിക്കുന്നു. ഷോർട്ട് ടൈമിലേക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ സ്വാഭാവികവും ചിലപ്പോൾ പ്രയോജനകരവുമാണ്. ഇത് ജാഗ്രതയോടെ ഇരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മെ സഹായിക്കുന്നു. എന്നിരുന്നാലും ക്രോണിക് സ്ട്രെസ് വളരെ കാലം നിലനിൽക്കുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, ഉത്കണ്ഠയും വിഷാദവും, ഉറക്കവൈകല്യങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഹൃദയരോഗങ്ങൾ, ദുർബലമായ രോഗപ്രതിരോധ ശേഷി തുടങ്ങിയവയ്ക്ക് ഇത് കാരണമാകാം. മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് സ്വാഭാവികവും സമഗ്രവുമായ ഒരു സമീപനം ആവശ്യമാണ്. ഇവിടെയാണ് യോഗ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ രീതിയിൽ യോഗയെ ഇന്ന് ഉപയോഗിക്കുവാനാകും എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. യോഗ വെറുമൊരു ശാരീരിക വ്യായാമമല്ല, മറിച്ച് അത് ശരീരം, മനസ്സ്, ശ്വാസം എന്നിവയുടെ ശാസ്ത്രമാണ്. സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് 3 തരത്തിൽ നമ്മെ സഹായിക്കുന്നു. സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് സിംപതറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകുകയും അല്ലെങ്കിൽ ശരീരം ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന മോഡിലേക്ക് ആവുകയും ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാരാസിംപതറ്റിക് നാഡീവ്യൂഹം, ഇതിന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡ് എന്ന് പറയാം. ഇത് വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിനും മനസ്സിനും ശാന്തത നൽകുകയും ചെയ്യുന്നു. യോഗ പാരാസിംപതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ശരീരത്തെ വിശ്രമിക്കാനും സമ്മർദ്ദങ്ങളിൽ നിന്ന് കരകയറാനും സഹായിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ സമ്മർദ്ദം സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് ഉത്കണ്ഠ, മാനസികാവസ്ഥയിലെ വ്യതിയാനം, ശരീരഭാരം വർദ്ധിപ്പിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന തകരാറുകൾ, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യോഗയിലെ പ്രാണായാമവും ധ്യാനവും കോർട്ടിസോളിന്റെ അളവ് സ്വാഭാവികമായി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സമ്മർദ്ദങ്ങൾ പലപ്പോഴും ആഴം കുറഞ്ഞ ശ്വസനത്തിലേക്ക് നയിക്കുകയും ഇതുമൂലം തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ വിതരണം കുറയുകയും ചെയ്യുന്നു. യോഗയിലെ ശ്വസന രീതികളായ അനുലോമ വിലോമ പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം എന്നിവ ഓക്സിജന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുകയും മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ചില യോഗാസനങ്ങളും പ്രാണായാമങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഡ്രിൽ വാക്കിംഗ് പോലെയുള്ള ലൂസണിംഗ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിംഗ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിംഗ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിംഗ്, ടൈഗർ ബ്രീത്തിംഗ്, റാബിറ്റ് ബ്രീത്തിംഗ് തുടങ്ങിയ ബ്രീത്തിംഗ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസന, ത്രികോണാസന, വൃക്ഷാസന, ഗരുഡാസന, ഭുജംഗാസന, വക്രാസന, ഗോമുഖാസന, ഉഷ്ട്രാസന, ശവാസന തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൗതി, ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി പരിശീലിക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ദിവസവും ആഴത്തിലുള്ള ശ്വസനവും അതുപോലെ വിരലുകൾ കൊണ്ട് ചെവികളെ അടച്ച് ദീർഘമായി മൂളുന്ന ഭ്രാമരി പ്രാണായാമവും പരിശീലിക്കാവുന്നതാണ്. സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് യോഗ വളരെ ഫലപ്രദമാണെന്ന് പല പ്രമുഖ മെഡിക്കൽ ഗവേഷണങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ യോഗയെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ശാന്തമായ മനസ്സോടെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക.
1: യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ.പി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്പാനിഷ് മസാല. ഈ ചിത്രത്തിനു വേണ്ടി ആർ വേണുഗോപാൽ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം നൽകി കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുഹസിൻ പരാരയുടെ വരികൾക്ക് ഷെഹബ സമനീനം നൽകി പാടിയ ഗാനം ചിത്രം തമാശ.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം, വേണം കരുതലും ബോധവൽക്കരണവും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ അഥവാ കരൾ. കരളിനുണ്ടാകുന്ന ഒരു മാരക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് വ്യക്തികളെ ബാധിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണിത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 13 ലക്ഷത്തോളം പേരാണ് ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായി മരണപ്പെടുന്നത്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം സമാഗതമാകുന്ന ഈ വേളയിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ പുരുഷോത്തമൻ.
1: ഹെപ്പറ്റൈറ്റിസ് ബി എന്ന പകർച്ചവ്യാധി ലോകത്ത് ഏതാണ്ട് ക്ഷയരോഗത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഏതാണ്ട് 30 കോടിയോളം ജനങ്ങൾ ലോകത്ത് ഈ രോഗാവസ്ഥക്ക് അടിപെട്ടിട്ടുണ്ട്. വർഷത്തിൽ ഏതാണ്ട് 13 ലക്ഷത്തോളം ആളുകൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മരണമടയുന്നുണ്ട്. കഴിഞ്ഞ 100-ാണ്ടിൻ്റെ അവസാനം വരെ ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ അറിയുമായിരുന്നില്ല. രോഗാണു ഒരു വൈറസാണെന്നും ആ വൈറസിൻ്റെ പുറമ്പാളി ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ഉപകരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബറൂക്ക് ബ്ലംബർഗ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ് ഈ ജൂലൈ 28. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ദിനമായി ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യം ഉണ്ട്. തടസ്സങ്ങൾ നമുക്ക് തകർത്തെറിയാം, ഹെപ്പറ്റൈറ്റിസിനെ തുടച്ചു നീർക്കാം എന്നതാണ് ഇക്കുറിയത്തെ മുദ്രാവാക്യം. ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് കണ്ണുകൾ മഞ്ഞനിറമായിട്ടുള്ള, മൂത്രത്തിൽ മഞ്ഞനിറം പോകുന്ന, മഞ്ഞപ്പിത്തം എന്ന നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സത്യത്തിൽ ഈ മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്, പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം. പ്രധാനമായിട്ടും പകർച്ചവ്യാധി, പകരുന്ന തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്, പകരാത്ത തരത്തിലുള്ള മഞ്ഞപ്പിത്തമുണ്ട്. അതായത് കരളിനെ ബാധിക്കുന്നതോ ചിലപ്പോൾ ബ്ലഡിനെ ബാധിക്കുന്നതോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചുവന്ന രക്താണുക്കൾ നശിച്ചു പോകുന്ന ഹിമോളിറ്റിക് അനീമിയ, തലസീമിയ എന്നുള്ള അവസ്ഥ. ചിലപ്പം മദ്യത്തിൻ്റെ കൂടുതൽ കഴിച്ചിട്ട് ലിവർ കംപ്ലീറ്റ് നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ കരളിൻ്റെ അവസ്ഥകളിലും ഇത്തരത്തിലുള്ള ബ്ലഡിൻ്റെ അവസ്ഥകളിലുമൊക്കെയും അത് ബാധിക്കുന്ന ആൾ ഇതിനടിപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല.
0: ഹെപ്പറ്റൈറ്റിസിന് കാരണം പ്രധാനമായും 5 തരം വൈറസുകളാണ്, ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ. ഇവയിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ മലിനമായ കുടിവെള്ളം, ശുചിത്വമില്ലാത്ത ഭക്ഷണം എന്നിവയിലൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള രക്തം, വേണ്ടത്ര അണുവിമുക്തമാക്കാത്ത സൂചികൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നിവ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പകരുന്നത്. ഇവ കരളിനെ ദീർഘകാലം ബാധിക്കുകയും കരൾ വീക്കം, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യാം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് വിശദമാക്കുന്നു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറിലെ ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ.
2: നമ്മൾ സാധാരണയായി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് കേൾക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് മറ്റൊരു വ്യക്തിക്ക് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രാവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുന്നത് വഴിയും അണുവിമുക്തമല്ലാത്ത സൂചി ഉപകരണങ്ങൾ എന്നിവ വഴിയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ വൈറസുകൾ പകരാം. ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ മൂലമുള്ള കരൾ വീക്കം ഒരുപക്ഷെ ദീർഘകാലം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ പോവുകയും

0: പിന്നീട് പെട്ടെന്ന് കരൾ വീക്കം ഒരു ക്രോണിക് അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിലേക്ക് മാറുകയും അതിൽ നിന്ന് അനന്തരം ഒരു പക്ഷേ ലിവർ ക്യാൻസർ, കരളിൻ്റെ അർബുദം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ എന്താണ് ലക്ഷണം, കരൾ വീക്കത്തിൻ്റെ ലക്ഷണം? പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, വയറുവേദന എന്നിവയുണ്ടാകാം. ശരീരത്തിലെ മഞ്ഞനിറം, ത്വക്കിലും കണ്ണിലും കാണുന്ന മഞ്ഞനിറം, അതിനോടൊപ്പം മൂത്രത്തിൽ കടുത്ത മഞ്ഞനിറവും ലക്ഷണങ്ങളായി കാണാറുണ്ട്.
1: ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഇതുകൂടാതെ അമിതമായ മദ്യപാനം, അമിതവണ്ണം മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ, ചില ഔഷധങ്ങളുടെ ദുരുപയോഗം എന്നിവ കൊണ്ടും കരൾ കേടാവുകയും മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയുണ്ടായാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. കണ്ണ്, ചർമ്മം, നഖങ്ങൾ എന്നിവയിലെ മഞ്ഞ നിറമാണ് പ്രധാന ലക്ഷണം. കടും മഞ്ഞ അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള മൂത്രം, വിശപ്പില്ലായ്മ, ഛർദിക്കും ഓക്കാനത്തിനുമുള്ള പ്രവണത, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദന, വിട്ടുമാറാത്ത ക്ഷീണവും നേരിയ പനിയും എന്നിവയാണ് കരളിന് അണുബാധയുണ്ടായി മഞ്ഞപ്പിത്തമായി മാറിയതിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
2: ഡോക്ടർ കെ പുരുഷോത്തമൻ,
3: ലോകം ഏറ്റവും ഭയപ്പെടുന്ന ഒരവസ്ഥ ഹെപ്പറ്റൈറ്റിസ് ബിയുടേതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ബിയോടൊപ്പം തന്നെ ഡി ഒന്നിച്ചു ചേർന്നു. അപ്പം ഈ മൂന്ന് രോഗാണുക്കളെയാണ് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഈ ഒരവസ്ഥക്ക് ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി കഴിയുന്നത് വരെ. 60s ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സാന്നിധ്യം ബ്ലൂംബെർഗ് തിരിച്ചറിഞ്ഞത്. പക്ഷേ 80s തുടക്കമാകുമ്പോഴേക്കും ഇതിനെതിരെ വാക്സിനുകൾ കിട്ടിത്തുടങ്ങി. 1980s ഇപ്പുറം പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രതിരോധ വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരു അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടി വാക്സിൻ എടുത്തില്ല എങ്കിൽ അത് വളരെയേറെ പ്രാധാന്യം ഉണ്ടാവുന്നത് ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞിന് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊരു ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് 90% കേസുകളും നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് നമ്മൾക്ക് തടയേണ്ടുന്നത്? വാക്സിനുകൾ സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ഗർഭാവസ്ഥയിൽ തന്നെ അമ്മമാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. പ്രധാന പകർച്ചവ്യാധികളായ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സിഫിലിസ് എന്നിവയ്ക്കൊക്കെ എതിരെ നമ്മൾ തിരിച്ചറിയാനുള്ള പരിശോധനകളും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുകളും നേരത്തെ തന്നെ അമ്മമാർക്ക് കിട്ടുന്നു. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാക്സിൻ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്ന വാക്സിനുകളിൽ പെൻറ്റവാലൻ്റ് വാക്സിനിൽ അതിലൊരു ഘടകം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് പ്രതിരോധം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക. അഥവാ ഒരാൾക്ക് ആ സമയത്ത് വാക്സിൻ എടുത്തില്ലെങ്കിൽ പിന്നീടും ഈ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. 3 doses 0, 1, and 6 months. ഈ വാക്സിനുകൾ മിക്കവാറും വളരെ ഫലപ്രദമാണ്, വളരെ സുരക്ഷിതത്വം ഉള്ളതാണ്, വളരെ ചെലവ് കുറഞ്ഞതുമാണ്.
1: ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും തുടക്കത്തിൽ പലപ്പോഴും യാതൊരു ലക്ഷണങ്ങളും കാണിക്കാറില്ല. നിശബ്ദ കൊലയാളി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതിനാൽ കൃത്യമായ രക്തപരിശോധനകളിലൂടെ മാത്രമേ രോഗനിർണയം സാധ്യമാകൂ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, വൈറൽ മാർക്കറുകൾ എന്നിവയാണ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് തിരിച്ചറിയാൻ നടത്തുന്ന പരിശോധനകൾ. മലിനമായ കുടിവെള്ളം, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. കുട്ടികളിലും ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് കൂടുതലായി കണ്ടുവരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ പ്രധാനമാണ് ഹെപ്പറ്റൈറ്റിസ് എയും. കുട്ടികളാണെങ്കിൽ സ്കൂളുകളിൽ നിന്നും പുറത്തുനിന്നുമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത് ഈ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പടരുന്നതിന് കാരണമാകും.
2: ഡോക്ടർ കെ പുരുഷോത്തമൻ തുടരുന്നു.
3: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബിയോടൊപ്പം തന്നെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും സ്വീകരിക്കേണ്ടതുണ്ട്. മുൻപെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടൊരു മരണം സംഭവിക്കുക എന്നുള്ളത്. വളരെ ചെറിയൊരു എണ്ണം മാത്രമായിരുന്നു. അപ്പോൾ അത് കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കുടിവെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതും പറ്റുമെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ അത് നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ദീർഘ

0: ദീർഘസ്ഥായിയായിട്ടുള്ള ഒരു കരൾ രോഗമുണ്ടാക്കുന്നില്ല. രോഗം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറി പൂർവാവസ്ഥയിലേക്ക് എത്തും.
1: ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ തുടരുന്നു.
2: കരൾ വീക്കം എങ്ങനെ തടയാം? ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ ഉള്ള രോഗിയുടെ മലത്തിൽ ഈ വൈറസ് ഉണ്ടാവുകയും ഏതെങ്കിലും രീതിയിൽ അത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർന്നാൽ അത് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയും ചെയ്യാം. വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഈ രോഗാണു മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ശക്തമായ ചൂടിൽ ഈ ഒരു രോഗാണു ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. അൾട്രാ വയലറ്റ് രശ്മികളും, അതായത് യു വി റേസ്, ഈ വൈറസിനെ നശിപ്പിക്കും. അതുപോലെ വീടുകളിൽ, എല്ലാ വീടുകളിലും തന്നെ കൃത്യമായ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുക എന്നത് എല്ലാ ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് സുരക്ഷിതമായ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. ഇത് ഒരല്പം വില കൂടിയതാണ്. 1500 മുതൽ 2000 രൂപയോളം വില വരുന്ന വാക്സിനാണ്. എങ്കിൽ പോലും റിസ്ക് സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നവർ, മറ്റൊരു സംസ്ഥാനത്തോ മറ്റു ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച ചികിത്സാ രീതിയാണ് ആയുർവേദം. കരളിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനും രക്തശുദ്ധീകരണത്തിനും ഉത്തമമായ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. കൂടാതെ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഭക്ഷണത്തിലും അതിയായ ശ്രദ്ധ പുലർത്തണം. കൊട്ടാരക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവനീത കെ പി.
3: ആയുർവേദ ശാസ്ത്രത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടു വരുന്ന ലക്ഷണങ്ങളെ കാമല എന്ന രോഗത്തിൽ ഉൾപ്പെടുത്തുന്നു. കാമം ലാദി ഇതി കാമല, അതായത് ശരീരത്തിന്റെ സ്വാഭാവിക കാമങ്ങളെ അഥവാ ഇച്ഛാശേഷികളെ ഇല്ലാതാക്കുന്ന അസുഖം എന്നർത്ഥം. എല്ലാ രോഗങ്ങളെയും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത്. ഇതുതന്നെയാണ് മഞ്ഞപ്പിത്തത്തിലും. കാമല പ്രധാനമായും മൂന്ന് തരത്തിലാണ്. ഒന്ന്, ശാഖാശ്രിത കാമല. ഇവിടെ കഫദോഷദുഷ്ടി മൂലം കഫത്താൽ പിത്തം തടയപ്പെട്ട് ശരീര അന്തർഭാഗത്ത് നിന്ന് പിത്തം ശാഖകളിലേക്ക് അഥവാ ബാഹ്യഭാഗങ്ങളിലേക്ക് പടർന്ന് ത്വക്കിനെ ഉൾപ്പെടെ ദുഷിപ്പിച്ച് സ്വാഭാവിക നിറം മാറ്റി മഞ്ഞനിറം വരുന്നു. രണ്ടാമത്തേത് കോഷ്ഠാശ്രിത കാമല. ഇത് പിത്തദോഷവർദ്ധകമായ ആഹാരവിഹാരങ്ങൾ അധികമായി ഉപയോഗിക്കുന്നതുമൂലം പിത്തദുഷ്ടി സംഭവിച്ച് ഉണ്ടാകുന്നു. പലപ്പോഴും കോഷ്ഠാശ്രിതം മാത്രമായി കാമല ഉണ്ടാകില്ല. കോഷ്ഠത്തോടൊപ്പം രക്താദി ധാതുക്കളായ ശാഖയെ കൂടി ബാധിക്കുമ്പോൾ കോഷ്ഠശാഖാശ്രിതമായി കാമല അഥവാ ഉഭയാശ്രിത കാമലയാകുന്നു. രോഗകാരണത്തിനനുസരിച്ച് മൂന്ന് രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. രക്തധാതുവുമായി ബന്ധപ്പെട്ട് വരുന്ന കാമല അഥവാ ഹീമോളിറ്റിക് ജോണ്ടിസ്, ഇതിന്റെ തുടക്കത്തിൽ ആമപാചന ചികിത്സ, ജ്വരചികിത്സ എന്നിവ ചെയ്യണം. ഇതിനായി അമൃതോത്തരം കഷായം, സുദർശനം ചൂർണം, ഗുളുചിരോഹിണി കഷായം മുതലായ ഔഷധങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന രക്താണുക്കൾക്ക് നാശം വരുന്ന അവസ്ഥയായതിനാൽ അനീമിയ അഥവാ പാണ്ഡുരോഗ ചികിത്സയും ചെയ്യേണ്ടതാണ്. ഇതിനായി നവായസ ചൂർണം, പടോലാദി കഷായം, പുനർനവ മണ്ഡൂരം, മണ്ഡൂരവടകം തുടങ്ങിയവ വിശിഷ്ടമാണ്. തുടർന്ന് ശോധന ചികിത്സ ചെയ്യണം. ഇതിനായി കല്യാണകൃതം ഉപയോഗിച്ച് സദ്യസ്നേഹം, അതായത് ഒറ്റത്തവണ സ്നേഹപാനം ചെയ്ത ശേഷം ത്രിവൃത്ലേഹ്യം, അവിപത്തി ചൂർണം ഇവയിലേതെങ്കിലും കൊടുത്ത് വിരേചനം ചെയ്യണം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന അവസ്ഥയിൽ വാതകപദുഷ്ടിയാണ് പ്രധാനമായും സംഭവിക്കുന്നത്. ഇവിടെ ദീപനപാചനമായ ഔഷധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ശാഖാശ്രിത കാമല അഥവാ രുദ്ധപദ കാമലയായി കണക്കാക്കാവുന്ന ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ആദ്യഘട്ടത്തിൽ ചെയ്യണം. കഫദോഷഹര ചികിത്സ, ദീപനപാചന ചികിത്സ എന്നിവ ചെയ്യേണ്ടതാണ്. കീഴാർനെല്ലി സമൂലം അരച്ച് നെല്ലിക്കാ വലുപ്പത്തിൽ ഉരുളയാക്കി പാലിനൊപ്പം വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്ന പ്രയോഗരീതിയും ചെയ്തുവരുന്നു. ഈ പറഞ്ഞ ചികിത്സകളെല്ലാം കൃത്യമായ രോഗനിർണയത്തിനു ശേഷം വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്.
1: ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിനെ ബാധിക്കുന്ന ഒരു ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. കൃത്യമായ ശുചിത്വം, സുരക്ഷിതമായ ഭക്ഷണരീതി, വാക്സിനേഷൻ എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസിനെ നമുക്ക് അകറ്റി നിർത്താം. ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ കരളിലെ അണുബാധയ്ക്കെതിരെ കരളുറപ്പോടെ നമുക്ക് പോരാടാം. വാർത്താതരങ്ങിനെ സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിന് ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയമുള്ള ഹലോ സന്ദേശഗാനത്തിന് എന്റെ പേര് രേവ രഞ്ജിത്. ശ്രീകാര്യത്തിനടുത്താണ് താമസം. എന്റെ അച്ഛന്റെ ജന്മദിനം ഈ വരുന്ന ജൂലൈ 22-നാണ്. രഞ്ജിത്ത് എന്നാണ് പേര്. അച്ഛന് ഈ പരിപാടിയിലൂടെ ജന്മദിനാശംസകൾ അറിയിച്ചാൽ വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം തിരിച്ചറിയുമോ എന്നറിയില്ല. ഈ പരിപാടി വളരെ ഇഷ്ടമാണ്, അഭിപ്രായങ്ങളും പറയാറുണ്ട്. അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത്യാവശ്യം വായനാശീലവുമുണ്ട്. സിനിമ കാണലും പാട്ട് കേൾക്കലും ഒക്കെയാണ് മറ്റ് എന്റർടൈൻമെന്റ്സ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആരാധകനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സാഹിത്യകാരന്മാർ ഒരുപാടുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രിയപ്പെട്ട ആൾ. 3 വർഷം മുമ്പുള്ള ജന്മദിനത്തിൽ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ കവർ പേജ് വെച്ച് അമ്മ ഒരു ഫോട്ടോ കേക്ക് ചെയ്ത് അച്ഛന് കൊടുത്തിട്ടുണ്ട്. യുറീക്ക ചേട്ടൻ എന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു വിളിപ്പേരുണ്ട്. അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് യുറീക്ക ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, യുറീക്ക ചേട്ടനാണോ?
1: യുറീക്ക ചേട്ടനായിരുന്നു.
0: യുറീക്ക ചേട്ടൻ ഇപ്പൊ തിരക്കിലാണോ?
1: യുറീക്ക ചേട്ടൻ തിരക്കിലല്ല, എന്തായാലും സംസാരിക്കാം, പറയണം സർ, ആരാണ്, എവിടുന്നാണ്?
0: യുറീക്ക ചേട്ടൻ, യൗവന തീക്ഷണവും പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടം എങ്ങനെയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്?
1: അത് എന്റെ സാറാമയോട് ചോദിക്കണം.
0: സാറാമ കഴിഞ്ഞ പിറന്നാളിന് ഒരു ഫോട്ടോ കേക്ക് ചെയ്തു തന്നില്ലേ? അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാർ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് മാത്രം
0: അത് പറയാൻ സൗകര്യമില്ല.
1: ഒരു ചെവിട് കാണിച്ചാൽ മറു ചെവിട് കാണിച്ചു കൊടുക്കണമെന്നാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത്.
0: അത് ബഷീർ അല്ല, അതിനു മുമ്പേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: അതേ മഹാത്മാഗാന്ധി.
0: അതിനു മുമ്പേ ആരോ പറഞ്ഞിട്ടുണ്ട്.
1: യേശുദേവൻ.
0: ആരോ പറഞ്ഞ പോലെ ഈ ചരിത്രത്തിന്റെ താളുകൾ തേടിപ്പോയി കഴിഞ്ഞാല് അത് പല കടവുകളിൽ നിന്ന് ഒഴുകി വന്നാണെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. നമ്മുടെ സൗകര്യത്തിന് നമുക്കും എടുത്ത് ഉപയോഗിക്കാം.
1: അതെ, വളരെ കാവ്യാത്മകമായി സംസാരിക്കുന്നുണ്ടല്ലോ.
0: അതിപ്പോ ഈ ബഷീറിനെയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റണ്ടേ?
1: ഓ അത് ശരി, അപ്പൊ നമ്മുടെ നാട്ടുകാരൻ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ.
0: തിരുവനന്തപുരം വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ലോക സമസ്ത സുഖിനോഭവം.
0: അതെ, പ്രത്യേകിച്ച് ശ്രീകാര്യ സൈഡൊക്കെ വിട്ടിട്ട് ഒരു പരിപാടിയില്ല.
1: ഓ അത് ശരി, എന്നെ പറ്റി മൊത്തം ജ്ഞാപകം ആരോ എഴുതി അവിടെ തന്നിരിക്കുകയാണ്.
0: അതെ, എവിടെ തന്നിരിക്കുകയാണ്?
1: ഈ വിളിച്ച സാർ, ഞാൻ ഒന്ന് നോക്ക, എന്റെ ഫോൺ ഒന്ന് നോക്കോട്ടാ.
0: എന്തിന്?
1: അല്ല, എന്നാ അറിയാൻ പറ്റും ഇവിടെ നിന്ന് വിളിച്ചത്.
0: അതില് പലതും കാണും, അതിന്റെ അകത്ത് വല്ല മാക്കാച്ചി എന്നൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചേക്കണ.
1: അല്ല, അങ്ങനെയല്ല, നോക്കിയാൽ ചിലപ്പോ അറിയാൻ പറ്റും.
0: ശരി,
1: സ്റ്റേഷൻ ഡയറക്ടർ AI അർത്ഥനാണ് കാണിക്കുന്നത്.
0: ആണോ?
1: ഓൾ ഇന്ത്യ റേഡിയോ.
0: അതെ, അപ്പൊ ആകാശവാണി എന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
1: ഓ മനസ്സിലായി സാർ, മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആരോ എന്റെ ബർത്ത്ഡേ കണക്കാക്കി. മിക്കവാറും എന്റെ സാറാമ തന്നെ ആയിരിക്കും ഇത് ജയിച്ചിട്ടുണ്ടാവാ.
0: ഇത് സാറാമയല്ല.
1: അല്ല,
0: നിങ്ങളും സാറാമയും കൂടി ഒരു ആകാശമുട്ടായി ഉണ്ടായില്ലേ?
1: ഓ രേവ, രേവയാണോ?
0: അതെ അതെ അതെ, ആ ആകാശമുട്ടായിയാണ് ഇതിനെല്ലാം കാരണം.
1: ശരി സാർ, ശരി. അപ്പൊ മോള് സസ്പെൻസായിട്ട് ചെയ്തതാണ്.
0: അതെ അതെ അതെ, വലിയ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛനെ കുറിച്ച്. ഇനി ജാതകം മാത്രമേ കിട്ടാനുള്ളൂ,
1: കിട്ടാനുള്ളൂ.
0: ഗ്രഹനില ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ജാതകം ആക്കിയാ മതി. അതെ അതെ അതെ, താങ്കളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എന്ത് പറ്റി? ശാസ്ത്രവത്തൊക്കെ വിട്ടാ?
1: അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും പിന്നെ അത്ര വലിയ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്.
0: ശരി ശരി, സർവീസിലും കൂടി ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനുവേണ്ടി സമയം എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ. സിനിമകളൊക്കെ കാണുന്നുണ്ടോ? പുതിയ സിനിമ ഏതാ കണ്ടേ?
1: പുതിയ സിനിമ അവസാനം കണ്ടത് പറയണമെന്നാലേക്കും തമിഴ് സിനിമയാണോ കണ്ടത്? കറുപ്പം തുടങ്ങിട്ട് ഇവിടെ.
0: ആ, അവിടെ മൊത്തം ആൾക്കാർ അത് അല്ല, പാട്ട് വരുമ്പോഴത്തേക്ക് എണീറ്റ് ഡാൻസ് ചെയ്യായിരുന്നല്ലോ.
1: അതെ, അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആശയമൊക്കെ നല്ലതാണ്, പക്ഷെ ഈ പക്ക കൊമേഴ്സ്യലായി പോയതിനൊരു ദോഷം മാത്രമേ ഉള്ളൂ.
0: അല്ല, ഈ ആശയം പറയുന്ന

0: അയാൾക്ക് ഈ പൈസ കിട്ടുകയും കൂടി വേണമല്ലോ. ഒരുപക്ഷെ നമ്മളങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമേഴ്ഷ്യൽ സിനിമ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അത് എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമ ഇട്ടുതരാറുണ്ട്.
1: യഥാർത്ഥമുള്ള സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാതെ പോയ അവസ്ഥയും വന്നിട്ടുണ്ട്.
0: അതെ, അതാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. എന്റെ ഫോക്കസ് ഒരുപക്ഷെ നമ്മളെപ്പോഴും കാത്തിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിലേക്ക് അവതരിപ്പിക്കപ്പെടും അല്ലേ?
1: ശരിയാണ്, നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ സൂപ്പർ ഹീറോയെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ കൈയടിക്കും.
0: അതെ, അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിർത്താതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു പാട്ട് വെച്ചാലോ?
1: ഓ പിന്നെന്താ സാർ, തീർച്ചയായിട്ടും.
0: ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഈ മേഘമൽഹാർ സിനിമയിലെ സാർ, ഒരു നിറ പുഷ്പമായി
0: എണ്ണേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാകാം. ഈ ഇടയ്ക്കിടയ്ക്ക് സാറാമ്മ സാറാമ്മ എന്ന് പറഞ്ഞു, സാറാമ്മയുടെ ഒറിജിനൽ പേര് പറയൂ.
1: ഒറിജിനൽ പേര് പുനിപ്പമ്മ എന്നാണ്.
0: കാരണം അമ്മയുടെ പേര് രേവയും എഴുതിയിട്ടില്ല.
1: അപ്പോ ഈ പാട്ടില് രമേശ് നാരായണ സാറിന്റെ മ്യൂസിക് ആണത്. ഹിന്ദുസ്ഥാനി ലൈനിലാണ് അത് ചെയ്തിരിക്കുന്നത്.
0: അതെ, എന്തൊരു വരിയാണ്! ഒരു നറു പുഷ്പമായി എണ്ണേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാമെന്നാണ് ONV സാർ എഴുതിയിരിക്കുന്നത്.
1: സാധ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് സന്തോഷം.
0: പിന്നെ അത് ചോദിക്കേണ്ട താമസം നമ്മളിവിടെ വെക്കൂലേ. നമുക്ക് ദാ വരുന്നു മഴയുടെ തന്ത്രികൾ മീട്ടി ആകാശം പാടിക്കൊണ്ട് പാട്ട്.
1: താങ്ക് യു സാർ, താങ്ക് യു.

0: ഹായ്, ലക്ഷ്മി എന്ന് വീട്ടിൽ വിളിക്കുന്ന നിരഞ്ജന വഴുതക്കാട് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, പ്രസംഗം, എസ്സേ റൈറ്റിംഗ്, ഇംഗ്ലീഷ് പൊയട്രി, ഡാൻസ്, ഇത്രയും ഐറ്റം സ്കൂൾ കലോത്സവത്തിന് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്. സബ്ജില്ലാ കലോത്സവത്തിന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറായി പ്രസംഗത്തിന് എ ഗ്രേഡും സെക്കൻഡ് പ്രൈസും കിട്ടി. ആര്യനാട് സ്കൂളിൽ വെച്ചായിരുന്നു. തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുകയും കേൾക്കുകയും ചെയ്യും. BBC ന്യൂസ് വായിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന അമ്മ അജിത. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കണമല്ലോ നിരഞ്ജന എന്ന ലക്ഷ്മിയെ. ഹലോ, ലക്ഷ്മിയാണോ?
1: ലക്ഷ്മിയാണ്. ആരായത്?
0: അതോ നിരഞ്ജനയാണോ?
1: ഒഫീഷ്യൽ നെയിം നിരഞ്ജനയാണ്, വീട്ടിൽ വിളിക്കുന്ന ലക്ഷ്മിയാണ്.
0: അപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള നിരഞ്ജനയെ കൊണ്ട് ഒരു കുറച്ച് വാർത്ത വായിപ്പിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഏത് വാർത്തയാണ് ഇപ്പോ എനിക്ക് വായിച്ചു തരാൻ പോകുന്നത്?
1: ആകാശവാണിന്നാണോ?
0: ആകാശവാണിയോ? ഈ BBC വാർത്ത വായിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. ഏത് ന്യൂസ് ആണ് ഇപ്പൊ എടുത്ത് വായിച്ചു തരാൻ പോകുന്നത്?
1: ഞാൻ പ്രിപ്പയർഡ് അല്ല.
0: അത് പറ്റത്തില്ല, നമ്മള് ഒരു വിളി എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. എപ്പോ വിളിച്ചാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. തൊട്ടടുത്ത് കാണുന്ന ഒരു കടലാസ് കഷ്ണത്തിൽ ഏത് ഇംഗ്ലീഷ് വരിയാണോ കാണുന്നത്, ആ ഇംഗ്ലീഷ് വരി ഇപ്പൊ വായിച്ചോളൂ.
1: അയ്യോ,
0: ഇതൊരു ടെലിഫോൺ ഇന്റർവ്യൂ ആണ്.
1: വായിച്ചോ. Here is a curation of some offbeat destinations to soak in the romance of fame. This is Supriya and Parvana Chibi. Artists have painted sunsets, poets have celebrated spring, and travelers have crossed continents to witness autumn's golden spectacles. Yet in Kerala, it is the monsoon that fills the deepest emotions. There isn't a mystic romanticism about it. Mystery is the hills, rivers, gush with a renowned life, and every shade of a dream seems richer. Creating a landscape that feels both timeless and entirely new. For many, the season is best enjoyed from the comfort of a steaming cup of tea. Hello?
0: Niranjana? Alla, ippa enda sambhavichu? Endo vediyum poga kettallo?
1: Ayyo.
0: Naa parivadi endayalum njan marketa seriyavula. Appo adange maatti veyya. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ കുറെ പരിപാടി ഉണ്ടല്ലോ, കവിതാ പാരായണം, കഥാപ്രസംഗം, പിന്നെ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒക്കെ നോക്കിയാലോ?
1: ഈ സെഷനിലൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഈ എലക്യൂഷൻ നെക്സ്റ്റംബർ അങ്ങനത്തെ ഒക്കെ പറ്റും. ഈ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടിയേ ശരിയാവത്തില്ല.
0: ഒന്ന് നോക്കിയാലോ, ഇത്രയും പാട്ടൊക്കെ കേൾക്കുന്ന ആളല്ലേ ഒരുപാട്. തമിഴ് ഹിന്ദിയൊക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ?
1: ഞാൻ പാടാറില്ല.
0: ഇപ്പൊ ഏതാ കേട്ടോണ്ടിരിക്കുന്നത്? നിരന്തരം

0: ബട്ട് എ ഗ്രേഡ് കിട്ടിയായിരുന്നു.
1: എന്തായിരുന്നു ആ കഥാപ്രസംഗം?
0: കണ്ണകിയും കോവലനും.
1: അത് ശരി. അപ്പൊ അതിനിടയിൽ പാട്ടൊക്കെ പാടണ്ടേ?
0: അതിലാ ഞാൻ അതൊരു ജെവി പോലെ ഇപ്പം ഫസ്റ്റ് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറെ വീഡിയോ കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ റെഫറൻസ് എടുത്തിട്ട് എനിക്ക് ആകെ രണ്ട് വരി അറിയാമായിരുന്നു. ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അത് ഇങ്ങനെ കൊടുത്തു.
1: ഏതായിരുന്നു ആ രണ്ട് വരി?
0: എനിക്കതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല.
1: വെറുതെ വീട്ടിലിരുന്ന് ഒരു കുട്ടിയെ വിളിച്ചുണർത്തി ചറ പറയുന്നു പറഞ്ഞിങ്ങനെ ചോദ്യശരങ്ങൾ എറിഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോവില്ലേ? ആ ഇതുപോലെയൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ ഏത് സമയത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പുതിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ആർക്ക് കുഴപ്പമില്ല?
0: എനിക്ക് കുഴപ്പമില്ല.
1: കോളേജിന് എന്തായാലും കുഴപ്പമുണ്ടാവാൻ വഴിയില്ല, ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള കോളേജാ,
0: നല്ല കോളേജാ.
1: അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് ഏതാണ്?
0: കൊറേ പാട്ട് കേൾക്കും, കൂടുതലും കേൾക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദി സോങ്സ് ഒക്കെ ആണ്. വൃന്ദർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇല്ലായിരുന്നു, അതിലെ ഗെറാഫു, അതാണ് ഇപ്പൊ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്.
1: എന്താ
0: ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട്? അങ്ങനെ അത് കേൾക്കാൻ ഇഷ്ടം, ഇടയ്ക്കൊക്കെ അത് കേൾക്കും.
1: സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ടും ഇഷ്ടമായി. അതിന്റെ രണ്ട് ഭാഗവും ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അല്ലേ?
0: അതെ, രണ്ടു ഭാഗവും നല്ല ഹിറ്റ് ആയിരുന്നു.
1: അതാരാ പാടിയത്? അരിജിത് സിംഗ് അല്ലേ?
0: അരിജിത് സിംഗിന്റെ സോങ്. എനിക്ക് ഞാൻ അരിജിത് സിംഗിന്റെ ഭയങ്കര ഫാനാ.
1: പക്ഷെ പുള്ളി പാട്ട് നിർത്താണെന്നാണല്ലോ പറയുന്നത്.
0: അതെ, ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു പുള്ളി പാട്ട് നിർത്തുവാന്നൊക്കെ.
1: ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ?
0: അതെ,
1: അത്രയ്ക്കും വേണ്ടി നമുക്ക് പാട്ടുകൾ പാടി തന്നിട്ടാണ് അദ്ദേഹം പാടുന്നില്ല എന്നതിനോ. പിന്നെ തിരിച്ചു വരുമായിരിക്കും അല്ലേ?
0: അതെ, വരണം.
1: അപ്പോ ഈ അജിത ആരാ?
0: അജിത എന്റെ അമ്മ.
1: അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്നിട്ട് പറഞ്ഞു ചുമ്മാ ഇനിയിപ്പോ എന്തും പറയാലോ.
0: അയ്യോ അല്ല, ഞാൻ സാറിന്റെ ഒരു ഹ്യൂജ് ഫാനാണ്. സാറിന്റെ വോയിസ്, ആ ഒരു മൊത്തം നല്ല രസമാണ്.
1: അപ്പൊ എന്തായാലും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് കേൾക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. വീണ്ടും താങ്കളുടെ കലാ സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. അതിനിടയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഒരിക്കൽ എപ്പോഴെങ്കിലും ആകാശവാണി കൂടിയും ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ആഗ്രഹം പോലെ വാർത്തയൊക്കെ വായിക്കാനും ഒക്കെ പറ്റട്ടെ.
0: താങ്ക് യു സാർ.
1: നമുക്ക് പാട്ട് കേൾക്കാം.
0: യെസ് സർ, യെസ് സർ. ഓക്കെ.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശകാരത്തിന്, ഞാൻ കൂവളശ്ശേരിയിൽ നിന്നും ലൈലയാണ്. ഈ മാസം 25-ാം തീയതി എന്റെ മകൻ ആരോമലിന്റെ പിറന്നാളാണ്. മൂത്ത കുഞ്ഞു ജനിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അവനെ കിട്ടിയത്. മൂത്ത കുഞ്ഞ് മകളായതുകൊണ്ട് തന്നെ അടുത്ത കുഞ്ഞ് മോനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചു, നേർച്ചകൾ നേർന്നു. അങ്ങനെ ഈശ്വരൻ എനിക്ക് നൽകിയ നിധിയായാണ് അവനെ കാണുന്നത്. ഞങ്ങൾ അവനെ ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. എനിക്ക് അവന് ജീവനാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് ചേച്ചിയോടാണ് അവനേക്കാൾ സ്നേഹവും പരിഗണനയും കൂടുതൽ എന്ന് പരിഭവം മനസ്സിലുള്ള ആളാണ് അവൻ. ചേച്ചിയുടെ പേര് ആര്യ, അധ്യാപികയാണ്. അളിയൻ വിനോദ് പോലീസാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞ് PSC പരിശീലനം നടത്തുന്നു. പിന്നെ കാറ്ററിംഗ് വർക്കിനും പോകും. അജിത്തും നന്ദുവും ഗോകിലും ഒക്കെയാണ് അവന്റെ കോളേജ് ഫ്രണ്ട്സ്. ആര്യയും അമ്മുവും സദൃശ്യയും നന്ദിനിയും ശ്രീലക്ഷ്മിയുമാണ് അവന്റെ ഗേൾ ഫ്രണ്ട്സ്. അവർ സ്നേഹത്തോടെ അവനെ കിങ്ങിണി എന്നാണ് വിളിക്കാറ്. കൂട്ടുകാരോടൊപ്പം യാത്ര പോകുന്നത് അവനൊത്തിരി ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പണി നൽകാൻ അവൻ മുന്നിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി അവനൊരു 8-ന്റെ പണി നൽകി. അവനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് അറിയിക്കണം. വിളിക്കും എന്ന പ്രതീക്ഷയോടെ അമ്മ ലൈല കൂവളശ്ശേരി. നമുക്ക് കിങ്ങിണി ഉണ്ണി എന്ന ആരോമലിനെ വിളിച്ചു നോക്കാം. ഹലോ, ആരോമലല്ലേ? ആരോമൽ യാത്രയിലാണോ?
1: അല്ല,
0: യാത്രയിലല്ലാതെ വീട്ടിലാണോ അതോ ക്ലാസ്സിലാണോ? ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുക ആരോമലെ, അതോ ഞാൻ ഇനി ഉണ്ണി എന്ന് വിളിക്കാത്തോണ്ടാണോ?
1: മനസ്സിലായില്ല.
0: അതോ ഞാൻ കിങ്ങിണി എന്ന് വിളിക്കാത്തോണ്ടാണോ? ആരായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നുള്ള ആരല്ലേ ആരോമലെ? എന്നാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്ത യാത്ര? ഛേ, അപ്പൊ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴായിരുന്നു യാത്ര പോയത്?
1: റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം ആയതുള്ളൂ.
0: നന്ദുവും ഗോകുലും ഒക്കെ ഉണ്ടായിരുന്ന?
1: നന്ദു ഗോകുലല്ല, വേറെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ പോയതാ.
0: അതോ ആര്യ അമ്മു ഒക്കെ ആയിരുന്ന?
1: അല്ല,
0: ഇവരൊന്നും അല്ലാത്ത ഫ്രണ്ട്സ്. ഞാൻ അമ്മയെ അറിയിക്കുന്നുണ്ട് കേട്ടാ, അമ്മയ്ക്ക് ഈ ഫ്രണ്ട്സിനെ മാത്രമേ അറിയാവൂ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഏത് ഫ്രണ്ട്സിന്റെ കൂടെയാണ് യാത്ര പോയത് എന്ന് അറിയണമല്ലോ. അതോ ഈ ചാണകവെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ച ഫ്രണ്ട്സ് ആണോ?
1: അതിലുള്ളവരൊക്കെ തന്നെ.
0: അവരുടെ കൂടെയാണ് കൂടുതൽ യാത്ര അല്ലേ? എവിടെയായിരുന്നു യാത്ര?
1: യാത്ര ഇവിടെ അടുത്തൊക്കെ തന്നെ.
0: അടുത്തൊക്കെ എന്ന് വെച്ചാ പൊന്മുടിയിലാ?
1: പൊന്മുടി, വെള്ളറട. അങ്ങനെ
0: ഇപ്പൊ പിന്നെ നമ്മള് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: അങ്ങനത്തെ സ്ഥലങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ.
0: അത് ശരി. അപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ട് ഏതാ?
1: അത് നമ്മുടെ കുരിശുമലയുടെ മുകളിൽ നോക്കുമ്പോ അപ്പുറത്ത് വേറെ 2 മലയുണ്ട്.
0: സൂപ്പർ.
1: കുരിശുമല എന്ന് പറയുന്നത് വെള്ളറട. ഇപ്പൊ എല്ലാരും പോയി, അത് ഒരു ഫെമിലിയർ സ്പോട്ടായി. പോയ സമയത്ത് അങ്ങനെ അല്ലായിരുന്നു.
0: ഓക്കെ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ഈ മലയുള്ള സ്ഥലങ്ങളാണോ, വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളാണോ, എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ താല്പര്യം?
1: താല്പര്യം സ്ഥലം എവിടെ ഇല്ല, പോണം. നമ്മുടെ
0: യാത്രയാണല്ലേ?
1: യാത്രയും നമ്മുടെ കൂടെ ഉള്ള ആ സർക്കിൾ.
0: അതെ, യാത്രയാണ് വൈബ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്രധാനമല്ല.
1: അല്ല, പോകുമ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ച അതിലുള്ള ആരായാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലമായാലും നമ്മൾ പോയാൽ ഒരു എൻജോയ്മെന്റ്. സ്ഥലം മോശമായാൽ പോലും നമ്മളവിടെ ഹാപ്പി ആയിരിക്കും,
0: സന്തോഷമായിരിക്കും. അതാണ് ഡെസ്റ്റിനേഷൻ അല്ല, ജേർണിയാണ് പ്രധാനം അല്ലേ? പൊതുവെ എല്ലാവരും ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാറുണ്ട്. ലക്ഷ്യമല്ല, നമ്മളെ പ്രോസസ് എൻജോയ് ചെയ്യണം എന്ന് പറയല്ലേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: എന്താണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ? ഈ ബർത്ത്ഡേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുളിപ്പിക്കലുകളൊക്കെ ഉണ്ടാവുമോ?
1: ഇല്ല, അത് ഞാൻ എന്റെ കോളേജ് ടൈമിലാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല.
0: എവിടെ പോകാനാണ് പ്ലാൻ?
1: എന്റെ അത് ഈ അജന്ത എല്ലോറ മഹാരാഷ്ട്ര. അപ്പൊ അവിടെ പോകും. അപ്പൊ പിന്നെ 29-ന് തിരിച്ചു വരും. അപ്പൊ എന്തായാലും ബർത്ത്ഡേക്ക് വീട്ടിൽ കാണൂല, അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും അമ്മ ചേച്ചി കേക്ക് കെട്ടി അങ്ങനത്തെ പരിപാടി കാണും.
0: അതിപ്പോ അജന്ത എല്ലോറയിലൊക്കെ വെച്ച് കേക്ക് കെട്ടിയാലോ, എനിക്ക് വയ്യ, അടിപൊളിയല്ലേ.
1: അതിൽ എന്റെ ബർത്ത്ഡേന്ന് അറിയുന്ന ഒരാൾ

0: മാത്രമേ ഉള്ളൂ. അത് പിന്നെ അവിടെ വെച്ച് അറിയാൻ സാധ്യത കുറവാണ്.
1: അതൊന്നും പറയാൻ പറ്റത്തില്ല. അവര് ഈ അറിയുന്ന ആള് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ അമ്മ തന്നെ ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടാകുന്നില്ല എന്ന് എങ്ങനെ അറിയാം?
0: അമ്മയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഉള്ള ആരും ഇല്ല. എവരെയൊക്കെ ആണെങ്കിൽ അമ്മക്ക് വീട്ടിൽ വന്നു അങ്ങനെ അറിയാം. ഇത് ഞാൻ അല്ലാത്ത കമ്പനിയാണ്
1: ഇപ്പൊ പോകുന്നത്,
0: അങ്ങനെ പോയി അങ്ങനെ കമ്പനി
1: അങ്ങനെ. അപ്പൊ ഇത് ഈ വിളി പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മയാണ് കേട്ടോ.
0: എനിക്ക് മനസ്സിലായി.
1: എങ്ങനെ മനസ്സിലായി?
0: അമ്മക്ക് ഇതേപോലെ കത്തയക്കുന്നത് ഞാൻ കൊണ്ട് അയച്ചിട്ടുണ്ട്.
1: ആഹാ, അപ്പൊ ഈ കത്ത്
0: ഇപ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക മൊമെന്റിലാണ് സാറെ വിളിച്ചത്.
1: ആഹാ,
0: എങ്ങനെ സംസാരിക്കുന്നിടം തന്നെ അമ്മക്ക് മനസ്സിലായി. എനിക്ക് ആ വിചാരിച്ച ആരും എന്നെ കളിപ്പിച്ചതാണ്. ഈ കിങ്ങി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ അത്ര കൂടുതലായിട്ടുള്ളവർക്കെ അറിയാവൂ. അങ്ങനെ അപ്പൊ അമ്മ ചിരിക്കണ്ടപ്പോ ഇനി മനസ്സിലായി അമ്മയുടെ എന്തോ പ്ലാൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മ ഇപ്പൊ വയ്യാതെ ഹോസ്പിറ്റലില് ഇട്ട് കിടക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോഴാണ് ഈ കോള് വന്നത്. അമ്മക്ക് സന്തോഷമായിക്കാണും. ഇതിന്റെ ഇടയിൽ കൂടെ എന്തായാലും അമ്മ സർപ്രൈസ് തരാൻ നോക്കിയത്
1: അമ്മക്ക് പെട്ടെന്ന്
0: എങ്ങനെയാണോ കത്ത് കൊണ്ടുവരുന്നത്, എനിക്ക് സർപ്രൈസ് ചെയ്യാനായതുകൊണ്ട് എന്റെ ഇതൊന്നും ഇടാൻ പറ്റില്ല. അപ്പം വേറെ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊടുത്തയച്ചതായിരിക്കും.
1: ചിലപ്പോ പൊട്ടിച്ച് വായിച്ചെങ്കിലും അല്ലേ.
0: ആ അത് തന്നെ.
1: എന്തായാലും സന്തോഷം, അമ്മ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവട്ടെ. നമുക്കിതൊരു പാട്ട് പരിപാടിയാണ്, നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: നമ്മൾ സിനിമയിലുള്ള അമ്മയാണ് എനിക്ക് ഇഷ്ടം.
1: എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്.
0: ശരി ശരി.

0: നമസ്കാരം. എത്രയും സ്നേഹം നിറഞ്ഞ ഹലോ സന്ദേശ ഗാനത്തിന് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. സുഖം, ഈ വർഷത്തെ എന്റെ ആദ്യ കത്താണിത്. ഇത് കാൽപന്ത് കളിയുടെ ആരവത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. ഈ അവസരത്തിൽ കാൽപന്ത് കളിയിൽ IM വിജയന്റെയൊക്കെ ആരാധകനായ എന്റെ പ്രിയ സുഹൃത്തും ഞങ്ങൾ എല്ലാം സ്നേഹത്തോടെ നജീബ് ക എന്ന് വിളിക്കുന്ന കൊല്ലം കടപ്പാക്കടയിലെ നജീബ് AA ഒന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാമോ? ഇനി നജീബ് എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ആള് ഫലിതപ്രിയനും രസികനുമാണ്. പുള്ളിയുടെ ഫലിതത്തിനും രസികത്വത്തിനും ഇരയാകാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതാവും ശരി. കൊല്ലം പട്ടണത്തിന്റെ ഓരോ മുക്കും മൂലയും ഇക്കായ്ക്ക് ഹൃദിസ്ഥമാണ്. കൂടാതെ പഴയകാല സിനിമയെക്കുറിച്ചും അതിലെ ഗാനങ്ങളെക്കുറിച്ചുമൊക്കെ പുള്ളിക്കാരന് നല്ല അറിവാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ എഴുതുന്ന ഒരു പ്രൊഫഷണൽ നാടകത്തിൽ നജീബ് കെയുടെ സ്വഭാവ സവിശേഷതകൾ വെച്ചുകൊണ്ട് ഒരു ഹാസ്യ കഥാപാത്രത്തെ സൃഷ്ടിക്കണമെന്നും അതിൽ പുള്ളിക്കാരനെ തന്നെ അഭിനയിപ്പിക്കണമെന്നും. ആകാശവാണിക്കും ഹലോ സന്ദേശ ഗാനത്തിനും ആശംസകൾ. സ്നേഹപുരിസരം, അനിൽ വരിക്കോലിൽ. നമുക്ക് രസികനായിട്ടുള്ള നജീബ് AA ഒന്ന് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, നജീബ് ആണോ?
1: അതെ.
0: ഈ വേൾഡ് കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: വേൾഡ് കപ്പ് അർജന്റീന നിലം തൊടിയിരിക്കുന്നല്ലോ.
0: അർജന്റീന ആരാണ് നിലം തൊടിയിച്ചത്? ക്വാർട്ടർ ഫൈനലിൽ മുതൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ.
1: അല്ലല്ല, കഴിഞ്ഞ മറ്റേ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയില് കുറച്ച് ഇംഗ്ലണ്ടിന്റെ അവര് ഡിഫൻഡിങ്ങില് നോക്കി ഒരു ഗോൾ അടിക്കാൻ ശേഷം.
0: അപ്പൊ ഈജിപ്റ്റുമായിട്ടുള്ള കളിയിലോ?
1: ഈജിപ്റ്റായിട്ട് മറ്റേ വേറെ ഇതിലുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ രാജ്യം ഉണ്ടായിരുന്നല്ലോ, ആഫ്രിക്കയിൽ.
0: കേപ്പ് വെർദെ.
1: വസീഞ്ഞോടെ ടീം. അതെ അതെ, അതൊക്കെ കളിയുണ്ട്. പക്ഷേ
0: ഏത് കളിയിലാണ് നൂല് കടക്കുന്ന പോലെ അല്ലാതെ കടന്നത്?
1: ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചപ്പോ ഇംഗ്ലണ്ട് അങ്ങ് ഡിഫൻസിലോട്ട് മാറി. അപ്പോഴത്തേക്ക് അമ്മത് കളിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അപ്പഴേ ഔട്ടായി പോയനെ.
0: ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാല് അന്ന് ഈജിപ്തിന്റെ അടുത്തുള്ള കളിയിൽ തന്നെ ഔട്ടായി പോയനെ. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും ഫൈനൽ വരെ എത്തി.
1: അതെ അതെ.
0: ശരിക്കും അർജന്റീന ഫാൻ ആണോ?
1: ഞാൻ അർജന്റീന ഫാൻ അല്ല.
0: അതാണ് പക്ഷെ അർജന്റീന ഫാൻ എന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഏതാണ്? ബ്രസീല് പഴയ പ്രതാപം പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഇപ്പൊ ബ്രസീലിനെ കൊണ്ട് ഒരു അനക്കവും ഇല്ലല്ലോ. നെയ്മറിനാണെങ്കിൽ ഇഞ്ചുറിയും ഈ വേൾഡ് കപ്പോടുകൂടി റിട്ടയർ ആവുമായിരിക്കും അല്ലേ. പുള്ളി റിട്ടയർ ചെയ്യുന്നു തോന്നുന്നില്ല. പുള്ളി മിക്കവാറും അടുത്ത വേൾഡ് കപ്പും കൂടി കളിച്ചിട്ട് റിട്ടയർ ചെയ്യുള്ളൂ. അതെ, രാജ്യത്തിന് വേണ്ടിയും കളിക്കുമായിരിക്കും. അല്ല പക്ഷെ ഈ ഫൈനല് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കളിയല്ലെന്നും ഒരു ടീം ഗെയിം ആണെന്നും തോന്നിയില്ലേ ഫൈനല് കണ്ടപ്പോ?
1: തീർച്ചയായിട്ടും.
0: എല്ലാവരും സ്പെയിനിന്റെ ടിക്കറ്റ് ആക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ഒരു പക്ഷേ ഈ
1: കളി കണ്ടപ്പോൾ തന്നെ സ്പെയിൻ വിൻ ചെയ്യും. രണ്ടോ ബെറ്റുണ്ടായി.
0: ആഹാ, എന്നിട്ട്
1: ബെറ്റിൽ നമ്മൾ പാസ്സായി.
0: പാസ്സായി എനിക്ക് മനസ്സിലായി. എത്ര രൂപയുടെ ബെറ്റായിരുന്നു എന്നുള്ളതാണ്.
1: രൂപയൊന്നും
0: ആണ്, അത് ശരി. രൂപയല്ലാത്ത കാര്യങ്ങളും ബെറ്റ് വെക്കുമല്ലേ. അപ്പൊ ഈ ഫലിതപ്രദനായിട്ടുള്ള ആൾക്ക് ഫുട്ബോളിൽ മാത്രമല്ല പാട്ടിലും ഒക്കെ ഭയങ്കര താല്പര്യമാണെന്ന് അറിഞ്ഞു. പാട്ടൊക്കെ പാടൂ? ആഹാ, അപ്പൊ ഇപ്പൊ ഒരു പാട്ടാവാം.
1: എനിക്ക് വിളിക്കുന്ന ആളിനെ ഇതുവരെ മനസ്സിലായില്ല.
0: അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം പാട്ട് പാടണേ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇക്കാക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇക്ക പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പരസ്പരം സന്തോഷിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചർച്ച അങ്ങ് മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്. അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് മനസ്സിൽ
1: വരുന്നത്? യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാത്തിലേ.

0: നിർജ്ജനി സംഗീതത്തിലെ കലകാബലങ്ങൾ വാരി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ മാത്രമായി ഇരിയുന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ എല്ലതും മുഴങ്ങിയിരുന്നു കരിമുകിൽ കാത്തിലെ രജനി സംഗീതത്തിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി.
1: ഹലോ,
2: ആ
1: അടിപൊളിയായല്ലോ.
2: ആ
1: കരയിൽ ഇക്കയെ മാത്രമാക്കിയിട്ട് ആരാണ് യാത്രയായത്?
2: ഇനി എന്ന് കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി
1: ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിയിടുന്നു എന്നാണ്.

0: സംസാരിക്കണം, അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കണ്ടേ?
1: മല്ലികാബാണൻ.
0: മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു,
1: അതെ,
0: മന്ദാരമലർ കൊണ്ട് ശരം തൊടുത്തു,
1: മാറിലോ എന്റെ മനസ്സിലോ.
0: എന്റെ ഒരു പാടണേ.
1: അല്ല, ഇത് പാട്ടിട്.
0: ആ, പാട്ട് വെച്ചാ മതിയോ?
1: മതി മതി.
0: ശരി, ജയചന്ദ്രന് മാധുരിയും പാടിയ പാട്ടാണ് അച്ചാണി എന്ന സിനിമയിലെ. ഭാസ്കരൻ മാഷിന്റെ വളരെ അപൂർവം ആൾക്കാർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത് അല്ലേ? അവര് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമയുടെയൊക്കെ പേരിനോട് ചേർത്ത് അവരുടെ പേര് അറിയപ്പെടുക. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി. ജയചന്ദ്രന്റെ മാധുരിയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി തലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും വിദ്യാഭ്യാസം ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് തലത്തിലേക്കെത്താൻ ഇതൊരു കൈത്താങ്ങാകും. കൂടുതൽ വിവരങ്ങൾക്കായി സോഷ്യൽ ജസ്റ്റിസ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. വലിയശാല രാജു സംസാരിക്കുന്നു.
4: വെള്ളം തണുത്തുറഞ്ഞാൽ ഐസ് ആകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
4: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ

നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും ആന്റിവൈറസുകൾക്കും ആന്റി ഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധ ശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ

ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് ഒരു വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആൻറ്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ

0: സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റിമൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റിമൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9496553 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11:02 മുതൽ. ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ നൂക്കല ചിന്ന സത്യനാരായണ പാടിയ കൃതികൾ കേൾക്കാം. മുട്ടറ വി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം. സ്വേദഗണപതിയും വന്ദേ രാഗം ചൂടാമണി, തിസ്രജാതി ത്രിപുടതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

ഇതുവരെ കേട്ടത് നൂക്കല ചിന്നസത്യനാരായണ പാടിയ കൃതികൾ. മുട്ടര ബി എൻ രവീന്ദ്രൻ വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ

0: 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ സുഷ എസ് താരയോടൊപ്പം ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മേഡം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളകളിൽ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ചാണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല. ഒരു പ്രത്യേക
2: സാർ പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ആ ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്ക് എപ്പോഴും രോഗം ഉണ്ടാകുന്നത്.
1: അല്ലാതെ മൂന്ന് കാര്യം
2: ഒരുമിച്ച് വരണം. അപ്പോൾ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാകുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കൾ എന്ന് പറയുന്നത് എല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്ന് തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം, പിന്നെ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാവാനുള്ള,
2: അതെ, രോഗാണുക്കൾക്ക്. അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടാവണം. ഒന്ന് രോഗാണുവിന്റെ കാര്യം, രണ്ടാമത് അത് ഏത് ചെടിയാണോ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെ രോഗബാധമാക്കുന്നത് ആ ചെടിയുടെ അവസ്ഥ, പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണോ, കാലാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവിടെ രോഗാവസ്ഥ ഉണ്ടാകാറുള്ളൂ.
1: അപ്പോൾ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
2: നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പോൾ ഈ ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇതൊന്ന് വിശദീകരിക്കുക, എന്തുവാണ് ഇത്?
2: തീർച്ചയായും.
1: മേഡം, ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഹാ, ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മേഡം, എന്തുവാണ് സംശയങ്ങൾ?
2: നമസ്കാരം, പറഞ്ഞു
3: മേഡം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഒരു മിനിറ്റ്, നിങ്ങൾ ആ റേഡിയോ സെറ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഒരു ഇക്കോ വരുന്നുണ്ട് കേട്ടോ. ഹാ, പറഞ്ഞോളൂ.
3: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തുകൊണ്ടാ മേഡം?
2: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും നന്നായി.
3: ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി ഉണങ്ങി
2: നിൽക്കുകയാണ്. അത് ഉണങ്ങിപ്പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങിപ്പോകാറുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്. അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് ആ ഈർപ്പം നന്നായിട്ട് പോകുന്നു, ജലം അതിലൊന്ന് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, തീരെ വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മേഡം. മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ ആ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത് മേഡം ഇൻറ്റിഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സംയോജിത രോഗനിയന്ത്രണം. ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: സംയോജിത രോഗനിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പല തരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പല തരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല, അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതാത് അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് സിസ്റ്റമാറ്റിക്?
2: ആ തീർച്ചയായിട്ടും. ആ വിള നമ്മൾ വിള നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ അതിനുള്ള കാര്യങ്ങൾ തുടങ്ങും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ.
1: ആ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സാർ.
4: സാറേ, ഞാൻ ഈ ടെറസിന്റെ മുകളില് കുറെ ഡ്രാഗൺ ചെടി നട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി. അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും. പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്
2: ഇത്
4: താഴോട്ട് പോയത്. പിന്നെ അത് കരിഞ്ഞ ഒരവസ്ഥയിലോട്ടങ്ങ് മാറും.
2: ഇത് ഒരു കുമിൾ രോഗമാണ്. ഇപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ ക്യാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട് ആ ഭാഗത്ത് കാണും. പക്ഷേ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള എന്താ, ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുക അല്ല തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ടത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ
4: ഇത്
2: വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കീടന കുമിൾനാശിനി എന്ന് പറയുന്നത് ട്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂക്കോണസോളും ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റ് പോകുന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിൽ ആ കുമിൾനാശിനി, അതായത് ട്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബിക്കോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം തമ്മിൽ നിയന്ത്രണം ലഭ്യമാകാനായിട്ട് കാണുന്നുണ്ട്. അപ്പം നേരത്തെ സാർ അല്ല അതിന് വേണ്ട, അതിന് വേണ്ടി വരില്ല. പിന്നെ സാർ പറഞ്ഞു പോലെ ഇത് മാത്രം ഇതിന് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇത് നമ്മുടെ സ്പർശനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് മറ്റു ഭാഗങ്ങളിലോട്ട് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനുപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകളും മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
1: ഓക്കെ ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്,
2: കണ്ടുവരുന്നുണ്ട്. തണ്ടിൽ മാത്രമല്ല, അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചെറിയ ചെറിയ കുത്തുകളും. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ ക്യാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ടാണ് വിപണന സാധ്യതയും വളരെയധികം കുറയും.
1: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു
2: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ളൊരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പം തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാർ പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
1: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി പുത്തൻ തലമുറ,
2: അതെ പുതിയ തലമുറ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ

0: ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വളരെ കുറച്ച്, അത്യാവശ്യം വിലയേറിയ ഒരു കൃമിനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുള്ളൂ.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ വിളിക്കുകയാണേ.
1: ആ, ആരാണ്, പേര് പറയാം?
2: സുധാകരൻ.
1: ആ, പറഞ്ഞു, പറഞ്ഞോളൂ സുധാകരൻ ജി.
2: സാർ, ഗുഡ് മോർണിംഗ്. പിന്നെ
0: ഗുഡ് മോർണിംഗ് സർ.
2: ഞാനൊരു മട്ടുപ്പാവ് കൃഷി കർഷകനാണ്. ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. പിന്നെ ഇത് ഇവിടെ അവിടെ എല്ലാ ചെടികളും ഉണ്ട്. പക്ഷെ ഈ വഴുതനയിൽ ഇത് ഇലപ്പുലി രോഗം.
1: സാറിന്റെ റേഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ്. ഒന്ന് മാറി നിന്നൊന്ന് സംസാരിക്കാം സാർ, കട്ടായിട്ട് വരുന്നു.
2: ഇലപ്പുള്ളി രോഗം ഇപ്പൊ കേൾക്കുന്നുണ്ട്? ഇലപ്പുള്ളി രോഗം, അതായത് പൂത്തല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്. പിന്നെ ഇത് അത് അതോടൊപ്പം ഈ മുഞ്ഞയും ഇത് കാഴ്ചയ്ക്കുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം.
0: സാർ, കായീച്ച വഴുതന എല്ലാം കത്തിരിയിൽ വരാറില്ല. സാറിനിപ്പോൾ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? അത് അതാണ്, അത് കീടമാണ്. അതെ, അതൊരു കീടമാണ്. വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോൾ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ആ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നല്ല രീതിയിൽ മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കായ്
2: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്, പിന്നെ അത് ഞാൻ സോഡിയം അസുഖം, പിന്നെ പഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിക്ക് തളച്ചു കൊടുക്കാറുണ്ട്.
0: എന്നിട്ടും
2: അത്
0: നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകിലും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അനേക പ്രാണികൾ വരുന്നതാണ് മുളക്. ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്നത്, സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിന് നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിന് നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ അത് കുറച്ചതിനെ ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല. പക്ഷേ കീടത്തിന് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അത് ഇതിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. അപ്പോൾ ഈ ചെയ്യുന്നതൊന്നും മാറ്റണമെന്നല്ല, അതിനോടൊപ്പം മറ്റ് ചെറിയ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളിലൂടെ അവലംബിക്കുക.
2: ചെറിയ രീതിയിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ

0: വേപ്പെണ്ണ ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. അതിനെ ഇപ്പോൾ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. ഇപ്പം വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ വരണമല്ലോ. അപ്പം നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
1: ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു വിളിച്ചതിന്, വളരെ നന്ദി. അപ്പം മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ രോഗമാണെങ്കിലും കീടമാണെങ്കിലും നമ്മളൊരു സംയോജിതമായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്താലേ അത് പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ സംയോജിത കീടനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെടികളെക്കുറിച്ച് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ചെടികളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം, ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. അതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള കുറച്ചുകൂടെ നല്ല അങ്ങനെയുള്ള തരം ഉണ്ടാകും. അപ്പം ആ തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമല്ല, യഥാർത്ഥ ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റും. അപ്പം ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
1: അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. അവിടെ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ എഗെയിൻസ്റ്റ് പ്രതിരോധമുള്ള ഇനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ.
1: ആ മേഡം, ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ? ഒത്തിരി സൗണ്ട് വരുന്നു കേട്ടോ, ഇക്കോ ആവുന്നുണ്ട്. അല്ലെങ്കിൽ മേഡം ഒന്ന് മാറി വന്നാലും മതി. ആ കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ മേഡം.
2: വാഴ മറ്റും വളർന്നു വന്ന് കൊലക്കാറാവും, കൊല കൂമ്പാകുന്നില്ല. അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക. മൂന്ന് എപ്പോഴും അത് എപ്പോഴും എല്ലാ വയസ്സും വാഴയും വളർന്ന് വന്നു കഴിഞ്ഞിട്ട് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പോൾ ഇത് വാഴ ഒടിഞ്ഞു വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെ കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇതിന് ആ ഒടിഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ എന്നെ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കണ്ട്. അതായത് അതിന് പറയുന്നത് തന്നെയാണ്, ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദൂരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത് പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെയൊന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറയുന്നത് പോലെ സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്ന

0: അതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നാണ്. അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട് അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതും പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴ പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തടവരെ എത്താത്തതുകൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക, അല്ലെങ്കിൽ കുമിളി കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3, 4, 5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പോൾ അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ എൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ മേഡം, വളരെ നന്ദി. മേഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അല്ലാകട്ടെ പിന്നെ പല കാലം മറ്റേ എക്സോട്ടിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ കുമിൾ രോഗങ്ങളാവട്ടെ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാം.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത്
1: വെണ്ടയാണെങ്കിലും
0: അത് പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ.
1: അപ്പം വിത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ,
1: ഹാ മാഡം, പറഞ്ഞോളൂ മാഡം.
2: ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മാവേലി.
1: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് രണ്ട് ചെടിയിറങ്ങുന്ന ബാഗില്ല, ഗ്രോ ബാഗ്, അതിനകത്ത് രണ്ട് പച്ചമുളക് നട്ടു, രണ്ടും നല്ലതായിട്ട് തഴച്ച് വളർന്നു പൂത്തു, ഓരോ നട്ടിലതിനകത്ത് ഒരുപാട് കായുണ്ടായി. പിന്നെ രണ്ടും നല്ലതായിട്ട് പൂത്തു ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ മുറ്റാക്കുക.
0: കുരുടിപ്പ് രോഗം വരുന്ന, ഹലോ കേൾക്കാം, പറയാം. അപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്തെന്ന് പറയുന്ന ചെടിയെല്ലാം അങ്ങനെ ഈ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറുണ്ട്. ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരെയും പുതുതായിട്ട് പൂവിടുകയും ചെയ്യും. ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പം അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: ഓക്കെ മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്. അപ്പോൾ അത് ഇതിനകത്ത് ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
0: അപ്പോൾ ഞാൻ നമ്മളീ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെറൈറ്റി ഏതാണ്?

0: ആ സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തോന്നുന്നത് ആ വിത്ത്, ഏത് വിത്ത് നമ്മളിപ്പോൾ നടാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത്. ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത്, അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മൾ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ്. സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി അത് തളിർത്ത് വരുന്ന സമയത്ത് മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. ആ സമയത്ത് മണ്ണിലുള്ള കുമിളുകൾ ഇതിനെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെയുള്ള
0: രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്ട് ചെയ്യാതിരിക്കാൻ, ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ഒരു ആദ്യഘട്ട പ്രതിരോധം
0: അത് കുറച്ചുകൂടെ ഈസിയാണ്, എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിൽ ഒരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല കുടിക്കോട്.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഈ മീൻവളം ഉണ്ടാക്കുന്നേ, മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന, അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
0: ആ എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. കാര്യം അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട, അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിൻ്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ
2: അങ്ങനെ
0: വേണ്ട വേണ്ട വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ബുദ്ധി, ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. അരിച്ചെടുത്ത് നേർപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം, എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പം നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെക്കുറിച്ചും സംസാരിച്ചു, അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
0: അപ്പം പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ള

0: അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ഡിസ്കഷൻ.
0: കാലാവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ.
1: അപ്പോൾ
0: ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ഡിസ്കഷൻ.
2: അതും ചേർക്കണോ, അത് ചോദിക്കാനാ. പിന്നെ മണ്ണ് ചേർക്കണോ? ഞാൻ ചെറിയ കുഞ്ഞു പോട്ടിൽ ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് വിട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: ചെടികള്, പ്രത്യേകിച്ച് വെണ്ടയുടെ കാര്യം പറയുമ്പോൾ, നമ്മളത് പറിച്ച് നടുന്ന ചെടിയല്ല, നേരിട്ടാണ് നമ്മളെവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൽ നേരിട്ട് വിത്ത് പാകിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മഴ സമയത്ത് ഇത് മുളയ്ക്കുന്നത് വളരെ പ്രയാസമാണ്. വെള്ളം കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും വെണ്ട വിത്ത് അഴുകിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അധികം ജലം നേരിട്ട് വീഴാത്ത തരത്തിൽ വേണം മുളയ്ക്കുന്ന സമയത്ത് വയ്ക്കാൻ. അതുപോലെ ആ സമയമാകുമ്പോൾ ഒരിക്കലും കുഴികളിലായിട്ട് നടാതെ എപ്പോഴും ഒന്ന് ഉയർന്നിയ തടങ്ങൾ പോലുള്ളിടത്താണ് വെണ്ട വിത്ത് പാകുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ, സ്യൂഡോമോണാസ്, വേപ്പിൻ ഗുരു, അല്ലെങ്കിൽ ബാക്കി അടിവളമായി ചേർക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ, ചാണകം എല്ലാം ചേർക്കാം. ഈ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് അധികമായിട്ട് അല്പം കൂടിക്കഴിഞ്ഞാലും അതൊരിക്കലും അത് ചെടിക്ക് ദോഷം വരില്ല. പിന്നെ ചാണകമൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഉണങ്ങി പൊടിച്ച ചാണകം തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ആ പച്ച ചാണകം അതെ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്ത് നന്നായിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും.
1: ഗ്രോ ബാഗ് ആണെങ്കിൽ ഡയറക്റ്റ്,
0: ഗ്രോ ബാഗ് ആകുമ്പോൾ ആ മണ്ണിലെ മിശ്രിതം അത് കൂടെ ചെയ്താൽ മതി, അത് കുഴപ്പമില്ല.
2: അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മഴയായതുകൊണ്ട് വിത്ത് മുളക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് പരിരക്ഷിച്ചിട്ട് പിന്നെ മാറ്റി, പിന്നെ മഴയില്ലാത്ത പിന്നെ നല്ല മഴയുടെ സമയത്ത് കുറച്ച് വയറുണ്ട്, അങ്ങനെ നടാറുണ്ട്. സാധാരണ
0: നടാറുണ്ട്. അത് അതെ, ഇപ്പൊ ചീരയും മുളകും ഉള്ളത് പോലെ നമ്മളിങ്ങനെ പറിച്ചല്ല, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്രയില് തൈ വളർത്തി, അതെ അതെ അതെ, അതുപോലെ നട്ടെടുക്കാറുണ്ട്.
2: അങ്ങനെ നടാറുണ്ട്. പിന്നെ സ്പ്രേയർ ഇല്ലേ മാഡം, സ്പ്രേയർ ഒന്ന് വാങ്ങിയാൽ ശരിയാവുന്നില്ല.
0: ചകിരിച്ചോറാണോ ഉദ്ദേശിച്ചത്?
2: മറ്റേ ഇതില്ലേ നമ്മള് മരുന്നടിക്കുന്ന
1: സ്പ്രേയർ,
0: സ്പ്രേയർ അത് നല്ലത് നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെ നമുക്ക്.
1: പ്രശ്നം
0: വരുന്നത്
2: അത് അരിച്ച് പോരാറുണ്ട്, അരിച്ച് പോന്നാലും അത് വേഗം കേടാകുന്നതായിട്ട് തോന്നുന്നു.
1: ഓ, അത് ആക്ച്വലി നിങ്ങൾ ഇടുമ്പോ അത് നല്ലപോലെ വെള്ളത്തിന്റെ
0: അകത്ത്. അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും നല്ല വാഷറൊക്കെ അതൊക്കെ നന്നാക്കി തരുന്ന കടകളും എല്ലാം ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ കേരള ഗ്രോയിങ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് നന്നാക്കി തരുന്നതും കാണാറുണ്ട്.
1: പിന്നെ ചിലപ്പം വെള്ളം കുറച്ച് ചെളിയാണെങ്കിൽ അരിച്ച്,
0: അതെ അതെ, അത് അടഞ്ഞു പോകാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം നന്നായി നേർത്ത തുണിയിലെങ്കിലും അരിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൻ്റെ നോസിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കാനും സാധിക്കാറില്ല.
2: പിന്നെ വെണ്ടക്ക വീട്ട് ഞാൻ കുറെ മുമ്പ് ഈ എപ്പിച്ചിക്ക തന്നെ വാങ്ങിയിരുന്നു. വാങ്ങിയ വെണ്ടക്ക വിത്ത് എന്ന് പറഞ്ഞാല് അവിടുത്തെ നല്ല ഒരു വിത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ നോക്കുമ്പോ എല്ലാ വിത്തുകളും നമ്മളെ ചെറിയ കാന്താരിന്റെ ഇതിന് ഓരോന്നും, പിന്നെ നമുക്ക് വിത്തല്ല കായുണ്ടായിട്ടുള്ളൂ.
1: അത് പറഞ്ഞ മാതിരി എന്നും ചിലപ്പോൾ
0: മാറിപ്പോയതായിരിക്കും. പിന്നെ ആ നടുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യം, പൊതുവേ നമ്മൾ വെണ്ടയെ കുറിച്ച് നോക്കുമ്പോൾ അത് ഈ ഡിസംബർ ജനുവരിയിൽ ഉണ്ടാകുന്ന വെണ്ട കായ്ക്ക് സൈസ് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വെണ്ടയെ കുറിച്ച് പറഞ്ഞു, കൂടുതലായിട്ട് നടത്തുന്ന കമേഴ്സ്യലായിട്ട് വളർത്തുന്ന വ്യവസായ അടിസ്ഥാനത്ത് നടത്തുന്നത് നമ്മുടെ ഈ നാട്ടുമുറങ്ങളിൽ ചെയ്യുന്നത് പോലെ വലിയ നീളമുള്ള വെണ്ടയ്ക്കയല്ല. അത് അവർക്ക് വിപണനത്തിന് സാധ്യമല്ല. വലിയ വെണ്ടയ്ക്ക് അവർക്ക് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും ചെയ്യുന്നത് അത് ചെറിയ വെണ്ടയ്ക്കയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കില്ല ലഭ്യമായത്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ മുന്നേ സൂചിപ്പിച്ചത് നമ്മൾ ചെടിയുടെ കാലാവസ്ഥ, നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മളടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
0: അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ, ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ മൺ ഈർപ്പം കൂടിയ സമയത്ത്.

0: അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടാം. അപ്പോൾ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കും. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പം അത് വേനൽ കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ചാ സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തിയമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്ന് പിടിക്കുന്നതും അത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അപ്പോൾ അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോക്ലൈമറ്റ്
0: നമുക്ക് സാധിക്കും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മളതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. ഫൈറ്റോഫ്തോറ കൊമുള എന്ന രോഗമുണ്ട്. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കൊമുളെന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന്
0: മാറ്റുക. അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പേപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടിവയ്ക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മേഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ കാഴ്ച ലിക്വിഡ് അഴിക്കാവുന്ന അറിയാമുണ്ടായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ്, ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മിൽ മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഫാക്ടംഫോസ് ഇതെല്ലാം ലിക്വിഡായിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ അനേകം ലഭ്യമാണ്. സെപ്പറേറ്റ് ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2: ലിക്വിഡ് ആകുമ്പോൾ വില കുറവാണ്.
0: ലിക്വിഡാണ്.

0: എങ്കിൽ അത് നമുക്ക് ഒന്ന് പിന്നെ ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മുടെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ
0: കാണാനുള്ള, വളരെ
1: കാണാം.
0: അപ്പം അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: ഹലോ ഹലോ
2: ഹലോ,
1: ഹാ നമസ്കാരം മേഡം.
2: നമസ്കാരം സാറെ.
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: ലതികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാം നട്ടു. ഇപ്പൊ പടവലത്തില് പൂവിട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ഈ ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളേ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് ഇപ്പം വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇത് അത് അപ്പോൾ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
2: എനിക്ക് സാർ എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുമ്പോൾ കത്തിച്ച് തന്നെ കളയുന്നത് സാറേ. എന്നാൽ പുതയിടുന്ന സമയത്ത് ചൂട് സമയത്ത് പുതയിട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചേർക്കുകയും വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
0: അത് കുഴപ്പമില്ല. അതിപ്പോ ഒരു പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
1: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പോൾ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പം എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പോൾ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പം ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തിൽ നമുക്കിതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
1: സുരക്ഷിതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ,
1: ഹാ നമസ്കാരം സർ.
3: ആകാശവാണി. അപ്പൊ ഇന്നിങ്ങനെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ, ലോക റേഡിയോ പ്രക്ഷേപണത്തിന്റെ 99-ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം

0: ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ശ്രോതാക്കളോട് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു.
1: വളരെ നന്ദി. എന്തുവാണ് സാറിന് ചോദിക്കാനുള്ളത്?
0: അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ ആകാശവാണിക്കും എന്റെ ഭരണാധികാരികൾക്കും ഇതിന് ഒരു യേശുനാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു.
1: പിന്നെ
0: എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാനൊരു റബ്ബർ കർഷകനാണ്.
1: പറഞ്ഞോളൂ.
0: അപ്പൊ റബ്ബർ കൃഷ്ണനാണ്. അപ്പൊ ഈ റബ്ബർ വെട്ടി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായ മരങ്ങളാണ് ഉള്ളത്. അപ്പൊ റെയിൻ ഗാർഡ് ഇട്ടിപ്പോ വെട്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു 4 ദിവസമൊക്കെ പുതുതായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ പാല് കിട്ടുന്നതാണേ. ഈ പ്രാവശ്യം പക്ഷേ ഒരു 10-12 ദിവസമായിട്ടും പാലിപ്പോ ആകെപ്പാടെ ഒരു 5 ഷീറ്റൊക്കെ 200 മരം വെട്ടുമ്പോ കിട്ടുന്നത്. അപ്പൊ അത് അതെന്താണ്, അതിനെന്താണ് പരിഹാരം?
2: ഏത് സ്ഥലത്തു നിന്നാണ് ഇത് വിളിക്കുന്നത്? ഏത്?
0: ഞാൻ വിളിക്കുന്നത് പൂത്താട്ടുകുളത്തിനടുത്ത് മാറിയാന്ന് പറയും, എറണാകുളം ജില്ലയിലാണ്.
2: പിന്നെ ഇതില് നമുക്ക് കുറച്ചധികം കാലം ചെയ്യുന്ന കഴിയുമ്പോ അതിൽ പഴയ പോലെ തന്നെ റബ്ബർ പാല് നമുക്ക് ലഭ്യമാവാതിരിക്കും.
1: സാർ, ആ റേഡിയോയിൽ നിന്നൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം സാർ.
0: അല്ല, റേഡിയോ അകലെ വെച്ചിരിക്കുന്നു.
1: ഒത്തിരി ഇക്കോ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. സാറിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാ മതി ഫോണിന്റെ.
2: അപ്പോ നമുക്കത് റബ്ബർ പാലിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ അതിന് ജലലഭ്യത, അതിനെല്ലാം നിയന്ത്രണിക്കാൻ പലതരത്തിലായിരിക്കാം. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്കൊരു മരുന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഈ ഒരു സമയത്ത് അത് അതിലൂടെ റബ്ബർ പാലിന്റെ അളവും കുറഞ്ഞിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് കുറച്ചുകൂടെ ഒന്ന് അതും നമ്മൾ കണ്ടിന്യൂസ് കൂടുതലായിട്ട് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ തന്നെ പാല് വരുന്ന റബ്ബർ പാല് കുറച്ച് കുറയുന്നതായിട്ട്, ഇപ്പം റെയിൻ ഗാർഡ് ഇട്ട് വെട്ടുന്നതായിരിക്കും, അതിന് റെസ്റ്റ് സഫീഷ്യൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമുക്കൊന്ന് ചെയ്യിക്കണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ചീക്ക് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയാണെങ്കിലും പൊതുവേ ആ റബ്ബർ പാനല് കേടായി പോവും. അപ്പം അതൊന്ന് സാറ് ശ്രദ്ധിച്ചാൽ മതി, അതൊന്ന് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് അവിടെ അതിനുള്ള റബ്ബർ ബോർഡുമായിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് സേവനം കൂടെ ഒന്ന് ലഭ്യമാക്കുക.
1: വളരെ നന്ദി. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സുഷ മാം.
2: ആ നമസ്കാരം.
3: ഞാൻ ജയശ്രീയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, പുതിന നമ്മള് ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. അപ്പോ ഈ ബിവേറിയ ബാസിയന ഞാൻ സ്പ്രേ ചെയ്ത മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ മാം, പക്ഷേ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങ് മുരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
2: അല്ലെ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
3: ആ ഉറുമ്പിനെ, ആ ഹോ ഹോ, ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ആൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
2: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പം ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പോൾ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ, പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
3: അല്ല,
2: ആ പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ അല്ല, കുമിളാണ്. കുമിളാണ്. കുമിളാവുമ്പോൾ അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിൻ്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിൻ്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിൻ്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
3: ആ
2: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല.

0: കുഴപ്പമില്ല. അപ്പൊ ഒരു വൺ വീക്ക്
1: അതെ അതെ ശ്രമിക്കും,
0: എക്സിസ്റ്റ് ചെയ്യണം,
1: ഒരിക്കൽ കൂടെ ചെയ്തു നോക്കൂ എന്നിട്ട്. ശരി,
0: ഒരു സംശയം കൂടെ ഉണ്ട് മാഡം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും ഈ നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ടേണിൽ ഞാൻ നട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും പെൺപൂക്കൾ മാത്രമായിരുന്നു, സിംഗിൾ ആൺപൂ പോലും ആ ചെടികളിൽ ഉണ്ടായില്ല. 10 മൂടോളം ഞാൻ നട്ടതായിരുന്നു, വല്ലാതെ വിഷമിച്ചു അവസാനം. പിന്നെ ഈ ആൺപൂവുള്ള വീട്ടിൽ പോയി ആ പൂക്കൾ കൊണ്ടുവന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്താണ് കുറെയെങ്കിലും എനിക്ക് കിട്ടിയത്. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ആൺപൂക്കളാണ്, പെൺപൂക്കളൊക്കെ ഇല്ല.
1: അത് പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെടി പൂത്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ.
0: നല്ല മുകളിൽ വരെ എത്തി മാഡം, അത് ഭംഗിയായിട്ട് ഏറ്റവും മുകളിൽ വരെ എത്തി ഉണ്ടാകുന്ന പൂക്കൾ മൊത്തം ആൺപൂക്കളാണ്.
1: പക്ഷേ ഇതിലെങ്ങനെ പെൺപൂവും ആൺപൂവും എന്നുള്ളത് അല്ല, ആൺപൂക്കൾ ഉണ്ടാവും, അതിൽ കൂടാതെ ഉണ്ടാകുന്നത് രണ്ടും കൂടെ ചേർന്ന പൂക്കളാണ്, അതായത് ചുവട് കട്ടിയുള്ളത്. അപ്പൊ നമ്മൾ വേറെ ഇതിലൊന്നും കൊണ്ടുവന്ന് പരാഗണം നടത്തേണ്ടി സാധാരണ വരാറില്ല കുക്കുംബറിലൊന്നും തന്നെ.
0: അത് നേരെ
1: ഓക്കെ, അത് കൊണ്ടുവന്നപ്പോൾ അത് കുറച്ചുകൂടെ ഇതായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെടി ഇത് മാത്രം പൂക്കുന്ന ചെടികളായിട്ട് നമുക്ക് അങ്ങനെ വരാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
2: ഓക്കെ, താങ്ക് യു മാഡം. അപ്പം മേഡം, ഇത്രയും ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം മേഡം, ഇത് നമ്മുടെ ഇനിയൊരു 6 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
1: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ അതിനൊക്കെ കൂടാതെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ള, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങൾ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരാതെ അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ
2: വളപ്രയോഗം എന്ന് പറയുമ്പോൾ അതും
1: ബാലൻസ്ഡ് ആണ്, അത് പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിൻ്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ, അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണാം. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവമാർഗ്ഗങ്ങൾ അവലംബിക്കാം. അപ്പോൾ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നല്ല പ്രവേശനം
2: ചെയ്യാം.
1: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. അനേക ഈ മണ്ണിലൂടെ പരത്തുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതിയല്ല, ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള

0: ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അധികമായിട്ട് അല്ലെങ്കിൽ ആ
1: പക്ഷേ ഇത് ലാസ്റ്റ് റിസോർട്ട് അല്ലേ,
0: ലാസ്റ്റ് റിസോർട്ട് തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാരണം ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പോൾ ഓവറായിട്ട് മെച്ചുറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളം ഇടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ പ്രശ്നം നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, കാര്യം അതിന് വരുന്ന, പക്ഷേ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ

ഇവ. ഇതിൽ ആദ്യം പ്രതിപാദിക്കുന്നത് പ്ലാസ്റ്റിക് ഐസിനെ കുറിച്ചുള്ളതാണ്. വെള്ളം തണുത്തുറഞ്ഞാൽ ഐസാകുമെന്നും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ഇരുമ്പ് പോലെ കറുത്തോ കടും മഞ്ഞ നിറത്തിലോ ഇരിക്കുന്ന, തൊട്ടാൽ പ്ലാസ്റ്റിക് പോലെ വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന, തിളച്ചുമറിയുന്ന ചൂടുള്ള ഒരു പ്രത്യേകതരം ഐസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും ഭൗതികശാസ്ത്ര ലോകം അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു പ്രതിഭാസമാണിത്. അനൗദ്യോഗികമായി പ്ലാസ്റ്റിക് ഐസ് എന്നും ശാസ്ത്രീയമായി സൂപ്പർസോണിക് ഐസ് അഥവാ ഐസ് 18 എന്നും ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഐസ് കട്ട ഒരേ ഒരു തരമേ ഉള്ളൂ എങ്കിലും ഭൗതികശാസ്ത്രത്തിൽ ഐസ് പലതരത്തിലുണ്ട്. വെള്ളത്തിന്മേൽ പൊങ്ങിക്കിടക്കുന്ന മർദ്ദവ്യത്യാസവും താപനിലയുമനുസരിച്ച് അതിൻ്റെ ആറ്റങ്ങളുടെ ഘടന മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്ന ഓരോ ഘടനയ്ക്കും അവർ റോമൻ അക്കങ്ങളിൽ പേരിട്ടു പോന്നു. ആ ക്രമത്തിൽ 18-ാമതായി കണ്ടെത്തിയ ഐസിൻ്റെ ഘടനയായതുകൊണ്ടാണ് ഇതിനെ ഐസ് 18 എന്ന് വിളിക്കാൻ കാരണം. നിലവിൽ ശാസ്ത്രലോകം 20-ലധികം ഐസ് രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് ഐസ്. ഇതിൻ്റെ ഭൗതിക സ്വഭാവം കൊണ്ടാണ് ഇതിന് പ്ലാസ്റ്റിക് ഐസ് എന്ന പേര് വന്നത്. ഈ അവസ്ഥയിലുള്ള ഐസ് സാധാരണ ഐസ് പോലെ കട്ടിയുള്ളതല്ല, എന്നാൽ പൂർണ്ണമായി ദ്രാവകവുമല്ല. ഒരു പ്ലാസ്റ്റിക് പദാർത്ഥം പോലെ ഒട്ടുന്ന, മൃദുവായ, രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കും ഇത്. സാധാരണ ഐസിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങൾ ഒരേപോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിശക്തമായ മർദ്ദവും കടുത്ത ചൂടും നൽകുമ്പോൾ വെള്ളത്തിന് മാറ്റം സംഭവിക്കുന്നു. ഉയർന്ന മർദ്ദത്തിൽ ഓക്സിജൻ ആറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു കട്ടിയുള്ള ക്രിസ്റ്റൽ കൂടാരം ഉണ്ടാക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഈ ഓക്സിജൻ കൂടാരത്തിനകത്തുകൂടി ഒരു ദ്രാവകം പോലെ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങും. ചുരുക്കത്തിൽ, കട്ടിയുള്ള ഓക്സിജൻ ചട്ടക്കൂടിനുള്ളിലൂടെ ഒഴുകുന്ന ഹൈഡ്രജൻ ദ്രാവകം. ഈ പ്രത്യേക അവസ്ഥയാണ് ഇതിന് പ്ലാസ്റ്റിക് പോലുള്ള സ്വഭാവം നൽകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ഐസ് രൂപപ്പെടാൻ സാധ്യമല്ല. കാരണം ഇത് രൂപപ്പെടണമെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഏകദേശം 200,000 മടങ്ങ് കൂടുതൽ മർദ്ദവും ഏകദേശം 2000 മുതൽ 5000 വരെ ഡിഗ്രി ചൂടും ഒരേ സമയം വേണം. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമിയിൽ കൃത്രിമമായി ഈ അവസ്ഥ സൃഷ്ടിച്ചെടുത്തു. അമേരിക്കയിലെ ലബോറട്ടറിയിൽ ഡയമണ്ട് ആൽവിൽ സെൽ എന്ന ഉപകരണം വഴിയാണ് ഇത് സാധ്യമാക്കിയത്. ലോകത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമായ ഡയമണ്ടിൻ്റെ 2 കട്ടകൾക്കിടയിൽ ഒരു തുള്ളി വെള്ളം വെച്ച് അതിശക്തമായി അമർത്തുകയാണ് അവർ ചെയ്തത്. ഡയമണ്ട് സുതാര്യവും ഉയർന്ന ചൂട് താങ്ങാൻ ശേഷിയുള്ളതുമായതിനാൽ അതിനിടയിലിരിക്കുന്ന വെള്ളത്തിലേക്ക് അതിശക്തമായ ലേസർ രശ്മികൾ പായിക്കാൻ കഴിഞ്ഞു. ഈ ലേസർ പ്രഹരം ഉണ്ടാക്കിയ വൻ മർദ്ദത്തിലും ചൂടിലും ആ വെള്ളത്തുള്ളി ഒരു നിമിഷാർത്ഥം കൊണ്ട് ഐസ് 18 മാറി. സെക്കൻഡിൻ്റെ 100/1000 മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നാളത്തെ സാങ്കേതിക വിദ്യയുടെ താക്കോലാണ്. സാധാരണ ഐസ് വൈദ്യുതി കടത്തിവിടില്ല. എന്നാൽ ഈ പ്ലാസ്റ്റിക് ഐസ് ഒരു ലോഹത്തെ പോലെ വളരെ വേഗത്തിൽ വൈദ്യുതി കടത്തിവിടും. സാധാരണ താപനിലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കണ്ടക്ടറുകൾ വികസിപ്പിച്ചെടുക്കാൻ ഈ പഠനം ശാസ്ത്രലോകത്തെ സഹായിക്കും. ഇത് സംഭവിച്ചാൽ ലോകത്തെ ഊർജ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരമാകും. യുറാനസ് നെപ്റ്റ്യൂൺ തുടങ്ങിയ ഭീമൻ മഞ്ഞ് ഗ്രഹങ്ങളുടെ ഉൾക്കാമ്പിൽ ഇത്തരം പ്ലാസ്റ്റിക് ഐസ് ടൺ കണക്കിന് നിലനിൽക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രം കരുതുന്നത്. ഈ ഗ്രഹങ്ങളുടെ ശക്തമായ കാന്തിക

വലയത്തിന് കാരണം ഈ പ്ലാസ്റ്റിക് ഐസാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനം പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശും. ഭൂമിയുടെ ഉള്ളറകളിലുള്ള അതേ മർദ്ദവും താപനിലയുമാണ് ഈ പരീക്ഷണത്തിലൂടെ സൃഷ്ടിക്കുന്നത്. ഇത് ഭൂകമ്പങ്ങൾ, ഭൗമചലനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പ്രവചിക്കാൻ ശാസ്ത്രത്തെ സഹായിക്കും. നിലവിൽ ഈ ഐസിനെ സാധാരണ താപനിലയിലും മർദ്ദത്തിലും സ്ഥിരമായി ഭൂമിയിൽ നിലനിർത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അത് വിജയിച്ചാൽ മനുഷ്യന്റെ സാങ്കേതിക വിപ്ലവത്തിൽ അതൊരു പുതിയ അധ്യായമായി മാറും. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കണ്ടെത്തലാണ്

നടക്കുന്നത്. അത് വിജയിച്ചാൽ മനുഷ്യന്റെ സാങ്കേതിക വിപ്ലവത്തിൽ അതൊരു പുതിയ അധ്യായമായി മാറും. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കണ്ടെത്തലാണ്

0: ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിസ്മയം. അടുത്തിടെ കണ്ടെത്തിയ മറ്റൊരു ശാസ്ത്ര വിസ്മയമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. രസതന്ത്രത്തിലെ മാന്ത്രിക മുറി എന്നാണ് ഇത് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. ഒരു ശാസ്ത്ര ഫിഷൻ കഥാപാത്രത്തിന്റെ കൈവശമുള്ള മാന്ത്രിക വസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു അത്ഭുത കണ്ടുപിടുത്തമാണിത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എന്ന് പറയും, MOF. പുറമേ ചെറുതെങ്കിലും ഉള്ളിൽ ഒരുപാട് ഇടമുള്ള ഈ പദാർത്ഥങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മുതൽ ശുദ്ധജല ദൗർലഭ്യം വരെയുള്ള ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇനി എന്താണ് ഈ MOF? ഇതൊരു അത്ഭുത വസ്തുവാണ്. നമ്മുടെ വീടുകൾ എങ്ങനെയാണോ ഇഷ്ടികകളും സിമന്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്, അതുപോലെ തന്മാത്രകളെ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നിർമ്മിച്ചെടുത്ത അതിസൂക്ഷ്മമായ ഒരു കെട്ടിടമാണിത്. ലോഹ അയോണുകൾ ആണ് ഈ കെട്ടിടത്തിന്റെ കോണുകളായി പ്രവർത്തിക്കുന്നത്. കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്രകൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ തന്മാത്രകൾ ചേർന്ന് രൂപം കൊള്ളുന്നത് അനന്തമായി ആവർത്തിക്കുന്നതും ധാരാളം സുഷിരങ്ങൾ ഉള്ളതുമായ ത്രിമാന നെറ്റ്വർക്കുകളാണ്. അതായത് ഒരു സ്പോഞ്ച് പോലെ, എന്നാൽ അതിലും കൃത്യമായ ആകൃതിയുള്ള അറകളാൽ നിറഞ്ഞ ഒരു വസ്തു. ചുരുക്കി പറഞ്ഞാൽ MOFകൾ ഒരുതരം തന്മാത്ര കൂടുകളാണ്. എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര സവിശേഷത? 1 കിലോഗ്രാം ഇരുമ്പിന്റെ വിസ്തീർണത്തെക്കാൾ വലുതാണ് 1 ഗ്രാം MOF, അതായത് ഇതിന്റെ ആന്തരിക വിസ്തീർണം. ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രത്യേകതകൾ ഇവയാണ്. ഭീമാകാരമായ ഉൾവ്യാപ്തി ഇവയ്ക്കുണ്ട്. അതുപോലെ MOFന്റെ മൊത്തം വ്യാപ്തത്തിന്റെ 90% വരെ ശൂന്യമായ അറകളായിരിക്കാം. ഒരു ചെറിയ അളവ് MOF എടുത്താലും അതിനുള്ളിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള പ്രതലം ഉണ്ടാവാം. ഈ അറകളുടെ വലിപ്പവും ആകൃതിയും കൃത്യമായി രൂപകൽപ്പന ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. ഇതുവഴി ഒരു വാതക മിശ്രിതത്തിൽ നിന്ന് ആവശ്യമുള്ള ഒരു തന്മാത്രയെ മാത്രം, ഉദാഹരണത്തിന് കാർബൺ ഡയോക്സൈഡിനെ മാത്രം തിരഞ്ഞെടുത്ത് വേർതിരിച്ചെടുക്കാൻ MOFകൾക്ക് സാധിക്കുന്നു. ഈ തന്മാത്ര ശില്പകല 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ കണ്ടെത്തൽ നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾക്ക് പരിഹാരങ്ങൾ നൽകുമെന്നതിൽ സംശയമില്ല.
1: വിസ്മയം തീർക്കുന്ന ശാസ്ത്രലോകം. ശാസ്ത്ര പ്രചാരകനായ വലിയശാല രാജു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി. ഇപ്പോൾ റിജിൻ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബെൻ ഇ മോഹൻ. മധുപാത്രം എനിക്കു നീ തിരിച്ചു തരൂ തോഴി. രചന സലീം ചെറുവാടി.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ.

0: चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें, लेकिन कंडीशन मत लगाइए। कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है, क्योंकि आप चर्चा को रोकना चाहते हैं।
1: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി സി പി ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്തി, ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
1: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി പി എസ് പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ 100 നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
4: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 പേർക്ക് ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
1: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ ഉന്നത സമിതി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്.

0: സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരുനാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000-ലധികം കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200-ലധികം ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
0: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകളും വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: മരുന്നുകളോടുള്ള അലർജി. ഡോക്ടർ ആരതി ആർ സംസാരിക്കുന്നു.
3: ഇന്ത്യയിലെ 5% ആശുപത്രി അഡ്മിഷനു കാരണം മരുന്നിന്റെ പാർശ്വഫലങ്ങളാണ്. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അഥവാ പാർശ്വഫലങ്ങൾ? ലോകാരോഗ്യ സംഘടന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ മനുഷ്യരിൽ ഉപയോഗിക്കുന്ന ഡോസിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മരുന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും നമ്മൾ ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. മരുന്ന് രോഗം തടയുന്നതിനോ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനെ പല ടൈപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് A, ഓഗ്മെന്റഡ് അഥവാ വർദ്ധിച്ചത് എന്നർത്ഥം. ഇവിടെ മരുന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലം കൂടുതലാണ്. ഉദാഹരണത്തിന്, പ്രമേഹത്തിനുള്ള മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികം കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ആ മരുന്നിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് മരുന്നിന്റെ ഡോസ് കുറച്ചു കഴിയുമ്പോൾ ഇത് ശരിയാകും. രണ്ടാമത്തേത് Type B അഥവാ ബിസെയർ അഥവാ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ആർക്കുണ്ടാകുന്നു എന്നറിയില്ല. ഇതിന് ഡോസുമായോ മരുന്നിന്റെ പ്രവർത്തനവുമായോ യാതൊരു ബന്ധവുമില്ല. മരുന്ന് മാറ്റിയാലേ ബുദ്ധിമുട്ട് മാറൂ. പെൻസിലിൻ ചിലരിൽ ഉണ്ടാക്കുന്ന അനാഫിലാക്സിസ് എന്ന റിയാക്ഷൻ ഇതിനുദാഹരണമാണ്. Type C, മരുന്ന് തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, തുടർച്ചയായി മോർഫിൻ മരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആശ്രിതത്വം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. Type D, കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന്, ഗർഭകാലത്ത് അമ്മ ഉപയോഗിക്കുന്ന മരുന്നുകൾ മക്കൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കാം. ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഗർഭിണികൾ കഴിച്ചാൽ മക്കളുടെ പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയെ അത് ദോഷമായി ബാധിക്കും. Type E, മരുന്ന് ഉപയോഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. ഇതിനെ വിഡ്രോവൽ സിംറ്റംസ് എന്നും പറയാം. ഉദാഹരണത്തിന്, ഉറക്ക ഗുളികകൾ നിർത്തുമ്പോൾ രോഗിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. Type F, ചികിത്സയുടെ പരാജയം. ഉദാഹരണത്തിന്, ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിൻ എടുത്തതിനു ശേഷവും ആ അസുഖം പിടിപെടുന്ന അവസ്ഥ. ഇനി മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അഥവാ അപകട ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രായമായവർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും വരാറുണ്ട്. കുട്ടികൾക്കും വൃക്കയ്ക്കും കരളിനും അസുഖമുള്ളവർക്കും ജനിതക കാരണങ്ങൾ കൊണ്ടും ചില മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം അപകട ഘടകങ്ങളിൽ തടയാനാവുന്നവ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി സമ്പർക്കം. കഴിക്കുന്ന മരുന്ന് രോഗ

പുകി ഉപയോഗിക്കുന്ന വേറെ മരുന്നുകളുമായോ ഭക്ഷണവുമായോ രോഗാവസ്ഥയുമായോ ഉണ്ടാവുന്ന സമ്പർക്കം കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. കഴിക്കുന്ന എല്ലാ മരുന്നുകളെപ്പറ്റിയും ഡോക്ടറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കേണ്ട ആഹാരത്തിനെപ്പറ്റിയും ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. സ്വയം ചികിത്സ ഒഴിവാക്കുകയും വേണം. രോഗി മരുന്ന് കൃത്യമായി കഴിക്കുക, മരുന്നിന്റെ ഡോസ് കൃത്യമായി പാലിക്കുക, രോഗിയെ തുടർച്ചയായി നിരീക്ഷിക്കുക, ഇതെല്ലാം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ്. ഇനി പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. സംശയാസ്പദമായ മരുന്ന് നിർത്തുക, ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. ചികിത്സിക്കുന്ന ഡോക്ടർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യും. അതായത് മരുന്നിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം പാർശ്വഫലങ്ങൾ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. രോഗിക്ക് നേരിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും തിരഞ്ഞെടുത്ത ആശുപത്രികളിലും ഇതിനായി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് സെന്റർ ഉണ്ട്. അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ വെബ്സൈറ്റ് IPC.gov.in ൽ നിന്ന് കൺസ്യൂമർ റിപ്പോർട്ടിംഗ് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് PVPI.IPCIndia@gmail.com ൽ മെയിൽ ചെയ്യാം. മറ്റൊരു മാർഗം ടോൾ ഫ്രീ നമ്പറായ 1800-1800-3024 ഇതിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുമല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പായ ADR PVPI എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിലൂടെയും റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മരുന്നിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്. ഇതുവഴി രോഗിയുടെ സുരക്ഷയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് രോഗിക്കോ ഡോക്ടർക്കോ ആശുപത്രിക്കോ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഉണ്ടാവില്ല. റിപ്പോർട്ടിംഗ് ഫോമിൽ റിയാക്ഷനെപ്പറ്റിയും മരുന്നിനെപ്പറ്റിയും ഉള്ള വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ആഴത്തിൽ പഠിച്ച് മരുന്ന് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പുതിയ ദോഷവശങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ഈയൊരു സംവിധാനം. ഇതിനെ നാഷണൽ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. അടുത്തതായി എന്താണ് ഡ്രഗ് അലർജി? ശരീരം മനസ്സിനോട് അസാധാരണമായി പ്രതികരിക്കുന്നതാണ് ഡ്രഗ് അലർജി. എന്താണിതിന് കാരണം? മറ്റുള്ള അലർജികൾ പോലെ തന്നെ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിക്രമിച്ചു കടന്ന ഒരു അപകടകാരിയായ വസ്തുവായി കണക്കിലാക്കുകയും അതിനെ തുരത്താനുള്ള സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തുവിടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് പലതരം അസ്വസ്ഥതകൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. അലർജിയുള്ള ആൾക്കാർ മരുന്ന് സിറപ്പായോ ഗുളികയായോ കുത്തിവെപ്പായോ എടുത്താലും ഈ ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. മരുന്ന് അലർജിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രധാനമായും 4 ശരീരഭാഗങ്ങളെയാണ് അലർജി ബാധിക്കുന്നത്. 1. ചർമ്മം. 90% പേരിലും ചർമ്മത്തിലുള്ള ചൊറിച്ചിൽ, പാടുകൾ, ചുവപ്പ് നിറം എന്നിവ പ്രകടമായിരിക്കും. 2. ശ്വാസകോശമാണ്. ഡ്രഗ് അലർജി ഉള്ളവർക്ക് ശ്വാസതടസ്സം നേരിടാം. ഗൗരവമേറിയ ലക്ഷണമാണിത്. 3. കുടലിനെ ബാധിക്കുന്നതുകൊണ്ട് ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദയമിടിപ്പ് കൂടുക, ബ്ലഡ് പ്രഷർ കുറയുക, ബോധക്ഷയം തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഈ അവസ്ഥയെ അനാഫിലാക്സിസ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണിത്. മൂക്കുലിപ്പ്, തുമ്മൽ, കണ്ണിൽ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുണ്ടുനാവും തടിച്ചു വരിക, മുഖത്ത് നീര്, തൊണ്ടയ്ക്ക് മുറുക്കം എന്നിവ അലർജിയുടെ മറ്റു ലക്ഷണങ്ങളാണ്. എപ്പോഴാണ് രോഗിക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അസ്വസ്ഥതകൾ പ്രകടമാകാം. ചിലപ്പോൾ മരുന്ന് ഉപയോഗിച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞും പ്രകടമാകാം. മരുന്ന് നിർത്തി കുറച്ചുനാൾ കഴിഞ്ഞ് അത് മാറുകയും ചെയ്യാം. 2. മരുന്നുണ്ടാക്കുന്ന വിളർച്ചയാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുന്നത് കാരണം വിളർച്ചയുണ്ടാകാം. അതിനോടൊപ്പം നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം മുതലായവയും അനുഭവപ്പെടാം. 3. ഡ്രസ് സിൻഡ്രോമാണ്. ശരീരത്തിൽ പാടുകൾ, ശ്വേതരക്താണുക്കളായ ഇസിനോഫിലിന്റെ എണ്ണം കൂടുക, ശരീരത്തിലെ മറ്റവയവങ്ങളെ ബാധിക്കുന്നത് വഴി നീര്, കഴലകളിൽ വീക്കം, കരളിന് അണുബാധ എന്നിവയും ഉണ്ടാവാം. 4. നെഫ്രൈറ്റിസ് അഥവാ വൃക്കയിൽ വീക്കം ഉണ്ടാവാം. പനി, മൂത്രത്തിൽ രക്തം, ശരീരത്തിൽ നീര് എന്നിവയും പ്രകടമാകാം. മിക്ക മരുന്ന് അലർജിയും ബാധിക്കുന്നത് ചർമ്മത്തെയാണ്. ചർമ്മത്തിൽ നിന്ന് പുറന്തൊലി വേർപെട്ട് ചർമ്മത്തിൽ വ്യാപകമായി കുമിളകൾ ഉണ്ടാകുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. ശരീര ഉപരിതല വിസ്തൃതിയുടെ 30%ത്തിലധികം ബാധിക്കുന്ന കൂടുതൽ കഠിനമായ രൂപമാണ് ടോക്സിക് എപ്പിഡർമൽ നെക്രോലൈസിസ്. ഗുരുതരമായ സങ്കീർണതകൾ കുറയ്ക്കുന്നതിന് നേരത്തെയുള്ള ചികിത്സ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉയർന്ന പനിയും ചൊറിച്ചിലും, വേഗത്തിൽ പടരുന്ന ചർമ്മ കുമിളകൾ, വായിലോ കണ്ണിലോ വേദനാജനകമായ വ്രണങ്ങൾ, ശ്വസിക്കാനോ വിഴുങ്ങാനോ ബുദ്ധിമുട്ട്,
ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യോപദേശം

0: തേടേണ്ടതാണ്. മരുന്നിനോടുള്ള അലർജി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ലക്ഷണങ്ങൾ തുടങ്ങിയത് മരുന്നെടുത്തതിന് ശേഷമാണോ എന്നത് ഇതിലൊരു പ്രധാന ഘടകമാണ്. ചില മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ചെറിയ ഡോസിൽ തൊലിയുടെ അടിയിൽ കുത്തിവെച്ച് നോക്കാറുണ്ട്. അല്പസമയത്തിനുള്ളിൽ ചുവന്ന് ചൊറിച്ചിലോടുകൂടിയ തടിപ്പുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ മരുന്നിനോട് അലർജിയുണ്ട് എന്ന് മനസ്സിലാക്കാം. പെൻസിലിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അലർജി സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടെ ഏതൊക്കെ മരുന്നിന് അലർജിയുണ്ട് എന്ന് കണ്ടെത്താം. അത്തരം മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആ വ്യക്തിയുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കും. മരുന്ന് അലർജി ഉണ്ടായവരുടെ രക്തപരിശോധനയിൽ IgE ആന്റിബോഡി ലെവൽ കൂടുതലായി കാണപ്പെടാം. ഇനി ഡ്രഗ് അലർജിയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അലർജിയുള്ള വ്യക്തി പിന്നീട് ഏത് ചികിത്സയ്ക്ക് പോകുമ്പോഴും ഡോക്ടറോട് കൃത്യമായി അലർജി ഉണ്ടായിട്ടുള്ള മരുന്നിന്റെ പേര് അറിയിക്കണം. ഡ്രഗ് അലർജിയുടെ ചികിത്സ എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായും ചെയ്യേണ്ടത് അലർജിക്ക് കാരണമെന്ന് സംശയിക്കുന്ന മരുന്ന് നിർത്തുക എന്നതാണ്. പിന്നീട് വൈദ്യസഹായം തേടുക. ഡ്രഗ് അലർജിയുടെ അപകട ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏത് വ്യക്തിക്കും ഏതൊരു മരുന്നിനും അലർജി ഉണ്ടാകാം. എങ്കിലും ചില ഘടകങ്ങൾ അതിനുള്ള സാധ്യത കൂട്ടുന്നു. ഭക്ഷണത്തിനോടോ മറ്റു സാധനങ്ങളോടോ അലർജി ഉണ്ടാവുക, മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള വ്യക്തി, കുടുംബാംഗങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ജനിതക ഘടകങ്ങൾ എന്നത് കാരണമാകാം. ഒരു മരുന്ന് കൂടുതൽ നാൾ ഉപയോഗിക്കാനിടയാവുക, അത് കൂടിയ ഡോസിലോ പല തവണകളായോ, ചില അണുബാധ ഉള്ളപ്പോൾ സാധാരണയായി മരുന്ന് അലർജി കൂടുതലുള്ളതായി കാണുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. ഡ്രഗ് അലർജിയുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അലർജി ഉണ്ടായിട്ടുള്ള മരുന്ന് പിന്നീട് ഉപയോഗിക്കാൻ ഇടവരരുത്. അതിനാൽ ചികിത്സിക്കുന്ന ഡോക്ടറോട് അലർജി ഉണ്ടാക്കിയ മരുന്നിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുക.
1: മരുന്നുകളോടുള്ള അലർജി ഡോക്ടർ ആരതി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
3: ആപ് ഭീ ചർച്ച ചാഹതേ ഹൈ യേ ഭീ ചർച്ച ചാഹതേ ഹൈ ഔർ സർക്കാർ ചർച്ച കർനേ കോ തയ്യാർ ഹൈ ആപ് ആയിയേ കബ് ചർച്ച കർനി ഹൈ കിത്നി ദേർ ചർച്ച കർനി ഹൈ സർക്കാർ ചർച്ച കോ തയ്യാർ ഹൈ ആപ് ആയിയേ ചർച്ച കർനേ കോ ऐसे गैलरी में बैठकर चर्चा नहीं होगी. चर्चा होगी आप अपनी सीट पर बैठे, कितनी देर करनी है, किस नियम के तहत करिए, आप बैठिए. सरकार ने कहा है कि खुले मन से कहा है, हम चर्चा को तैयार है और सबका मत आ गया है.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണ്.

0: എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും പിഐബിയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
2: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ രണ്ടാം മത്സരം

0: ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4th സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1:00. ഒരു വട്ടം കൂടി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടിയിലേക്ക് സ്വാഗതം. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി ആരംഭിക്കാം. ചിത്രം തുടർക്കഥ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ഒരുവട്ടം കൂടിയിൽ. ചിത്രം പരിണയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഒരു വട്ടം കൂടി തുടരുന്നു. ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം താളവട്ടം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒരു വട്ടം കൂടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിത്രപാടിയ ഒരു ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ചിത്രം വെങ്കലം.

ഇനി കേൾക്കാം എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എസ് ജാനകിയും സംഘവും പാടിയ ഗാനം. ചിത്രം ജോണി വാക്കർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ജോളി എബ്രഹാമും പാടിയ ഗാനം കേൾക്കാം ഒരുവട്ടം കൂടിയിൽ. ഇനി ചിത്രം ചമയം.

കളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് പല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തുമൃത്തി കാരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു

കളിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി പുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി.

പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഐ എസ് കൊണ്ടൂർ, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ.

ഒരു വട്ടം കൂടിയിൽ ഇനി തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. എ പി ഗോപാലിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സിയ വഹാബ്.

ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, സംഗീതം ജോൺസൺ.

ഒരു വട്ടം കൂടിയിലിനി നിഖിൽ പാടിയ ഒരു ഗാനം, ചിത്രം രാവണപ്രഭു, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു വട്ടം കൂടി പൂർണ്ണമാകുകയാണ്. ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഒരു വട്ടം കൂടി വീണ്ടും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം.

0: Heat stands still across several parts of Gujarat, with South and Central Gujarat districts facing the maximum impact. According to official data from the State Emergency Operations Center, Umrada in Surat district recorded over 11 inches of rainfall within 6 hours today, while Umargam in Valsad received nearly 10 inches during the same period. Considering the rising water levels and flood-like conditions, Valsad district administration has ordered all factories and industrial units to remain closed today. Relief and rescue operations are progressing on a mission mode, with NDRF teams actively evacuating stranded citizens. Chief Minister Bhupendra Patel is closely monitoring the situation from the State Emergency Operations Center in Gandhinagar. Aparna Khund, Akashwani News, Ahmedabad.
1: Meanwhile, incessant rain continues to wreak havoc in Assam, with 10 more flood-related deaths reported yesterday, taking the toll to 41. Over 6 lakh people have been affected across the state in 40 revenue circles. Relief and rescue operations are continuing in the affected districts as several rivers continue to flow above the danger level. The Intermeteorological Department has issued a red colour warning for very heavy to extremely heavy rainfall over parts of Gujarat and Madhya Maharashtra for today. East Rajasthan, Madhya Pradesh, Konkan, Goa, Manipur, Mizoram, Tripura and Nagaland may experience heavy to very heavy rainfall for the day. The weather agency has forecast heavy rainfall over northeast Gangetic, West Bengal, Bihar and Jharkhand till Sunday. The 23rd Commonwealth Games will begin in Glasgow, Scotland this evening. Teams from 74 nations will participate in the 10-day event. Olympic medalists Neeraj Chopra, Mirabai Chanu and Lovlina Borgohain are set to represent India at the Games. It will feature just 10 sports, 9 fewer than at Birmingham in 2022, with competitions spread across 4 venues with an 8-mile corridor. Athletics, swimming, 3x3 basketball, track cycling, weightlifting, bowls, artistic gymnastics, netball, boxing and judo make up the schedule for the game. The Indian contingent comprises 125 members, including para-athletics. And now before we end the bulletin, the headlines once again. Centre to set up fast-track courts to ensure swift and stringent punishment for persons involved in paper leaks. Prime Minister Narendra Modi assures that protecting students' future remains government's top priority. Government ready to discuss any issue, including NEET, in Parliament, says Parliamentary Affairs Minister Kiran Rijiju. India calls for zero tolerance against terrorism at ASEAN ministerial meeting in Manila. India rejects Pakistan's remarks on the Indus Waters Treaty at UNSC, says treaty to stay in abeyance until cross-border terror ends. And Glasgow Commonwealth Games set to begin this evening. 125 Indian athletes to participate. And with that, we end the midday news.
2: Akashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 19-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, എ ജെ സലീം, ജയദേവ് കോട്ടയം, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
3: പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്
4: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
3: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
5: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
3: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
4: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.

0: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: കമലാന്റി ഇവിടെ ഉണ്ടായിരുന്നോ?
0: ഉവ്വ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്.
2: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്?
0: സമയം പോലെ അച്ഛനെ അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
3: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: അശ്രദ്ധയും അവഗണനയും അതിവേഗതയുമെല്ലാം കൂടി ഇളവേണിയുടെ കുഞ്ഞു ജീവൻ കവർന്നെടുത്തപ്പോൾ അതൊരു ക്രൂരതയായി ഞാൻ കണക്കാക്കിയിരുന്നില്ല. ആകസ്മികമായിരുന്നല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളാലെ ഡേവിഡിന് മാപ്പ് നൽകി. ശിക്ഷ വിധിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലോ.
1: ധനപതി, ഡേവിഡ് എന്താണ് ചെയ്തതെന്ന് പറയൂ.
0: അതേ ദിവസം തന്നെ ഡേവിഡ് മറ്റൊരു ജീവനെ ഇല്ലാതാക്കിയിരുന്നു. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ.
2: ആരെയാണ് അയാൾ ഇല്ലാതാക്കിയത്?
0: പറയാം. ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്കിനെ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നു. ഒരു സ്ത്രീ. ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ നടന്നു വരികയായിരുന്നു. അപകടം കണ്ട ഉടനെ അവർ ഓടിയെത്തി. നിർത്താതെ പോയ ഡേവിഡിന്റെ ബൈക്കിനെ അവർ തടുത്തു നിർത്തി.
1: എന്നിട്ട്
0: അവർ തന്നെയായിരുന്നു ആംബുലൻസിന് ഫോൺ ചെയ്തതും അപകടം നടന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞതും.
2: പിന്നീട് എന്താ സംഭവിച്ചത് പറയൂ.
0: അവർ ഫോൺ ചെയ്ത തക്കം നോക്കി ഡേവിഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടുവഴികൾ നിറഞ്ഞ ആ സ്ഥലത്തു കൂടി ഡേവിഡ് ബൈക്കും കൊണ്ട് മുങ്ങിയെങ്കിലും അവർ ഡേവിഡിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. അവന്റെ വിദേശ ബൈക്കിനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
2: പക്ഷെ ധനപതി, നിങ്ങൾ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
0: ഡേവിഡ് തന്നെ പറഞ്ഞു. അല്ലല്ല, അവനെ കൊണ്ട് ഞാൻ പറയിച്ചു.
1: പറയിച്ചെന്നോ? എങ്ങനെ?
0: ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ബൈക്കിന്റെ പടങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ സംഭവിച്ച എന്താണെന്ന് അവന്റെ വായാൽ തന്നെ ഞാൻ പറയിച്ചു.
2: ഒന്നും മനസ്സിലായില്ലല്ലോ. എങ്ങനെ പറയിച്ചു നിങ്ങൾ? നിങ്ങൾ അയാളെ മർദ്ദിച്ചോ?
0: മെലിഞ്ഞുണങ്ങിയ ഞാൻ എങ്ങനെ പേരുപോലെ ആരോഗ്യം മുറ്റിയ ഡേവിഡിനെ മർദ്ദിക്കും? വേറൊരു വിദ്യയെപ്പറ്റി ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി.
1: എന്ത് വിദ്യ?
0: സോഡിയം പെന്റാത്തോൾ. അത് ഞാൻ ഡേവിഡിൽ ഇഞ്ചക്ട് ചെയ്തു.
2: ഓ മൈ ഗോഡ്! പോളിഗ്രാഫ് ടെസ്റ്റോ ബ്രെയിൻ മാപ്പിംഗോ പോലെ തന്നെയാണ് സോഡിയം പെന്റാത്തോൾ കുത്തിവെച്ച് നമ്മൾ ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: പക്ഷേ ഇത്...
2: അതെ ചിദംബരം, ഇല്ലീഗലാണത്. വളരെ അപകടകരവും. ഈ അധോലോക മാഫിയ ഗ്രൂപ്പുകളൊക്കെ ഇതുപയോഗിച്ച് തങ്ങളുടെ ഒറ്റുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാറുണ്ടെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
0: പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ പോലീസും കോടതിയും ഒക്കെ വേണ്ടേ? ആ സംവിധാനമൊന്നുമില്ലാത്ത ഒരു പാവം ഓഡിയോ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഡാർക്ക് വെബിൽ വാങ്ങാൻ കിട്ടാത്തതൊന്നുമില്ല. അല്പനേരത്തേക്ക് സാറ് പറഞ്ഞതുപോലെ ഞാനും ഒരു മാഫിയായി. ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞിറങ്ങാൻ തുടങ്ങിയ ഡേവിഡിന്റെ പിൻകഴുത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് ഞാൻ കുത്തി ഇറക്കുക തന്നെ ചെയ്തു.

0: ഡേവിഡ്, ഡേവിഡ് കേൾക്കാമോ? കുത്തിവെച്ച ഡോസ് കൂടിപ്പോയോ? ഇവനെന്താ സംസാരിക്കാത്തത്?
1: ആരാ ആരാ?

0: ഞാനിത് എവിടെയാ?
1: ഹൗ, അർത്ഥബോധത്തില. എവിടെ നിങ്ങളുടെ ആ ഫോറിൻ ബൈക്ക്? എന്താ ഡേവിഡ് അതിപ്പോ ഓടിക്കാത്തത്?
0: ബൈക്കോ? ബൈക്ക് പോയി. ഇപ്പൊ ബൈക്കൊന്നുമില്ല.
1: അയ്യോ, എന്തു പറ്റിയതാ?
0: ആക്സിഡന്റ് ആയില്ലേ?
1: ആക്സിഡന്റോ? എപ്പോ? എവിടെ വെച്ച്?
0: അത് വളരെ മുമ്പാ. ഒരു കുട്ടി ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ബൈക്ക് കൊടുത്തു. ആ ബൈക്ക് കണ്ട് പോലീസ് എങ്ങാനും വന്നാലോ?
1: എന്തിനാ പോലീസ് വരുന്നത്?
0: കുട്ടിക്ക് അപകടം പറ്റിയില്ലേ? അച്ഛനും അമ്മയും കുട്ടിയും കൂടി റോഡിൽ വീണു. ഗൗണൊക്കെ ഇട്ട കുട്ടിയായിരുന്നു അത്.
1: ആണോ? എന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലേ?
0: അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവർ പുറകെ തന്നെ വന്നു. എന്നോട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു.
1: എന്നിട്ട്?
0: എന്നിട്ട് പുറകെ വന്ന് എന്നെ തടയാൻ നോക്കി. എന്റെ ഷർട്ടിലെ പിടിച്ച് നിർത്താനും ശ്രമിച്ചു.
1: ഓഹോ, എന്നിട്ട്?
0: ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവര് കേട്ടില്ല. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പോഴാ
1: അപ്പോ ഡേവിഡ് എന്ത് ചെയ്തു?
0: ഞാൻ അത് പിന്നെ അവള് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതാ.
1: എന്നിട്ട് എന്ത് ചെയ്തു?
0: അവളെന്നോട് ഷൗട്ട് ചെയ്തപ്പോ ഞാൻ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അത് പിന്നെ ഒച്ച വെച്ചതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല.
1: അവൾക്ക് എന്ത് സംഭവിച്ചു ഡേവിഡ്?
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രീ മെട്രിക് സ്കോളർഷിപ്പിനായി എങ്ങനെ അപേക്ഷിക്കണം? ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വേണം ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ. രജിസ്ട്രേഷന് ശേഷം അപേക്ഷ സ്റ്റേറ്റ് പോർട്ടൽ വഴി പൂരിപ്പിച്ച് സമർപ്പിക്കണം. കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിച്ച് സ്കോളർഷിപ്പിന് അർഹരാകുക.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: दिन भर शहर की सड़कों पर चलते चलते वो बहुत कमजोर हो गया, लेकिन मश्क पीठ पर लादे वो बदस्तूर सड़कों पर घूमता रहा। एक दिन वो हसबे मामूल गर्दालूद सड़कों पर चक्कर लगा रहा था कि दूर ही से उसने एक सांडनी सवार को देखा। मशकूब उसकी तरफ बढ़ा तो मुसाफिर ने कहा,
1: मशकूब भाई
2: जी,
1: मैं एक बेयारो मददगार मुसाफिर हूं। रहने का कोई ठिकाना नहीं, अंधेरा छाने को है। एक रात के लिए अगर आप मुझे अपने घर ठहरने की इजाजत दें तो मैं आपका बहुत शुक्रगुजार हूंगा।
2: जरूर
1: भाई
2: जी,
1: आप बहुत नेक आदमी हैं। आपकी मेहमान नवाजी इनाम की मुस्तहिक है।
2: क्या बात करते हैं,
1: मगर इस वक्त पेश करने के लिए मेरे पास कुछ नहीं।
2: अरे तो क्या हुआ?
1: खैर, जो कुछ भी है वो मैं आपको जरूर दूंगा।
2: क्या क्या कहते हैं आप?
1: मैं एक कीमियागर हूँ और सोना बनाने की तरकीब जानता हूँ।
2: अच्छा,
1: ये राज मैं आपको भी बता दूंगा, मगर याद रखिए कि सोना एक कौमी दौलत है। कौम के करोड़ों गरीब मजदूर जब मिलकर काम करते हैं तो देश की यही मिट्टी सोना उगलने लगती है। सोने को पैदा करने वाले दरअसल गरीब लोग हैं, इसलिए आपको भी अपनी जरूरतें पूरी करने के बाद अपनी बाकी दौलत को गरीब आवाम की भलाई के कामों में लगाना होगा।
2: जी जी जी जनाब,
1: आप लीजिए ये किताब।
2: ये किताब किस लिए?
1: सोना बनाने के राज। मैं आपकी नजर करता हूँ, इसे संभाल कर रखिए।
2: जी समझ गया, शुक्रिया, बहुत बहुत शुक्रिया, मैं ताउम्र आपका एहसान मंद रहूंगा।
0: उसी रात मुसाफिर और मशकूब ने मिलकर काम किया और सोने की कुछ ईंटें भी तैयार कर ली। सोने की ईंटों को देखकर मशकूब हैरत से बुत बना खड़ा रहा। मुसाफिर के चले जाने के बाद लालच ने एक बार फिर उसकी अक्ल पर पर्दा डाल दिया। कुछ ही अरसे बाद जब मशकूब के पास से सोने की तमाम ईंटें खत्म हो गईं, तो उसे मुस्तकबिल की फिक्र हुई। उसने फौरन मुसाफिर की दी हुई कीमिया की किताब उठाई, लेकिन ये देखकर उसका सारा नशा हिरन हो गया कि वो कीमती किताब तो पत्थर में बदल चुकी है।
3: ये मैंने क्या कर डाला? ये लालच में आके मैंने क्या कर डाला? क्या किया? या खुदा माफी, माफी रहमत। मेरी तो हाल आ गया, क्या खूब रंग चमक।
0: वक्त गुजरता गया और कुछ ही दिनों के बाद वो फिर से सड़कों पर घूम घूम कर पानी बेचने पर मजबूर हो गया। एक दिन जब हस्बे मामूल मश्क उठाए चक्कर लगा रहा था,
3: अमृत वाला आ गया, क्या खूब रंग जमाक,
0: कि एक घोड़सवार उसके बिल्कुल करीब आकर कहने लगा,
1: अरे मशकूब, मुझे पहचानते नहीं? इससे पहले हम दो बार मिल चुके हैं।
3: या खुदा माफ़,
1: अब मुझे अच्छी तरह पहचान लो। लोग मुझे बू अली सीना कहते हैं। मेरी अपनी जिंदगी गरीबों और मोहताजों के लिए वक्फ है, मगर तुम्हारी संगदिली ने मेरी मेहनत पर पानी फेर दिया और दो कीमती किताबों को पत्थर बना दिया। अब ये पत्थर फिर से कीमती किताबों में उस वक्त तक नहीं बदल सकते जब तक कि तुम जैसे संगदिल लोग अपनी जिंदगी गरीबों और मोहताजों की भलाई के लिए वक्फ ना कर दें। जो भी शख्स ऐसा करेगा उसके दिल की गर्मी इन पत्थरों को पिघला सकेगी। इल्म और अक्ल सोने से नहीं खरीदे जा सकते, बल्कि सोना हासिल करने के लिए इल्म और अक्ल के साथ साथ दर्दमंद दिल भी पैदा करना पड़ता है।
4: श्रोताओ, अभी आपने सुना कार्यक्रम लालच, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अजीत को
5: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
6: उमंग उमंग उमंग उमंग।
7: CIET स्पॉन्सर्ड परिवारी उमंग समापिचु। ആകാശവാണി
8: നേർമൊഴി
9: നേർമൊഴിയിൽ ഇന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
10: നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്ക് കേരള ഗവൺമെന്റിന്റെ അധീനതയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യത്തെ ഒരുപക്ഷെ ആദ്യത്തേതും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനവുമായിരിക്കും ഒരുപക്ഷെ. 1976 അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനന്റെ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം സ്ഥാപിതമായത്. ഇന്നത് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. ഈ അവസരത്തിൽ ഇന്ന് നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത നമ്മോടൊപ്പമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഇതുവരെയുള്ള ഈ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ഭാവിയിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മോട് സംസാരിക്കും. മാഡം, ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്ന സ്ഥാപനം, ഇതിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും അതിന്റെ സ്ഥാപിതമായ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാം.
11: നാറ്റ്പാക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ്. താങ്കൾ പറഞ്ഞ പോലെ 1976 നമ്മുടെ വിഷനറിയായ മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോൻ സാറിൻ്റെയും അതുപോലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് പ്ലാനറായ ഡോക്ടർ എൻ എസ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ നാറ്റ്പാക്ക് ഉണ്ടായത്. അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായൊരു പഠനം നടത്തി അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നാറ്റ്പാക്ക് ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ അക്കാലത്ത് ഇങ്ങനൊരു സ്ഥാപനം ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല മേജർ പ്രോജക്ട്സ് വരുമ്പോഴും അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതുപോലെ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സിറ്റീസിലൊരു കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡി, അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിനെ രൂപകൽപ്പന ചെയ്യുന്നതും ബൈപ്പാസിൽ എവിടെ വേണമെന്നും നമ്മുടെ അർബൻ ഗ്രോത്ത് വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി പ്ലാനിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഒരു ആധികാരികമായ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസാണ്. ഇതെല്ലാമാണ് നാറ്റ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നാറ്റ്പാക്ക് കൈവച്ചിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് പല വിഭാഗങ്ങളുണ്ട്. എന്താ പറയുക, റെയിൽ വഴി, റോഡ് വഴി, അതുപോലെ ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും ഓരോ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പഠിക്കാതെ ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആസ് എ ഹോൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെയും ഒന്നിച്ചാണ് പഠിക്കുന്നത്. നാറ്റ്പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാറ്റ്പാക്കിൽ മാത്രമുള്ള എല്ലാ ഈ മോഡ്സിനെ കുറിച്ചും പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് കേരളത്തിന് മാത്രമാണല്ലോ ഇത്രയും റിവേഴ്സ് ഒക്കെ ഉള്ളത്. അതെ അതെ, അതിന്റെ പൊട്ടൻഷ്യൽസ്, അതിനെക്കുറിച്ചുള്ള പല സ്റ്റഡീസും നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഉള്ള പോളിസി ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ നാറ്റ്പാക്ക് ചെയ്യുന്ന മേജർ ടാസ്കിൽ പെടുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പാറമടകളൊക്കെ ഇല്ലാതാവുകയാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്ന, ഇക്കോണമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ അതിന് എന്താണ് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ, അപ്പൊ അതിനെക്കുറിച്ചുള്ള റിസർച്ചും, അതുപോലെ ഇപ്പം ഞങ്ങൾക്ക് അടുത്തിടെ ഒരു പേറ്റന്റ് കിട്ടി ഡ്രെയിനേജും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള കർബ് സ്റ്റോൺ ഡിസൈൻ, അങ്ങനെയുള്ള വിവിധ മേഖലകൾ, അതായത് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സ് ഉണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സയൻറ്റിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കീ വേർഡാണ് ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്. അപ്പം പ്രകൃതിയെ വലുതായിട്ട് ചൂഷണം ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ എല്ലാ ആസ്പെക്ട്സ്, അത് കൂടാതെ നമ്മൾ കാണുന്ന AI എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എല്ലാ റിസർച്ചും, ട്രാഫിക് എഞ്ചിനീയറിംഗ്, ജംഗ്ഷൻ ഡിസൈൻസ്, ഫ്ലൈ ഓവർ ഡിസൈൻസ്, ഇതെല്ലാം നാറ്റ്പാക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. കേരള ഗവൺമെന്റ് മാത്രമല്ല പല സംസ്ഥാനങ്ങളും ഇത് സ്വീകരിച്ചിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്.
10: സംസ്ഥാനത്ത് ഈ ദേശീയപാതയുടെ ഒക്കെ വികസനം നടക്കുന്നുണ്ട്, നാറ്റ്പാക്കിന്റെയും കൂടെ ഒരു സഹകരണത്തോടെയാണോ ഇതിന്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്?
11: ദേശീയപാത മെയിൻലി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. പക്ഷെ അവിടെ പല

0: സന്ദർഭങ്ങൾ നാറ്റ്പാക്കിന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയും നാറ്റ്പാക്കിന്റെ അടുത്ത് ചില സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് എൻ എച്ച് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ സർവേ നടത്തുകയും അതിന്റെ കൺക്ലൂഷൻ ഞങ്ങൾ എൻ എച്ച് എന്റെ ബേസിസിൽ റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇപ്പൊ എൻ എച്ച് 66 ഓപ്പൺ ചെയ്യുമ്പം എന്തൊക്കെ ആണ് നമ്മൾ മുൻകൂട്ടി കാണുന്ന, എന്താ പറയാ, ആക്സിഡന്റ് റിലേറ്റ് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ട്, ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് ബ്ലാക്ക് സ്പോട്സ് ആകാൻ ചാൻസ്, അതൊക്കെ ഞങ്ങൾ എൻ എച്ച് ആയിട്ട് ഞങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്.
1: ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാറ്റ്പാക്കിനെ വേറിട്ട് നിർത്തുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ചും റിപ്പോർട്ട്സും പേപ്പേഴ്സിലും മാത്രം ഒതുങ്ങാതെ അത് എങ്ങനെ സമൂഹത്തിന് ഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നു, അതാണ് നാറ്റ്പാക്കിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ റിസർച്ചസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു 100% റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല. റിസർച്ചും റിസർച്ച് ഇൻ്റെ പ്രാക്ടീസ്, അതാണ് നാറ്റ്പാക്കിനെ വ്യത്യസ്തമായ ഒരു സ്ഥാപനമാക്കുന്നത്.
1: ഈ ഹൈവേ എഞ്ചിനീയറിംഗ്, അതുപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ്, ഗതാഗത ആസൂത്രണം, ഈ ഒരു മേഖലയിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്?
0: നമ്മുടെ ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ, ഇതിൻ്റെ എല്ലാം അലൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിലിന്റെ ഇനീഷ്യൽ പഠനങ്ങൾ, ഇതിലെല്ലാം നാറ്റ്പാക്ക് ഇൻവോൾവ് ആയിരുന്നു. അതാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ പണ്ട് നമ്മൾ ഗോൾഡൻ ക്വാർട്ടറിലായിട്ടുള്ള ഇനീഷ്യൽ ചില സ്ട്രെച്ചസിലൊക്കെ നാറ്റ്പാക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു.
1: നാറ്റ്പാക്കിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ?
0: നാറ്റ്പാക്കിന്റെ നേട്ടങ്ങളിൽ നമ്മൾ റോഡ് സേഫ്റ്റി അവയർനെസ്, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ എഞ്ചിനീയേഴ്സിനും അതുപോലെ സയന്റിസ്റ്റുകൾക്കും അക്കാഡമീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ തന്നെ ഒരു 100 സ്കൂളുകളിൽ 40-45 സ്റ്റുഡൻസ് വരെ ഉള്ള ഓരോ ഗ്രൂപ്പുകളാക്കി റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഇമ്പാക്റ്റ് ബിക്കോസ് ക്യാച്ച് ദം യങ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ സ്റ്റുഡൻസിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം അടുത്തിടെ കേരള ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഫേറ്റൽ ആക്സിഡൻസ്, 2 പേരിൽ കൂടുതൽ മരണമടഞ്ഞ പോയിന്റ്സിൽ ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ, ജോയിന്റ് ആ ടീമിൽ നാറ്റ്പാക്ക് സയന്റിസ്റ്റുകൾ മേജർ ഒരു ടീം മെമ്പറാണ്. അപ്പോൾ അവരുടെ സജഷൻസ് അതിന്റെ ബേസിസിൽ ഞങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഗവൺമെന്റിലോട്ട്. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, പിന്നെ ഫർദർ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ബ്ലാക്ക് സ്പോട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് സ്പോട്സിൽ ഒരു 75 ബ്ലാക്ക് സ്പോട്സിൽ എന്തൊക്കെ പിന്നെ റെമഡിയൽ മെഷേഴ്സ്, അത് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം, വിശദമായ റിപ്പോർട്ടും നാറ്റ്പാക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒരു 15 സംസ്ഥാനങ്ങളിൽ ഒരു 100-ൽ പരം ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ് നാറ്റ്പാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ്, നേപ്പാളിലൊരു ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ കുറിച്ച് ഓർക്കുമ്പം ഓൾ ഓവർ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ആദ്യം എല്ലാവരും മനസ്സിൽ വരുന്നത് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അത് നാറ്റ്പാക്ക് ആണ് ചെയ്തത്. അതൊരു നമ്മുടെ ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ്. അതുകൂടാതെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ റോഡുകൾ, അവരുടെ മാസ്റ്റർ പ്ലാൻ നാറ്റ്പാക്ക് തയ്യാറാക്കി, അത് പിൽക്കാലത്ത് ഇന്ത്യക്ക് മൊത്തമാകെ ഒരു റോൾ മോഡൽ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ, എൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നാറ്റ്പാക്ക് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഫെയർ പോളിസി, അതിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് നാറ്റ്പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യ തന്നെ പല സിറ്റീസിലെ, നാഗാലാൻഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജമ്മു എന്നീ സംസ്ഥാനങ്ങളിലെ മേജർ സിറ്റീസിലെ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ക്വാർട്ടറിലെ അലഹബാദ്, ദോരിഗഡ് ആ സ്ട്രെച്ചിൽ സുപ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ വാട്ടർവേ നമ്പർ 3, അത് ഡിക്ലെയർ ചെയ്ത് തന്നെ നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കണം ഉള്ളൊരു നേട്ടമാണ്.
1: ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ സംഭാവനകളാണ് നാറ്റ്പാക്ക് സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: സംസ്ഥാനത്തെ ഏത് മേജർ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്റ്റ് വന്നാലും നാറ്റ്പാക്കിന്റെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അതനുസരിച്ച് നാറ്റ്പാക്ക് സ്റ്റഡി ചെയ്ത് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ബേസിസിൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സേഫ് കോറിഡോർ, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് കഴക്കൂട്ടം തൊട്ട് അടൂര് വരെയുള്ള സ്ട്രെച്ച്. അതിനൊരു സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നാറ്റ്പാക്ക് ആണ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്.
1: എന്താണ് ഈ സേഫ് കോറിഡോർ എന്ന് ഉദ്ദേശിക്കുന്നത്?
0: സേഫ് കോറിഡോർ എന്ന് പറഞ്ഞാല് നേരത്തെ ആളെക്കൊല്ലി റോഡ് എന്നാണ്

0: അറിയപ്പെട്ടിരുന്നത് ആ സ്ട്രെച്ചിന്. അപ്പൊ അതിൽ നമ്മുടെ നാട്ടിലറിയാം നമുക്ക് ഈ ലാൻഡ് അക്വിസിഷൻ പൊതുവെ വലിയ ബുദ്ധിമുട്ടാണ്. കുറെ കർവ്സ് ഉള്ള ഒരു സ്ട്രെച്ചാണ്.
1: NH ആണോ MC റോഡാണോ ഉദ്ദേശിച്ചത്?
0: MC റോഡ്. അപ്പൊ അതില് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തെന്ന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് സൈൻസും മാർക്കിങ്സും സ്ട്രീറ്റ് ലൈറ്റിങ്ങും അതുപോലെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ ക്രാഷ് ബാരിയേഴ്സ് ഇത് ത്രൂ ഔട്ട് ആ 80 കിലോമീറ്റർ വരുന്ന ആ സ്ട്രെച്ചിൽ മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ സ്റ്റേറ്റിനെ റോൾ മോഡലായിട്ട് നിൽക്കേണ്ട ഒരു കോറിഡോറാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡിസൈനും നെറ്റ്പാക്കാണ് ചെയ്തത്. നെറ്റ്പാക്കിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്രോജക്റ്റാണ്.
1: രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും അതുവഴിയുള്ള മരണങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണെന്ന് തോന്നുന്നു.
0: അതെ അതെ.
1: അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ ഒരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാറ്റ്പാക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഈ റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജൻസി വിചാരിച്ചാലോ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല. ഒരു മൾട്ടി ഡിസിപ്ലിനറി കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, എമർജൻസി കെയർ വരുന്നുണ്ട്.
1: ഈ വാഹനങ്ങളുടെ ഒരു ആധിക്യമാണോ ഇതിന് പ്രധാന കാരണം? അത് നമ്മുടെ റോഡുകളുടെ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒക്കെ ഒരു പോരായ്മയാണോ? അങ്ങനെയാണ്
0: എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങള് ഒത്തിരി കൂടുമ്പം സ്പീഡ് കുറയും. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാലും അതിന്റെ ഇന്റൻസിറ്റി അത് ഒരു ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ടു ഡെത്ത് എന്ന റേസ്റ്റ് 4 ആണ്. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് കൺജഷൻ കൂടുന്നു എന്ന് പറയാം. ആക്സിഡൻസ് ചിലപ്പം ഫെയ്റ്റിലാകേണ്ട ചിലപ്പോൾ അതൊരു മേജർ ഇഞ്ചുറിയിലോ എല്ലാം നിൽക്കും. പക്ഷേ ഇതിൽ ഒരു ആൾക്കാരൊരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു പേടിയുടെ ഒരു എലിമെന്റ് വേണ്ടി വരും. ഇപ്പം നമ്മൾ സേഫ് കോറിഡോറിനകത്ത് തന്നെ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയപ്പം അതിൽ മാർക്കിങ്സ് പലർക്കും മാർക്കിങ്സ് എന്താണെന്ന് ഈവൻ എഡ്യൂക്കേഷൻ ലെവലും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റിനയർ സർവേ നടത്തിയപ്പോൾ നമുക്കങ്ങനെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് പോലും പല മാർക്കിങ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റ് ചിലവർക്ക് അറിയാമെങ്കിലും അവരങ്ങനെ അത് ഫോളോ ചെയ്യുന്നില്ല. അതിപ്പോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു കുറവാണ്. പിന്നെ അതുപോലെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗോൾഡൻ അവറിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കുക, ആക്സിഡന്റ് ഉണ്ടായ വ്യക്തികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇനീഷ്യലായിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ് ഡാമേജിനേക്കാളും ആ സ്പൈനൽ കോർഡിനൊരു ഇഞ്ചുറി വരാം. അപ്പോൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ നമുക്ക് ഈ ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നാറ്റ്പാക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെഷേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സേഫ് കോറിഡോർ ഞാൻ പറഞ്ഞ പോലെ മാതിരി അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ അത് പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇവർക്കെല്ലാം ഈ പിന്നെ അതിൽ ബുക്ക്ലെറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 50th year ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി മോബി എന്ന് പറഞ്ഞിട്ട് ഒരു മസ്കോട്ട് അതിൻ്റെ ബേസിസിൽ ഒരു കോമിക്സ് ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. കുട്ടികൾക്ക് വായിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതുവഴി ഈ റോഡ് സേഫ്റ്റി സന്ദേശങ്ങൾ എത്തിക്കാനൊരു ശ്രമം ഇത്തവണ നമ്മൾ പുതുതായിട്ടൊന്നും നടത്തുന്നുണ്ട്.
1: ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് പ്രധാന പരിപാടികൾ നാറ്റ്പാക്കിന്റെ?
0: ഈ ജൂലൈ 14 ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PK ബഷീർ സാറാണ് നമ്മുടെ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു 1 year ചെയ്യുന്ന ആക്ടിവിറ്റി കലണ്ടറും പ്രകാശനം ചെയ്തു. ആ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസിൽ ആണ് ഞങ്ങൾ ഒരു പാനൽ ഡിസ്കഷൻ, അത് കേരള ഓൺ ദ മൂ ഷേപ്പിംഗ് ഫ്യൂച്ചർ മൊബിലിറ്റി ഫോർ 2047. അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനേഴ്സും അക്കാഡമീഷ്യൻസും റിസർച്ചേഴ്സും എല്ലാവരും ചേർന്ന ഒരു പാനലായിരുന്നു. അപ്പോൾ അവർ 2047 കേരളത്തിൻ്റെ ഗതാഗതം എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളെന്നും ഏതൊക്കെ ആസ്പെക്ട്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നും നമ്മുടെ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്നും നേരത്തെ പറഞ്ഞ പോരായ്മകളും അങ്ങനെയുള്ളതിനെ കുറിച്ച് നല്ലൊരു ചർച്ച നടന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിൽ സമർപ്പിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലിയുടെ ഏറ്റവും ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബറിൽ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോം, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പോർട്ട് ഫോർ സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള രാജ്യത്തു നിന്ന് വരെ ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സ് ആൻഡ് എക്സ്പേർട്സിനെ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മാത്രമല്ല, ഇൻഡസ്ട്രീസ് എന്നുള്ളവർക്ക് പോലും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിനുള്ള വേദി ഒരുക്കുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് മന്തിൽ വിവിധ തരം പരിപാടികൾ സ്കൂൾ സ്റ്റുഡൻസിനെയും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സ്റ്റുഡൻസിനെയൊക്കെ ചേർത്തിട്ട് അതിന് വിപുലമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
1: സുവർണ ജൂബിലി വർഷത്തിൽ നാറ്റ്പാക്കിന്റെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ സമൂഹത്തിനായി എന്തെല്ലാം പ്രത്യേക പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്?
0: ഞങ്ങൾക്ക് 4 major ഡിവിഷൻസ് ആണുള്ളത്. ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്, ട്രാഫിക് എഞ്ചിനീയറിംഗ് സേഫ്റ്റി ഡിവിഷനുണ്ട്, GIS ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷനുണ്ട്, പിന്നെ പേയ്മെന്റ് എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ റോഡ് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് പേയ്മെന്റ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ

0: സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ തരം ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യുവതലമുറയിൽ ഈ എമർജിംഗ് ടെക്നോളജി അതിന് താല്പര്യം വളർത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളൊരു മോഡൽ എക്സ്പോ അത് നടത്തുവാനും സംഘടിപ്പിക്കാനും ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റി മന്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, മത്സരങ്ങൾ, പരിശീലനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ മൈ ഡ്രീം കേരള റോഡ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചെറുപ്പം മുതലേ ഈ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ മോബി എന്നൊരു ഒരു ഒഫീഷ്യൽ മസ്കോട്ട്, പിന്നെ റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോമിക് ബുക്ക് അതും പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയും സുസ്ഥിര ഗതാഗതവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ FM റേഡിയോ അവയർനെസ് പ്രോഗ്രാംസും ഈ വർഷം മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് പെഡസ്ട്രിയൻ ഡേ അതിന്റെ ഭാഗമായിട്ട് വാക്കബിൾ കേരള ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കി നടപ്പാതകളുടെ ശാസ്ത്രീയ വിലയിരുത്തൽ, പൊതുജന അഭിപ്രായ സർവേ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സർക്കാർ വകുപ്പുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അക്കാഡമിക് വിദഗ്ധർ, വ്യവസായ മേഖല എന്നിവയെ ഒരുമിപ്പിച്ചുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനും പോളിസി റൗണ്ട് ടേബിൾ ഡിസ്കഷൻസും സംഘടിപ്പിക്കുന്നുണ്ട്. പല ടൈപ്പ് ട്രെയിനിങ് സെഷൻസ് ഇപ്പോൾ GIS ട്രെയിനിങ് സെഷൻ അതിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഡേ, ക്ലൈമറ്റ് റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇങ്ങനെ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു.
1: മാഡം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നാറ്റ്പാക്കിനുള്ളത് ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗതാഗത സംവിധാനമാണ് ഇൻലാൻഡ് വാട്ടർവേസ്. മാഡം തന്നെ സൂചിപ്പിച്ചിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ തന്നെ കൊച്ചി വാട്ടർ മെട്രോ അത് വളരെ സക്സസ്ഫുൾ ആയി, ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള നെറ്റ്വർക്ക്സും കൂടെ വൈഡൻ ചെയ്തിട്ട് ആ ഒരു ഇൻലാൻഡ് വാട്ടർ നെറ്റ്വർക്ക് കുറെ കൂടെ ഫലപ്രദമാക്കാനുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല കൊച്ചി വാട്ടർ മെട്രോയിൽ തന്നെ ഇപ്പോഴത്തെ യൂസേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനി കുറെ കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അതിന്റെ ഫെയർ സ്ട്രക്ചർ ഇതിനെക്കുറിച്ചെല്ലാം നാറ്റ്പാക്ക് പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല നമുക്ക് ഫ്രൈറ്റ് മൂവ്മെന്റ് മാക്സിമം ഈ വാട്ടർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോയ റോഡിലെ സേഫ്റ്റി അത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഈ കൺജഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഹെവി ലോഡ് റോഡിൽ കൂടെ ഒഴിവാക്കാൻ കഴിയും. അത് നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യേണ്ട ഒരു മേഖലയാണ്. നാറ്റ്പാക്കിലെസ് ഞങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷൻ തന്നെ ഉണ്ട് ഇതിനു വേണ്ടി. ആ സയന്റിസ്റ്റുകൾ ഇതിൽ ഫർദർ സ്റ്റഡീസ് റിസർച്ചും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഊന്നൽ കൊടുത്ത് പറയേണ്ടത് ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, സ്റ്റാൻഡലോണായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇപ്പൊ ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെ ഉള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതുപോലെ ഒരു മോഡോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെയിൽ വഴി മാത്രമായിട്ട് നമുക്കിപ്പോൾ എത്താൻ പറ്റില്ല, റോഡ് വഴി മാത്രം. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള ആ ഇൻ്റർചേഞ്ച്, മോഡൽ ഇൻ്റർചേഞ്ച് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേരളത്തിൽ. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ അത് മോഡൽ ഇൻ്റർചേഞ്ച് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല. അപ്പോൾ നാറ്റ്പാക്കിൻ്റെ ഒരു മേജർ ഒരു ഫോക്കൽ ഏരിയയെ ഈ മോഡൽ ഇൻ്റർചേഞ്ച് എങ്ങനെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും എന്നാണ്. എന്നാൽ മാത്രമേ ഈ എല്ലാ മോഡ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് സംസ്ഥാനത്തിന് ഗുണകരമാക്കാൻ പറ്റുകയുള്ളൂ.
1: കേരളത്തെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ദേശീയ ജലപാത അതിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം ഈ മാഡം പറഞ്ഞ ആ ഒരു ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും?
0: ഞാൻ പറഞ്ഞ പോലെ നാഷണൽ വാട്ടർവേ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ ആകുമ്പം ഈ പറയുന്ന പോലെ ഇപ്പം അവിടെ ബോട്ട് ജെട്ടിയിൽ എത്തണമെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തണമെങ്കിൽ റോഡ് വഴിയല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവിധാനം സുഗമമാക്കണം. പിന്നെ ഉൾപ്രദേശത്തിലുള്ളവർക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ, ഫസ്റ്റ് സ്റ്റാൻഡ്, പിന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പം റെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇതിനുള്ള എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകളുള്ളത് നമ്മുടെ റിസർച്ച് ആംഗിൾ നിങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മുറയ്ക്ക് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ സ്ട്രെങ്തൻഡ് ആവുകയും ചെയ്യും.
1: ഓക്കെ, ഈ ഒരു സുവർണ ജൂബിലി വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണല്ലോ നാറ്റ്പാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വർഷത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: പൊതുവായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ടീംസ്, സെഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കീനോട്ട് സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കീനോട്ട് ലെക്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് മാത്രമല്ല അതിലെ വേറെ അട്രാക്ഷൻ, അതിലൊരു കുറച്ചുകൂടി വിപുലമായ ഒരു പാനൽ ഡിസ്കഷൻ, കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് സിനാരി, ഫ്യൂച്ചർ ട്രാൻസ്പോർട്ട് മൊബിലിറ്റി അത് എങ്ങനെ ആയിരിക്കണമെന്നും ഇൻഫ്രാസ്ട്രക്ചർ

0: ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണോ അതിനെക്കുറിച്ച് ഒരു കുറെ കൂടെ ഒരു ലാർജർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ കുറെ കൂടെ എക്സ്പോഷറുള്ള പാനലിസ്റ്റുകൾ ഉൾപ്പെടുത്തി ഉള്ള ചർച്ചകളും ഞങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ബെസ്റ്റ് പേപ്പർ അവാർഡുകളുണ്ട്, അതുപോലെ വിവിധ തരം IIT നമ്മുടെ എല്ലാ വർക്കുകളിലും നമുക്ക് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IITs NITs ഇവരുമായിട്ട് നമുക്ക് MOU ഉണ്ട്. അവരോട് ചേർന്ന് പല പ്രോജക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അവരും കൂടെ നമ്മുടെ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ നോളജ് പാർട്ട്നേഴ്സാണ്. പിന്നെ അതുപോലെ ഈ ട്രാൻസ്പോർട്ട് സെക്ടറിലുള്ള മേജർ ഇൻഡസ്ട്രീസ് അവരെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് നമ്മൾ ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു വലിയ ഇവന്റാണ്. നെറ്റ്പാക്ക് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസും 50th വർഷവും ഇത് രണ്ടും കൂടെ ചേർന്നായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കേരളത്തിന്റെ ഈ മേഖലയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെയൊക്കെയാണ് നമുക്കിന് ഉണർവ് വരേണ്ടത്, എന്തായാലും നമ്മുടെ പോരായ്മകൾ അതിനെങ്ങനെ സയന്റിഫിക്കലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ ജനത്തിന് എങ്ങനെ പ്രയോജനപ്രദമാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതിൽ നിന്ന് ഉണ്ടാകും.
1: പ്രധാനപ്പെട്ട ഈ ഒരു സുവർണ ജൂബിലി ആഘോഷ വേളയിൽ നമുക്കറിയാം ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു കാര്യം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പ്രധാനമായിട്ടും ഈ റോഡ് സുരക്ഷയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും അവരുടെ ഒരു അവയർനെസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ജനങ്ങളോട് പറയാനുള്ളത്?
0: എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പം നമ്മുടെ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ച് തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാലും റോഡ് ആക്സിഡൻസ് കൂടുന്നതനുസരിച്ച് ഇന്ത്യയുടെ GDP 3% തന്നെ നമ്മൾ ഈ റോഡ് ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന ആ നഷ്ടപരിഹാരം കൊടുത്ത് പോവുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആ റോഡ് സേഫ്റ്റിയെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ റോഡ് സുരക്ഷ പോകണം. അതിനുള്ള മെസ്സേജസ് നെറ്റ്പാക്ക് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കും ഈ 50th വർഷത്തിന്റെ ഭാഗമായിട്ട്. പൊതുജനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കറിയാം ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഒരു കുട്ടിയെ ഒരു റോഡ് ആക്സിഡന്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതിന് എവിടെയൊക്കെയാണ് പിഴവ് സംഭവിച്ചത്? എഡ്യൂക്കേഷൻ്റെ കുറവാണോ, ഇവരുടെ അവയർനെസ്സിൻ്റെ കുറവാണോ, അതോ വല്ല എഞ്ചിനീയറിംഗ് മെഷറിൻ്റെ പ്രശ്നമാണോ? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി എന്താണ് റീസൺ? സ്പീഡാണോ അതിൻ്റെ കൾപ്രിറ്റ്, അതോ പിന്നെ ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടാണോ, കർവ് ഡിസൈൻ്റെ പ്രശ്നമാണോ? ഇതാണ് നെറ്റ്പാക്ക് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം. പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ അതിൽ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൊസൈറ്റിയിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഈ ഒരു മെസ്സേജ് വരണം.
1: കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നെറ്റ്പാക്കിന് വരും വർഷങ്ങളിലും വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
2: നമസ്കാരം. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നെറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. രാജലക്ഷ്മി പാടിയ ഗാനം ചിത്രം രാമന്റെ ഏദൻ തോട്ടം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി പാൽ.

ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി നിഖിൽ രാജ് പാടിയ ഗാനം, ചിത്രം രതി നിർവേദം.

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രതീഷ് വേഗ, പി ജയചന്ദ്രൻ പാടിയത്.

ശ്രേയ ഘോഷാലും കബീറും പാടിയ ഗാനം. ചിത്രം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം മോഹൻ സിത്താര.

എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയ ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
2: തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളവളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ, ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
3: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചു കൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879 മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതോടെ ചെക്കോവ് മോസ്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം ചേർന്നു.
2: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആന്റൺ ചെക്കോവ് 26 വയസ്സുള്ളപ്പോൾ തന്നെ 400+ ചെറുകഥകൾ, നിരവധി ചിത്രങ്ങൾ, ചിത്രകഥകൾ എന്നിവ സംഭാവന ചെയ്തിരുന്നു. എന്നും മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട എഴുത്തുകാരനാണ് ആന്റൺ ചെക്കോവ്. 1890 അദ്ദേഹം സൈബീരിയയിലൂടെ സഖാലിൻ ദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുകയും പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.
4: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു 6 രൂബിളുകൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് 15,000 രൂബിൾ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെപ്പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നെ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും. താനോ പ്രായം ചെന്ന സ്ത്രീകളെപ്പോലെ എഴുത്തുകുത്തുകൾ നോക്കുന്നു, മറുപടികൾ തയ്യാറാക്കുന്നു. അന്നയ്ക്ക് കഠിനമായ നിരാശ തോന്നി.
2: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന അക്കിമോവ്ന എന്ന യുവതിയാണ് നോവലിലെ നായിക. കേവലം 26 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അന്നയുടെ തലയിൽ വീണു. പിതാവിൽ നിന്നും ഫാക്ടറി അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിതാവിന്റെ അപ്രതീക്ഷിതമായ മരണം തൊഴിലാളികളെ ദുഃഖത്തിലാക്കി. അവരുടെ ഇടയിൽ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന് മുതലാളിയായ മനുഷ്യനാണ് അന്നയുടെ പിതാവ്. തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ഭൂതഭയം മൂലം അവൾ തന്റെ മുൻപിൽ

0: കൂമ്പാരം പോലെ കിടക്കുന്ന കത്തുകൾ ഓരോന്നായി നോക്കുന്നു. ഗേറ്റിൽ ആവലാതികളുമായി തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിൽക്കുന്നു. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുരുഷന്മാർ കിട്ടുന്ന കാശിലേറിയ പങ്ക് വോട്ട കുടിച്ചു തീർക്കും, എന്നിട്ട് കടം വാങ്ങും. മദ്യപാനികളായ തൊഴിലാളികൾ കാലക്രമേണ രോഗികളായിത്തീരും. അവരുടെ കുടുംബങ്ങൾ തകരും. കത്തുകളിലെ ആവശ്യം പണമാണ്. ഓഫീസിലെ ക്ലർക്കുമാരോട് ആ കത്തുകൾക്ക് പ്രാധാന്യമനുസരിച്ച് 2-3 റൂബിളുകൾ നൽകാൻ അന്ന പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്തൊരു സമൂഹമാണ് തൊഴിലാളികളെന്ന് ക്ലർക്കുമാർ പറയും. അവർ അവളെ ചീത്ത പറയും, ശപിക്കും. പക്ഷേ നേരിൽ കാണുമ്പോൾ ഒരു ദൈവത്തെ പോലെ പുകഴ്ത്തും. അങ്ങനെ തന്റെ മുൻപിലെ കത്തുകളും മേശപ്പുറത്തെ 15,000 റൂബിളും അന്ന എന്ന ഫാക്ടറി ഉടമയെ പലവിധ ചിന്തകളിലേക്ക് നയിച്ചു.
1: കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ കുറച്ചു മാറി അതിസുന്ദരമായ ധാരാളം പരിചാരകരുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് അന്ന അക്കിമോവിന താമസിക്കുന്നത്. ബംഗ്ലാവിൽ ക്രിസ്മസ് രാവിൽ ധാരാളം അതിഥികൾ എത്തും. തന്റെ ഫാക്ടറിയിലെ ജീവനക്കാരെയും ക്രിസ്മസ് വരുന്നതിന് അവൾ ക്ഷണിക്കാറുണ്ട്. തന്റെ മുമ്പിലെ കത്തുകളിലൂടെ കടന്നുപോകവേ ആർദ്രഹൃദയയായ ആ യുവതി ദുഃഖത്തിലാവുന്നു. കത്തുകളിൽ ഒരെണ്ണം കണ്ണടച്ച് എടുത്തു. ആ കത്തിന്റെ ഉടമയ്ക്ക്, അതായത് ആ തൊഴിലാളിക്ക്, മേശപ്പുറത്തെ 15,000 റൂബിളും നൽകാൻ അന്ന തീരുമാനിക്കുന്നു. ഷാലിക്കോവ് എന്ന തൊഴിലാളിയുടെ കത്താണ് കിട്ടിയത്. അയാൾക്ക് ഞാനീ പണം നേരിട്ട് നൽകും എന്ന് അന്ന തീരുമാനിച്ചു.
2: ഷാലിക്കോവ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൽ അവളെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ബാരക്കുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിച്ചു. ഒരു കറുത്തിരണ്ട ഭീമാകാരം പൂണ്ട കെട്ടിടവും പാർപ്പിടങ്ങളും അന്ന അക്കിമോമിനയ്ക്ക് അസന്തുഷ്ടിയും ഭീതിയും നൽകി. മണ്ണെണ്ണയുടെ തുളച്ചു കയറുന്ന ഗന്ധം, പരിതാപകരമായ അന്തരീക്ഷം. അന്ന ഒരിക്കലും തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല. എല്ലാത്തരം അരാജകത്വവും അവിടെ കൊടികുത്തി വാഴുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറി ചെലവിൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് റൂബിൾ തന്റെ ഫാക്ടറിക്ക് നേടിത്തരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം കണ്ടപ്പോൾ അന്ന ദുഃഖിതയായി. 46-ാം നമ്പർ മുറിയിലാണ് ഷാലിക്കോവും കുടുംബവും താമസിക്കുന്നത്. അന്ന അങ്ങോട്ട് നടന്നു.
0: അപ്രതീക്ഷിതമായി യജമാനത്തെ കണ്ടതോടെ ഷാലിക്കോവും ഭാര്യയും കുട്ടികളും അത്ഭുതപ്പെടുന്നു. അന്ന വരുന്നതിന് തൊട്ടുമുൻപ് അയാൾ വോഡ്കയുടെ ലഹരിയിൽ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. ഗർഭിണിയായ അയാളുടെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ഒന്നും കാര്യമായി കഴിക്കാൻ കൊടുക്കാൻ കഴിയാത്തതിൽ അയാളെയും തന്റെ വിധിയെയും ശപിക്കുകയായിരുന്നു. ഷാലിക്കോവ് ഒരു വിഡ്ഢിയെ പോലെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ രക്ഷക, നമ്മുടെ മാലാഖ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ തന്റെ യജമാനിത്യെ പുകഴ്ത്താനും തന്റെ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ച് നാണമില്ലാതെ പറയാനും തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും കിടപ്പിലാണെന്നുമുള്ള കള്ളക്കത്താണ് അയാൾ യജമാനത്തേക്ക് എഴുതിയിരുന്നത്. ഷാലിക്കോവിന്റെ കള്ളത്തരമെല്ലാം അന്നയ്ക്ക് മനസ്സിലായി. താൻ ഇയാൾക്ക് 15,000 റൂബിൾ കൊടുക്കില്ല. ഷാലിക്കോവിന്റെ കാപട്യവും ആ ഭാഗ്യഹീനരായ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥയും കണ്ട് അന്ന കുറച്ചു പണം ആ കുടുംബത്തിന് നൽകുന്നു. അവൾക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട്.
1: ഷാലിക്കോവിന്റെ ഭാര്യ കുറച്ചുകൂടി ആതിഥ്യമര്യാദയോടെ അന്നയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ അയൽവാസിയുടെ അതേ നിലയിലുള്ള മുറി വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞ് പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ യജമാനത്തെ രക്ഷിച്ച് ആ വൃത്തിയുള്ള മുറിയിലേക്ക് നയിക്കുന്നു. അന്നയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യുവാവായ ടിമനോവിന്റെ വാസസ്ഥലമാണത്. അന്ന ആ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് തന്റെ ഫാക്ടറി ഷിഫ്റ്റ് കഴിഞ്ഞ് പിമനോവ് എത്തുന്നു. അയാൾ

0: തൊഴിലാളിയെങ്കിലും തുല്യനിലയിൽ തന്നെ അന്നയെ കരുതുന്നു. എങ്കിലും അയാൾക്ക് നേരിയ സങ്കോചമുണ്ട്. സുന്ദരിയായ ഒരു യുവതി, അതും തൻ്റെ യജമാനത്തി, തൻ്റെ മുറിയിൽ വന്നത് ഒരേ സമയം സന്തോഷിപ്പിക്കുകയും പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് കുതിരവണ്ടിയുടെ വാതിൽ തുറന്നു പിടിക്കുന്നു. ഷാലക്കോവിനെക്കുറിച്ച് അന്ന അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മാന്യതയോടെ പ്രതികരിക്കുന്നു. ഒരു തൊഴിലാളിയുടെ അന്തസ്സും അഭിമാനബോധവും പിമനോവ് പ്രകടിപ്പിച്ചു.
1: തൊഴിലാളികളുടെ കെട്ടിടത്തിൽ നിന്നും പമിനോവിനോട് യാത്ര പറഞ്ഞ് അന്ന സ്വന്തം ഭവനത്തിലെത്തുന്നു. ആ വലിയ വീട് ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ്. ഭൃത്യർ ഓടി നടക്കുന്നു. രാത്രി കുർബാനയ്ക്ക് അന്നയ്ക്ക് പോവാൻ കഴിയില്ല. യുവതിയായ ഭൃത്യ മാഷയ്ക്ക് അതിൽ പരിഭവമുണ്ട്. ഒരു കളിത്തോഴിയെപ്പോലെയാണ് മാഷയെ അന്ന പരിഗണിക്കുന്നത്.
2: പിറ്റേന്ന് അവൾ എഴുന്നേറ്റപ്പോൾ നേരം നന്നെ വെളുത്തിരുന്നു. വൃക്ഷങ്ങളെല്ലാം വെള്ളസാരി വാരി പുതച്ച പോലെ മഞ്ഞ് പടർന്നു കിടന്നു. രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുളിരണിയിക്കുന്ന ഇളം കാറ്റ് വീശുന്നുണ്ട്. ജനാലയിലൂടെ അന്ന അക്കിമോമന പുറത്തേക്ക് നോക്കി. ഇന്ന് ക്രിസ്മസാണ്. മാഷ പുതുവസ്ത്രങ്ങളണിഞ്ഞ് അന്നയുടെ മുറിയിലെത്തി. അവൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് അന്ന അക്കിമോമന മാഷയ്ക്കൊപ്പം പ്രധാന ഹാളിലേക്ക് കടന്നുവന്ന് ഭൃത്യർക്ക് ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ നൽകി. പലർക്കും പണമാണ് നൽകിയത്. ക്രിസ്മസ് വിരുന്നിന് അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അന്ന ഒരുക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബംഗ്ലാവിലൂടെ നടന്നു.
1: ഭക്ഷണമുറിയിലിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പം വൃദ്ധകളുണ്ട്. ഭൃത്യരും വണ്ടിക്കാരും തൊഴിലാളികളും അതിഥികളും ബഹുമാനത്തോടെ അന്നയ്ക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാക്ടറിയിൽ നിന്ന് 20 പേർ അടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യസംഘം വന്നിരുന്നു. പള്ളിവികാരികൾ, ബിഷപ്പുമാർ, സഹായം തേടി വന്നവർ, അങ്ങനെ ക്രിസ്മസ് വിരുന്നിന് വന്നവരെക്കൊണ്ട് ബംഗ്ലാവും പൂന്തോട്ടവും നിറഞ്ഞു. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉൾപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സഹായം അഭ്യർത്ഥിച്ചെത്തിയ പാവപ്പെട്ടവരും ആ ക്രിസ്മസ് രാത്രിയിൽ ആ ബംഗ്ലാവിന് ചുറ്റും പ്രതീക്ഷയോടെ ഒത്തുചേർന്നു. മാഷയോട് തന്റെ മനസ്സ് അവൾ തുറക്കാറുണ്ട്. 26 വയസ്സുള്ള ആ യുവതി ഒരു പുരുഷന്റെ പ്രണയം ആഗ്രഹിക്കുന്നു. മാഷ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അന്നയെ പ്രകോപിപ്പിക്കാറുണ്ട്. പമിനോവിനെ കണ്ട നേരം മുതൽ അന്നയിൽ ഒരു പ്രത്യേക വികാരമുടലെടുത്തു. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തന്റെ ദയാവായ്പ അയാൾ അംഗീകരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അയാൾ തന്നെ മോഹിക്കുന്നതായി അവൾക്ക് തോന്നി.
0: പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും അന്നയെ കാണാൻ എത്തുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. ക്രിലിനും ലിസിച്ചുമായിരുന്നു അവർ. ഒരാൾ സിവിൽ കൗൺസിലർ, മറ്റേയാൾ വക്കീൽ. രണ്ടുപേരും രാത്രി വൈകിയാണ് എത്തിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൂവരും. എന്തും തുറന്നു പറയുന്ന തരം കൂട്ടുകാർ. ക്രിസ്മസ് രാത്രിയിലെ വിഭവസമൃദ്ധമായ അത്താഴം അവർ മൂവരും ഒരുമിച്ച് കഴിച്ചു. വീഞ്ഞു നുകർന്നുകൊണ്ട് അവർ സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. 2000 തൊഴിലാളികൾ തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് അന്ന സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്.
1: ഉല്ലാസപ്രിയരായ ആ സുഹൃത്തുക്കളുടെ സന്ദർശനം അന്നയിൽ നല്ല ഉത്സാഹവും കുസൃതിയും സൃഷ്ടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന ഫാക്ടറിയിലെ ഉത്തരവാദിത്വവും തൊഴിലാളികളുടെ ആവലാതികളും കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഭൃത്യരായ യുവതികൾക്കെല്ലാം തങ്ങളുടെ യജമാനത്തിയുടെ മാറ്റം സന്തോഷപ്രദമായി തോന്നി. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. സുഹൃത്തുക്കളുടെയും മാഷയുടെയും മറ്റടുപ്പമുള്ള യുവതികളായ ഭൃത്യകളുടെ

0: യും വർത്തമാനം അവളിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം കടത്തിവിട്ടു. ഈ ലോകത്തിൽ തനിക്ക് ചേരുന്ന ഒരു പുരുഷൻ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്ത അവളെ മത്തുപിടിപ്പിച്ചു. ആ പുരുഷനുവേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു.
1: കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ നേരം പോക്കിനായി അത്താഴത്തിനു ശേഷം ഒരു കളിയിൽ ഏർപ്പെടാൻ അവർ തീരുമാനിച്ചു. രാജാക്കന്മാർ എന്നായിരുന്നു ആ കളിയുടെ പേര്. ആ കളി കാണുന്നതിനായി താഴെയും മുകളിലുമുള്ള നിലകളിലെ മുഴുവൻ ഭൃത്യരും വാതിലുകളിൽ വന്നുകൂടി. സ്ത്രീകൾക്കൊപ്പമാണ് അവൾ കളിച്ചത്. പുരുഷന്മാരായ അവളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അത്താഴം കഴിഞ്ഞ് വിശ്രമമുറികളിലേക്ക് മടങ്ങിയിരുന്നു. സ്ത്രീകൾ അവളോട് വിവാഹിതയാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ അന്നയും അതുതന്നെ ആലോചിക്കുകയായിരുന്നു.
0: ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും ഏകാന്തതയും അന്ന അക്കിമോവ്നയ്ക്ക് അനുഭവപ്പെട്ടു. ഫാക്ടറിയിൽ 2000 തൊഴിലാളികളുടെ നാഥയാണ് താൻ. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് താൻ. അതിൽ സ്കൂളുകൾ മുതൽ ആശുപത്രി വരെയുണ്ട്. എല്ലാവരും തന്നെ ആദരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ധനമാണ്. താനൊരു ധനികയായതിനാൽ താൻ സ്നേഹിക്കപ്പെടുന്നു. തൻ്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് വേണ്ടത്. ധനിക എന്ന നിലയിൽ തന്നെ ഒട്ടും വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധിക്കുന്നവനെ അന്ന അങ്ങനെയൊക്കെ ആ ക്രിസ്മസ് രാവിൽ ചിന്തിച്ചു.
2: ആന്റൺ ചെക്കോവിന്റെ നോവലുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കൃതിയാണ് പെണ്ണിന്റെ സാമ്രാജ്യം. പിയാനോവിന്റെ തണുത്തുറഞ്ഞ തന്ത്രികളിൽ ഒരു നാദധാരയ്ക്കായി, വികാരാത്മകമായ ഒരു ഈണത്തിനായി പരതുന്ന അന്ന അക്കമോവ്ന എന്ന 26 വയസ്സുകാരിയായ യുവതിയുടെ ഹൃദയത്തിലൂടെ ഒരു പെണ്ണിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഇവിടെ നോവലിന്റെ ഭാവതലം ആർദ്രമാണ്. തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളുടെ വിവിധ അടരുകൾ ആവിഷ്കരിക്കാനുള്ള ആന്റൺ ചെക്കോവിന്റെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്.
1: അന്ന അക്കിമോവ്ന പെട്ടെന്ന് ലജ്ജാവിവശയായി. കവിൾത്തടങ്ങൾ ചുട്ടുപൊള്ളുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവൾ ചേട്ടു ഒന്നായി ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. കോണിപ്പടികളിലൂടെ ഓടിക്കയറി മുകളിലെത്തി നിലയിലെത്തിയപ്പോൾ പിയാനയുടെ അടുത്ത് ചെന്നവൾ ഇരുന്നു. താഴത്തെ നിലയിൽ നിന്നും കടലിരമ്പൽ പോലെ ശബ്ദം അവളുടെ കാതുകളിൽ അപ്പോഴും വന്നലച്ചുകൊണ്ടിരുന്നു. ആ വലിയ മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പ്രഭ ചൊരിഞ്ഞു. പിയാനോയിൽ ആദ്യം അവൾ ഒരു ഗീതം വായിച്ചു. രണ്ടാമതും മൂന്നാമതും വായിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
0: ക്രിസ്മസ് രാവിൽ 12 മണിവരെയും അന്ന പിയാനോയിൽ പല ഗീതങ്ങളും വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ മുഖം മാത്രം തെളിഞ്ഞു വന്നു. അത് ധനിക എന്ന നിലയിൽ തന്നെ വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധനയോടെ നോക്കിയ, മാന്യമായി ഇടപെട്ട പിമിനോവിന്റെ മുഖമായിരുന്നു. അയാളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. ക്രിസ്മസ് വിരുന്നിന് അയാൾ താമസിച്ചാണ് വന്നത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കാര്യം അവൾ ഓർത്തു. മാഷ അവളുടെ ശയ്യ ഒരുക്കാനായി എത്തിയപ്പോൾ അന്ന സ്വപ്നത്തിൽ നിന്നുണർന്നു. മാഷ കിടക്കവിരി നേരെയാക്കാൻ തലയിണകൾ തട്ടിക്കുടഞ്ഞു. ഷാലിക്കോവ് സഹായം ചോദിച്ചുവെന്ന കാര്യം പറഞ്ഞു. ഷാലിക്കോവിന്റെ പേര് കേട്ടതും അന്നയ്ക്ക് ദേഷ്യം വന്നു. അവൾ മുടിക്കോതിക്കൊണ്ടിരുന്ന ചീപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് മാഷ അവളോട് പറഞ്ഞു. അയാളെ താനിനി ഒരിക്കലും പരിഗണിക്കില്ലെന്ന് അന്ന തീരുമാനിച്ചു. എല്ലാവരും ധരിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികളെ സഹായിക്കാൻ മാത്രമേ തന്നെ കൊള്ളൂ എന്നാണ്, അന്ന മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു.

0: വസ്ത്രം മാറാതെ അന്നകിടന്നു. ലജ്ജയും നിരാശയും കൊണ്ട് തേങ്ങി, വെറുപ്പും നിരാശയും തോന്നി. പിമനോവിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. തന്റെ സുഹൃത്തുക്കളായ ലിസ്പിച്ചിനെ കുറിച്ചും ക്രിലിനെ കുറിച്ചും ചിന്തിച്ചു. പിമനോവിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അയാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇതേ പുതപ്പിനുള്ളിൽ അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങുക അസാധ്യമാണ്. മാഷ കിടക്കയുടെ മുന്നിൽ മുട്ടുകുത്തി വേദന നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു. അവൾ കരയുകയാണ്. വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ മണ്ടികളാണ്. ചിരികളോടും കരച്ചിലോടും കൂടി അന്ന അക്കിമോമിന പറഞ്ഞു, നമ്മൾ മണ്ടികളാണ്. ഹോ, എന്തൊരു മണ്ടികൾ!
1: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാര്യയായും അമ്മയായും ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്ന അന്ന മറ്റുള്ളവർ തന്നെക്കുറിച്ച് തീർത്ത സങ്കല്പങ്ങളുടെ തടവിൽ കഴിയുന്നതാണ് നോവൽ കാണിച്ചു തരുന്നത്. ഫാക്ടറി ഉടമയായ അവളെ ഒരു ധനിക എന്ന നിലയിൽ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അവളുടെ ആത്മാവിനെ ആരും സ്പർശിക്കുന്നില്ല. സ്ത്രീ എന്ന നിലയിൽ അവൾ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അവളെ അല്പമെങ്കിലും പരിഗണിച്ചത് ഫാക്ടറിയിലെ തൊഴിലാളിയായ പിമിനോവ് മാത്രമാണ്. അയാളോട് അവൾക്ക് ആദരവും പ്രണയവും തോന്നുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ സങ്കോചമുണ്ട്. ഒരു തൊഴിലാളിയെ താൻ വിവാഹം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കുമോ എന്ന ഭയമുണ്ട്. ഒരു തരത്തിൽ താൻ തന്നെ തീർത്ത തടവിനകത്ത് കിടന്ന് വീർപ്പുമുട്ടുകയാണ് അന്ന അക്കിമോവ്ന എന്ന 26 വയസ്സ് മാത്രമുള്ള യുവതി. അവൾ നൽകിയ ക്രിസ്മസ് വിരുന്ന് ഏവരെയും സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല.
2: സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ആന്റൺ ചെഖോവിന്റെ ഈ നോവൽ റഷ്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ്. വായനക്കാർക്ക് സങ്കല്പിക്കാൻ പലതും വിട്ടു നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്ന പിമനോവിനെ വിവാഹം കഴിക്കുമോ എന്നതിനെക്കുറിച്ച് നോവൽ അന്ത്യത്തിൽ ഒരു സൂചനയും ചെഖോവ് നൽകുന്നില്ല. മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്ക് തുറന്നുവയ്ക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചെറുനോവൽ. തൊഴിലാളി സമൂഹത്തിന്റെ ദുരിതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോഴും സ്വയം നാശത്തിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ സ്വഭാവത്തെ ചെഖോവ് ഈ നോവലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ ഒരു പ്രണയ നോവലാണിതെന്ന് തോന്നാമെങ്കിലും ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആഖ്യാന രീതിയാണ് ചെഖോവ് ഈ കൃതിയിൽ പുലർത്തിയിരിക്കുന്നത്.
1: റഷ്യൻ സാഹിത്യത്തിൽ മാത്രമല്ല, ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തുകാരൻ ആന്റൺ ചെഖോവ്. ചെഖോവിന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു. മാനവികതയെ നാം ചേർത്തു പുൽകുന്നു. പെണ്ണിന്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെഖോവിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് എന്നതിൽ സംശയമില്ല.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ആന്റൺ ചെഖോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: മൻ കി ബാത്ത്,
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: മഴവില് പൂർണ്ണമാകുന്നു. ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ആകാശവാണി
1: തുടിതാളം മദ്ദളകേളി അവതരിപ്പിക്കുന്നത് ഏവോർ മധുസൂദനൻ നായരും സംഘവും.

തുടിതാളത്തിൽ മദളകേളി അവതരിപ്പിച്ചത് യേവൂർ മധുസൂദനൻ നായരും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം അച്യുത വാര്യർ, മഹാദേവികാട് ശ്രീകുമാർ.

0: ആകാശവാണി
1: രാമായണ പാരായണം ഏഴാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഭിഷേക വിഘ്നം, വിഛിന്നാഭിഷേകം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു, നിനക്കാരുമൊരു ബന്ധുവില്ലെന്ന്.

തൊഴിൽ കണ്ടതിസന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നന്നു.

0: ഇതം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ.
1: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.

അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, സിന്ധു പ്രതാപ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം പിബരേ രാമരസം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സിന്ധു പ്രതാപ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കൃഷിയിലൂടെ സംരംഭകത്വം, ബെന്നി മുണ്ടയ്ക്കമണ്ണിലുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ രണ്ടാം ഭാഗം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. സർവ്വലിഖിത വിജ്ഞാനീയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ അർച്ചന ആർ എസ്. 9:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം പി ജി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത് കഥ സന്താന ഗോപാലം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി സി ജെ മണ്ണുമോട് എഴുതിയ ഞാവൽപ്പഴങ്ങൾ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എട്ടാം ദിവസം നവീൻ

0: പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം സുധ രഘുനാഥ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 88. 8:35 ശ്രുതിമധുരം. 8:45 യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി നേപ്പിയർ മ്യൂസിയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ലളിതായം, ലക്ഷ്മി എം എന്നിവർ പാടുന്ന കൃതികൾ എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. തുടർന്ന് പാണാവള്ളി അനിൽകുമാർ വയലിനിൽ വായിച്ച ത്യാഗരാജകൃതി. 11:00 റേഡിയോ ഗ്രാമരംഗം ഗ്രാമപൂർണിമ ഡോക്ടർ ബിന്ദു ഡി പങ്കെടുക്കുന്നു. ചുമട് താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ ഷാഹാ പൂവച്ചൽ അവതരിപ്പിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ പി വി പ്രീത പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർനാടകം. മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം അവസാന ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:45 ഖുറാൻ പാരായണം. കൊല്ലം എ അഹമ്മദ് ഉഖൈൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും, ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം ഇ ഡ്രൈവ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര. കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ. 9:30 ഇംഗ്ലീഷ് പരിപാടി. തഞ്ചാവൂർ, എ ട്രഷർ ട്രോവ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഹെറിറ്റേജ്, ശ്രീകുമാർ പൂവനിക സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ, അവതരണം ഐശ്വര്യ. 10:00 മുതൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
2: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ

0: കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം ശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരം ശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരം ബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരം ബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
2: This is Akashvani. The news read by Abhishek Mukhopadhyay. Union Minister Dr. Jitendra Singh has appealed to the protesting students of the NEET paper leak issue to come for talks, saying government is ready for discussions on all issues. Talking to media, the minister said that in the last 24 hours, as many as 4 offers were made to the student representatives of the ongoing protest for a dialogue. He gave a standing invitation for discussions to the protesting youth, adding that Union Minister J.P. Nadda and he will be present to the dialogue. He also informed that the talks can be held with an open mind at the residence of Union Minister J.P. Nadda or at his office. He added that without a dialogue, a solution will not be found. Prime Minister Narendra Modi announced that the centre will set up fast-track courts to ensure swift and stringent punishment for those involved in paper leaks and asserted that protecting students' future remains the government's top priority. In a social media post, the Prime Minister said that nothing is more important than the welfare and future of the youth of the country.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 40 താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദ PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്കും പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും.

0: കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാനാധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻമന്ത്രി ജി സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബിപ്പാളിൽ പൊന്നാമളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M മഹേഷ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം MLA മന്ത്രി M ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പളം എന്നീ പഞ്ചായത്തുകളിൽ 2 ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി M സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി RO GM ജോൺ, AD തോമസ് MLA, ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മൻ കി ബാത്,
3: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഒരറിയിപ്പ്. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡലുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharati.gov.in/NIPP, ആകാശവാണി.gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉയരംബം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മക്കൾക്കും വേണ്ടിയുള്ള സുപ്രധാന പദ്ധതിയാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സഹായം ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ മികച്ച വിജയം നേടുക, വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുന്നോട്ടു പോകുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സ്കോളർഷിപ്പ് അപേക്ഷകൾ എല്ലാ വർഷവും ഏപ്രിൽ മാസം മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ലഭ്യമാകും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. കേന്ദ്രീയ സർവകാരഃ പ്രശ്നപത്ര ഗോപ്യതാഭംഗ പ്രകരണേ സംലിപ്തേഭ്യഃ ദണ്ഡപ്രദാനാർത്ഥം ത്വരിത ന്യായാലയം സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശ്വാസയത് യത് ഛാത്രാണാം ഭവിഷ്യരക്ഷണം സർവകാരസ്യ വർത്തതേ ശീർഷ പ്രാഥമികത. സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജുഹു പ്രാവോചത് യത് സർവകാരഃ സംസദി നീട്ട് സംബദ്ധ പ്രകരണേഷു ചർച്ചയൈ സർവഥാ സന്നദ്ധഃ. മനിലായാം ആയോജിത്തെ ആസിയാൻ മന്ത്രിസ്തരീയ സമ്മേളനേ ഭാരതം ആതങ്കവാദം വിരുദ്ധ്യ അസഹിഷ്ണുതായാഃ നീതിഃ പുനഃ പ്രത്യപാദയത്. സംയുക്തരാഷ്ട്ര സുരക്ഷാ പരിഷദി സിന്ധുജലസന്ധേഹേ വിഷയ പാകിസ്ഥാന ദേശസ്യ വക്തവ്യേഷു ഭാരതേന പ്രകടിതാ വിപ്രതിപത്തിഃ. ഭാരതേന സ്പഷ്ടീകൃതം യത് അതിസീമ്നി ആതങ്കവാദസ്യ സമാപ്താവേവ യഥാവസ്ഥം ഭവേത് ജലസന്ധി.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-നും 10-നും പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31-ന് മുൻപ് 2-ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.

0: സലീം, ആറാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ആറ് പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
0: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം V ദക്ഷിണാമൂർത്തി.

സന്ധ്യാഗീതത്തിൽ ഇനി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് രഘുകുമാർ.

ആയിരം കണ്ണുകൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സന്ധ്യാഗീതം സമാപിച്ചു.

0: ആകാശവാണി സമയം 6:50.
1: വയനും വേണം.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, വായന അറിവിന്റെ അളവുകോലല്ല. വായിച്ചത് ഓർമ്മയിൽ സൂക്ഷിച്ച് അതിനെ അവസരങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ അറിവുള്ളവനാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ടാകാം ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. കൃഷി നമ്മുടെ ജീവവായുവാണ്. മലയാളികൾ കൃഷിയിൽ നിന്നും അകന്നുപോയെങ്കിലും നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും പുതുതലമുറയിൽപ്പെട്ട യുവതി യുവാക്കളിൽ പലരും കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആധുനിക കൃഷി രീതികളും വിപണിയിലെ ആവശ്യങ്ങളുമൊക്കെ മനസ്സിലാക്കി നാം കൃഷി ചെയ്താൽ അതിലൂടെ മികച്ച വരുമാനം നേടാമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ജൈവ പച്ചക്കറികൾ, വിദേശ ഫലവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഓർക്കിഡുകൾ എന്നിവയുടെയൊക്കെ കൃഷി ഉയർന്ന ലാഭം തരുന്നവയാണ്. അതിലൂടെ നമുക്കൊരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനവും അതിലൂടെ ജീവിത വിജയവും കരസ്ഥമാക്കിയ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു തെങ്ങിൻ തൈ നട്ടതിനു ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഈ

0: ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നാടുവിടുന്ന ഒരു തലമുറയ്ക്ക് മാതൃകയാണ് പത്തനംതിട്ട ജില്ലയിലെ ചിങ്കൽത്തടം സ്വദേശി ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ. മണ്ണാറക്കുളഞ്ഞി കോട്ടമലയിൽ ഗാർഡൻ രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഹൈബ്രിഡ് കൃഷിത്തോട്ടത്തിൽ വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. കൃഷിയിലൂടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മികച്ച വരുമാനം നേടി ജീവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ബെന്നിയുടെ കാർഷികാനുഭവങ്ങൾ മനസ്സിലാക്കാം. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്.
1: ബെന്നി സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: താങ്കളൊരു പ്രവാസിയായിരുന്നു, ഇപ്പം വന്നിട്ട് കൃഷിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കൾ നല്ല സിസ്റ്റമാറ്റിക്കലി ആണ് കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് വേയിൽ, ഗാർഡൻ രീതിയിൽ. ഒന്ന് പറയാമോ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്?
2: ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കുന്നത് 2021. അപ്പം എൻ്റെ ഒരു കസിനാണ് ജോസ് തോമസ്, പുള്ളി പ്രവാസിയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ വസ്തു വാങ്ങിച്ചു. അപ്പം തന്നെ ഞങ്ങളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പുള്ളിക്ക് ഒരു പാഷൻ, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റംബൂട്ടാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഹോം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റംബൂട്ടാൻ കൊണ്ടുവന്നു. അത് നല്ല രീതിയിൽ തന്നെ അവരുടെ പ്ലാനും പ്രകാരം നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ ലെവലിൽ തന്നെ നമ്മളത് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തതാണ് കുരുമുളക്, കമുക്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് തന്നെ ഇത് ധാരാളമുണ്ട്.
1: അപ്പോൾ ഇത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു ഗാർഡൻ രീതി എന്ന് പറയുമ്പോൾ, ആദ്യമേ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതൊരു പ്ലാൻ ചെയ്തു, ടോട്ടൽ എവിടെ എന്തുവാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തോ അതോ ക്രമേണ അത് ചെയ്തുകൊണ്ട് പോയോ?
2: ഇല്ല, ആദ്യമേ തന്നെ അത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇത്ര ഡിസ്റ്റൻസിൽ റംബൂട്ടാൻ വെക്കണമെന്നും അതിന് ഇത്ര ഏക്കറിൽ, നമ്മുടെ ഉള്ളത് 8 ഏക്കറാണ്, 8 ഏക്കർ ഇത്ര തൈകൾ വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ സർവേറൊക്കെ കൊണ്ടുവന്നിട്ട് വസ്തുവൊക്കെ നോക്കി അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഗ്യാപ്പിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മറ്റുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മൾ 30 അടി അകലത്തിലാണ് റംബൂട്ടാൻ വെച്ചിരിക്കുന്നത്.
1: അപ്പോൾ ടോട്ടൽ എത്ര റംബൂട്ടാൻ ഉണ്ട്?
2: ഇപ്പോൾ നമ്മളിൽ നിലവിലുള്ളത് ആ പ്ലോട്ടിലുള്ളത് 200.
1: അപ്പോൾ റംബൂട്ടാനാണ്
2: പ്രധാനമായിട്ടുള്ളത്. റംബൂട്ടാനാണ്, ഒപ്പം തന്നെ കുരുമുളകും ഉണ്ട്, കയറി വരുന്നുണ്ട്. കുരുമുളക് PVC പൈപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഒരു ഹൈബ്രിഡ് ഇത് തന്നെ, അത് നമ്മൾ കുമ്പക്കലിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൃഷി രീതി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന വളപ്രയോഗവും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ പോകുന്നത്.
1: അപ്പോൾ ഈ കുരുമുളക് കൃഷി അതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്?
2: ആ, അത് തന്നെ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ റംബൂട്ടാനൊക്കെ ഇപ്പം കായ്ക്കാൻ തുടങ്ങിയോ?
2: റംബൂട്ടാൻ കഴിഞ്ഞ വർഷം കുറച്ച് കായ്ച്ചിരുന്നു. ഈ വർഷം നമുക്കൊരു 75% കായ്ച്ചു. ഇപ്രാവശ്യം നമ്മളത് സെയിൽ ചെയ്തു. ഏജൻസികൾ വന്നിട്ട് അത് ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. അവളുടെ പഴുക്കുന്നതനുസരിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പോൾ ഇത് റംബൂട്ടാനിൽ പ്രത്യേകമായിട്ട് ഈ വവ്വാലിൻ്റെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം നെറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്?
2: എല്ലാം നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വവ്വാലിൻ്റെ ശല്യങ്ങളൊന്നുമില്ല.
1: അപ്പം സാർ സൂചിപ്പിച്ച മാതിരി ആദ്യം റംബൂട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നട്ട്, അപ്പം ഇതിൻ്റെ ഒരു പരിപാലനം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറയാമോ? വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജലസേചനം ഇമ്പോർട്ടൻ്റ് ആണല്ലോ.
2: ജലസേചനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഇവർ പറഞ്ഞതും പ്രകാരം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ ഒരു ടീമിനെ നമുക്ക് കിട്ടി, തിരുവനന്തപുരത്തുള്ള ഒരു ടീമിനെ തന്നെ കിട്ടി. ലോ ബഡ്ജറ്റിൽ തന്നെ അതിൻ്റെ ഫിൽട്ടറൊക്കെ ചെയ്ത് നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കുഴൽക്കിണർ ഉറനേ ഉള്ളായിരുന്നു. പിന്നീട് നമ്മൾ 4 കുഴൽക്കിണറുകൂടെ എക്സ്ട്രാ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ. അതുകൂടാതെ നമുക്കൊരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ അകത്ത് നമുക്കൊരു കുളമുണ്ട്, എന്നും വെള്ളം ഉണ്ടാകുന്ന കുളം. അതിൽ ആ വെള്ളം നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ പോരാ, അതിനുവേണ്ടി നമ്മൾ കുഴൽക്കിണർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
1: ഈ കിണറിൽ നിന്നുള്ള വെള്ളം നിങ്ങൾ ഓവർ ഹെഡ് ടാങ്കിൽ
2: പമ്പ് ചെയ്തിട്ട് നമ്മൾ ടവർ ഉണ്ടാക്കി, ടവറിൻ്റെ മണ്ടയ്ക്ക് ടാങ്കുണ്ട്. ടാങ്കിൽ നിന്നാണ് എല്ലാ ചെടികളുടെയും ചവിട്ടി കൊടുക്കുന്നുണ്ട്.
1: ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പം മിക്കവാറും കർഷകർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പം, ഫിൽട്രേഷനൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇതിൻ്റെ അകത്ത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അല്ലെങ്കിൽ ഒരു നോസിലൊക്കെ അടയാറുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനത്തെ വല്ല പ്രതിസന്ധി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ?
2: ഒരു 10% വരും. അപ്പം നമ്മൾ ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതി, അത് ക്ലിയർ ആയിട്ട് കിട്ടും. അത് നമുക്കത് വലിയ പ്രയാസമായിട്ട് വരുന്നില്ല, നല്ല ഫിൽട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഈ റംബൂട്ടാനുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞ്.
2: കുരുമുളക് ഒരു 85% നമുക്കിപ്പോൾ കായ്ക്കുന്നുണ്ട്.
1: എങ്ങനെയാണ് ഇതിനെ കയറ്റുന്നത്?
2: 70% അത് ഒരു അതിൻ്റെ ആ അട്ടക്കാലി പിടിക്കും. എന്നാലും നമ്മൾ നേരെ മേലോട്ട് പോകുന്നത് കെട്ടിക്കൊടുക്കും. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ലേബേഴ്സ് പോയിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഇത് എത്ര ഫീറ്റ് വരെയാണ് ഇത് നമുക്ക് വളരാൻ അനുവദിക്കുന്നത്?
2: 15 അടി പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 2.5 അടി നമ്മൾ ഭൂമിക്കടിയിൽ, കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് ഭൂമിക്കടിയിലുണ്ട്. ബാക്കിയുള്ള 12.5 അടിയും നമുക്ക് മേലോട്ടുണ്ട്. ഈ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ

0: കമ്പി വയ്ക്കും, ക്രോസ് കമ്പി വെച്ചിട്ട് ആ കമ്പിയെ കൊടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങും. നമ്മുടെ ഇപ്പോൾ ഒരു 9-10-11 വരെയൊക്കെ ആയിട്ടുണ്ട്.
1: അപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത മാതിരി തന്നെ അവിടുന്ന് തിരിച്ച് താഴോട്ട്,
0: അത് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ വരെ ആവുന്നതേ ഉള്ളൂ നമ്മുടെ. ഇപ്പം നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്, ഈ സീസണിലും ഉണ്ട് നമുക്ക് കുരുമുളക് പറിക്കാനുണ്ട്.
1: അപ്പോൾ ഈ കുരുമുളക് നമ്മളിങ്ങനെ ചെയ്യുമ്പം, കുരുമുളക് വിളയെന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി ഒരു ഷെയ്ഡ് വേണമെന്നാണല്ലോ പറയുന്നത്, പക്ഷേ ഇത് ഷെയ്ഡുണ്ടോ? ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കീഴയല്ലേ ഇത്?
0: ആ ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ വലിയ ചൂട് വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ ചൂട് സമയത്ത് മാത്രം.
1: അല്ലെങ്കിൽ അത് അങ്ങനെയാണ്
0: നോർമലായിട്ട് തന്നെ.
1: അപ്പം അതിനും നമ്മുടെ ഇറിഗേഷൻ, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ എല്ലാത്തിനും ഉണ്ട്.
0: എല്ലാത്തിനും, കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തോണ്ടിരുന്നു. അതായത് എല്ലാ ദിവസവും, മറ്റുള്ളതിനൊക്കെ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പോലും കുരുമുളകിന് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നു.
1: വേറെ ഏതൊക്കെ ഫലവർഗ വൃക്ഷങ്ങളാണ് താങ്കളുടെ കയ്യിലുള്ളത്?
0: നമ്മുടെ കുറ്റിയാടി തെങ്ങുണ്ട്, ഇന്റർമംഗള കമുകുണ്ട്, അത് കൂടുതൽ ഒരുപാടുണ്ട്. പിന്നീടുള്ളത്
1: ഒരുപാടെന്ന് പറഞ്ഞാൽ
0: ഒരു 1000-1200 ഇന്റർമംഗള കമുകുണ്ട്.
1: അതുമല്ല ഈ റംബൂട്ടാൻ്റെ
0: ഇടയ്ക്ക് അടുത്ത ഒരു ലൈനിൽ, ഇത് രണ്ട് കുമ്പി റംബൂട്ടാൻ വരുന്ന ഒരു ലൈനിൽ നമ്മൾ അതേ സെയിം ലൈനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഉള്ളത് മാവുണ്ട്, പ്ലാവുണ്ട്, വെറൈറ്റി ടൈപ്പ് പ്ലാവുകൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ
1: പ്ലാവെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഈ
0: വിയറ്റ്നാം ഏർലി അങ്ങനെയുള്ളത് ഇപ്പം ഈ പ്രാവശ്യം കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നാടൻ ലെമനുണ്ട്, നാടൻ നാരകമുണ്ട്. പിന്നെ അതുകൂടാതെ സീഡ്ലെസ് ലെമൻ നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്നു. ഇപ്പം കായുള്ളത് റംബൂട്ടാന്, സീഡ്ലെസ് ലെമന്, കുരുമുളക്, പ്ലാവ്, സപ്പോട്ട, ഇങ്ങനെയുള്ളതെല്ലാം പേര, ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട്.
1: പേരയൊക്കെ നമ്മുടെ പുതിയ ഇനങ്ങളാണോ യൂസ് ചെയ്തത്? നമ്മുടെ നാടകമാണോ അതൊക്കെ?
0: ഇല്ല, പേരയൊക്കെ പുതിയ ഇനം തന്നെ. എല്ലാം 1/2 kilo ഒക്കെ ഉണ്ട്. 1 kilo ഒരു പേരയ്ക്ക പറയുമ്പോൾ 1/2 kilo ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം, പല വെറൈറ്റിയാണ്.
1: ചക്ക അതേമാതിരിയൊക്കെ തന്നെ?
0: ചക്ക അതേമാതിരി തന്നെ. വിയറ്റ്നാം ഏർലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. അത് ചക്ക വലിയ വലുപ്പം ആകുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റിയാണ്.
1: മാവ് ഏതൊക്കെ വെറൈറ്റിയാണ് താങ്കൾ യൂസ് ചെയ്തത്?
0: മാവ് 19 വെറൈറ്റി ഉണ്ട്. കാട്ട്പാടി 4 kilo, അങ്ങനെ അൽഫോൻസോ മാങ്ക, അങ്ങനെ 19 വെറൈറ്റി മാവ് നമ്മുടെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് അൽഫോൻസോ ആണ്.
1: പൂക്കാൻ തുടങ്ങിയോ?
0: കഴിഞ്ഞ വർഷം കുറച്ച്, ഒരു 6 variety പൂത്തിട്ടുണ്ട്.
1: ഈ മാവിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പൂക്കാൻ ഇച്ചിരി പ്രശ്നമാണ് നമ്മുടെ ഇവിടെ.
0: നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചു, ഇപ്രാവശ്യം ഞാൻ സെപ്പറേറ്റ് ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കാനായിട്ടുള്ള. അപ്പം അത് ചെയ്യണമെന്ന്, ഈ പ്രാവശ്യം സെപ്റ്റംബറിൽ ഒക്ടോബറിൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു.
1: അപ്പം ബെന്നി സാറേ, താങ്കൾ പറഞ്ഞ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗാർഡൻ രീതിയിൽ റോ ടു റോ എല്ലാം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കാണാനൊരു ഭംഗി വേണം, അതനുസരിച്ചാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
0: ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വളപ്രയോഗം, അതായത് കമ്പനി, നമ്മൾ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന അതേ വളപ്രയോഗമാണ് ചെയ്യുന്നത്. കൃഷിഭവനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൈലപ്ര കൃഷിഭവൻ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈലപ്ര എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസും. അവിടെ ഒരു കൃഷി ഓഫീസർ നിമിഷാമാടും ഷെഫീഖ് സാറും ഒക്കെ നമ്മളെ ശരിയായ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഇതിനുവേണ്ടി വല്ലതും പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് വല്ലതും അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ?
0: മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ നമ്മൾ അവർ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലും കോന്നിയിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞോ എറണാകുളത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ അതിനകത്ത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 2 മുന്നേ നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടുത്തെ വലിയൊരു ടീം വന്നിട്ട് നമുക്ക് വലിയ ഡ്രോൺ കൊണ്ടുവന്ന്, ഡ്രോൺ ത്രൂ നമുക്ക് മരുന്ന്, അവരുടെ ഈ വിളകൾക്കുള്ള മരുന്ന് അവർ അടിച്ചിരുന്നു. അത് കൃഷിഭവൻ്റെ ഒരു സപ്പോർട്ടായിരുന്നു. അത്
1: മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്.
0: അതിന്
1: തീർച്ചയായിട്ടും നമ്മുടെ സൂക്ഷ്മമൂലക
0: ഡ്രോൺ വെച്ച് ചെയ്തു വന്നിരുന്നു അവർ.
1: അപ്പൊ അത്രയും വലിയൊരു ഏരിയ ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും നല്ല ഹെൽപ്പായിരുന്നു.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല
0: ഇല്ല ഇല്ല ഇല്ല, പിന്നീട് അവർ വന്നില്ല. അപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പോകുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു പ്രാവശ്യം വന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഈ വിളകളൊക്കെ ഇത്രയും കുറച്ച് വലുതായി കഴിയുമ്പം ഇങ്ങനത്തെ സംവിധാനമൊക്കെ സ്വന്തം ചെയ്യാനുള്ള വല്ല പ്ലാനുണ്ടോ?
0: ഒത്തിരി പ്ലാനിങ് ഉണ്ട്. റിസോർട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കിട്ടുന്ന ഈ റംബൂട്ടാൻ എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, കൂടുതൽ വിളവ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ ശരിയായൊരു പ്ലാനിങ് ഉണ്ട്.
1: പച്ചക്കറിയൊക്കെ ഉണ്ടോ?
0: പച്ചക്കറി ഉണ്ട്. പച്ചക്കറി നമ്മുടെ ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മത്തന്, വെള്ളരി, പയറ്, ചീര, അങ്ങനെ കുറേ അധികം പച്ചമുളക്, അങ്ങനെ കുറേ അധികം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്.
1: അപ്പം ഇതൊക്കെ സെപ്പറേറ്റ് പ്ലോട്ടിലാണോ അതോ ഇതിൻ്റെ നടുക്ക് തന്നെയാണ്?
0: ഈ ഇപ്പം നമുക്ക് റംബൂട്ടാൻ ഒരു ആവറേജ് ലെവലിലേ ആയിട്ടുള്ളൂ. വെച്ചിട്ട് നമ്മൾ 4-5 ആകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 10-12 കഴിഞ്ഞിട്ട് ഇത് ഫുൾ കവറിങ് ആകത്തുള്ളൂ, രണ്ടെണ്ണം ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പം ആ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്.
1: പച്ചക്കറി മാത്രമുള്ളോ അതോ കിഴങ്ങുവർഗ്ഗ വിളകൾ?
0: കപ്പ, ചേന, കാച്ചില്, അതുപോലെ തന്നെ ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്.
1: ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനുവേണ്ടി ജോലിക്കാരൊക്കെ വെച്ചിട്ടുണ്ട്?
0: സ്ഥിരം ജോലിക്കാരുണ്ട്. അതുകൂടാതെ നമ്മുടെ വളവിടിയിൽ അങ്ങനെയുള്ള പണികൾ സമയത്ത് ജോലിക്കാരെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നല്ല പോലെ പണി ജോലിക്കാരെ കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഒരു തൊഴിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമ്പോൾ അതും വലിയൊരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും ഈ ജോസ് തോമസ് എന്ന് പറഞ്ഞ ആള് ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ്. പുള്ളി ഫസ്റ്റേ പറഞ്ഞിരുന്നു, ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറവായതുകൊണ്ട് ദൂരെ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ
1: തുടങ്ങി. മിക്കവാറും ആ സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ റബ്ബർ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡിലോട്ട് ചിന്തിച്ചില്ലല്ലേ?
0: റബ്ബർ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കളഞ്ഞതാണ്. ഞങ്ങൾ കൃഷിയായിരുന്നു പുള്ളിക്ക് ഒരാഗ്രഹം. ഞങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്, ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പം നമുക്ക് ഇൻകം ആയി തുടങ്ങി.
1: അപ്പം ഈ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് തന്നെ ഓൾറെഡി റംബൂട്ടാനൊക്കെ ബുക്ക് ചെയ്ത് അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുള്ളൂ.
0: അതെ, തീർച്ചയായും
1: നമുക്ക് പ്രശ്നമില്ല.
0: ഇല്ല, അവർ വന്നിട്ട് ആദ്യമേ വന്നിട്ട് പല ആൾ നമ്മൾ ഒരു കൃഷി വ്യവസായം നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നാട്ടിൽ ആൾക്കാർ ചെയ്യുന്നത് നമ്മളൊരു 10,000 രൂപ ചോദിച്ചു അവർ 8 പറഞ്ഞു 5 പറഞ്ഞു ആ ഒരു രീതിയല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം വെക്കും. ഈ ആ ടൈമിൽ ലാസ്റ്റിൽ ആരാണ് കൂടുതൽ എമൗണ്ട് തരുന്നത് അവർക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. അല്ലാതെ ആൾക്കോട്ട്
1: നമ്മുടെ ഒരു കോമ്പറ്റീഷൻ
0: നമ്മൾ അങ്ങോട്ട് ചോദിക്കത്തില്ല. ഒരു സാധനം കൊടുക്കുമ്പോൾ അങ്ങോട്ട് ആരോടും വില ചോദിക്കത്തില്ല. സത്യത്തിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ ഞങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾ പറയും. ഞാനപ്പോൾ ഡയറിക്ക് അത് എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ തരുന്ന 3 പേരെ വിളിക്കും, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് റേറ്റ്, ഇതിന് മേലെ പോയിട്ടുണ്ട്, എമൗണ്ട് പറയത്തില്ല. അപ്പോൾ ആ ടൈമിൽ ഉള്ളിൽ ഒരു ലേലം വിളി മാതിരി. അപ്പൊ നമുക്കും പ്രയോജനം, വാങ്ങിക്കുന്നവർക്കും സന്തോഷമായിരിക്കും.
1: പച്ചക്കറിയൊക്കെ പുറത്ത് കൊടുക്കാനുള്ളതുണ്ടോ?
0: ആകുന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ നല്ലതുപോലെ
1: ഫസ്റ്റ് ടൈമാണ്. ഇതിലൊക്കെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറുണ്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിലും പച്ചക്കറിക്കും ഒക്കെ?
0: കുരുമുളകിനും തെങ്ങിനുമാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത്. തെങ്ങ് നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിഭവൻ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
1: കൊമ്പൻചെല്ലിയാണ്
0: നമ്മുടെ വിദഗ്ധരായ ജോലിക്കാരുണ്ട് നമ്മുടെ, അവരത് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വർഷത്തിൽ നമ്മൾ 4-5 പ്രാവശ്യം ഇതിന് മരുന്നൊഴിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരി തെങ്ങുകൾ, തെങ്ങിൻ തോപ്പ് തന്നെ നമുക്കൊരു 1.5 ഏക്കർ തെങ്ങിൻ തോപ്പ് തന്നെ ഉണ്ട്, വേറെയുണ്ട്. അവിടെയും ഒത്തിരി തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം കായ്വായിട്ടുണ്ട്.
1: കൊമ്പൻചെല്ലി ഒരു
0: വലിയ പ്രശ്നം തന്നെ. പണ്ടത്തെ വലിയ തെങ്ങിലൊന്നും അമ്മനെ ബാധിക്കത്തില്ല, ഈ പുതിയ തെങ്ങിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്.
1: കുരുമുളകിൽ എന്തോ പ്രശ്നമായിരുന്നു.
0: കുരുമുളകിന് അതിൻ്റെ ഇലകൾക്ക് കളർ വ്യത്യാസം വരും ഈ ചൂട് സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു 15-20 ദിവസം കൊണ്ട് ആ പ്രശ്നം അങ്ങ് മാറും. അപ്പോൾ വേര് ചെയ്യൽ പോലൊരു സംവിധാനം വരുന്നതാണ്, ആ ചൂട് സമയത്ത് വരുന്നതാണെന്ന് പറയുന്നത്.
1: സ്ഥലം എങ്ങനെയാണ്? വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ കെട്ടുന്ന സ്ഥലമാണോ?
0: നമ്മുടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങോട്ട് ഉയർന്ന സ്ഥലമെങ്കിലും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഈ 8.5 ഏക്കർ സ്ഥലത്തിലും 4 ഏക്കറും ഫുൾ ലെവലാണ്.
1: നല്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുമോ?
0: കെട്ടി നിൽക്കത്തില്ല.
1: ആ പ്രശ്നമില്ല?
0: ഇല്ല, കെട്ടി നിൽക്കത്തില്ല. അങ്ങനത്തെ ശല്യങ്ങളൊന്നും വരുന്നില്ല.
1: ഇപ്പോൾ കുളമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മീൻ വെല്ലം വളർത്താറുണ്ടോ? അങ്ങനെ
0: ഫ്യൂച്ചർ അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ അത് കരിങ്കൽ പാറയുണ്ട്, പാറയ്ക്കിടയിലാണ് ഈ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട് അവിടെ. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ.
1: ഇപ്പം ബിനി സാർ, ഇത്രയും പ്ലാനായിട്ടൊരു കൃഷിയിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
0: പ്രതിസന്ധികൾ അങ്ങനെ, ജോലിക്കാരായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം, ജോലിക്കാർ തന്നെയായിരുന്നു. ടൈമിങ്ങിനുള്ള പ്രശ്നം, നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 8 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. എങ്കിലും അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. വെള്ളത്തിൻ്റെയോ കറണ്ടിൻ്റെയോ മറ്റു വഴി ഒന്നും പ്രശ്നങ്ങളും, നമ്മൾ ഇതിനകത്ത് തന്നെ നല്ല റോഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ 1.5 കിലോമീറ്ററിൽ കൂടുതൽ റോഡുണ്ട് ഇതിനകത്തോടെ, നമ്മുടെ പ്രൈവറ്റ് റോഡ്. ഈ റോഡ് അതിൻ്റെ 2 സൈഡിലും നമ്മൾ നല്ല രീതിയിലുള്ള ബൊഗൈൻ വില്ല വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് കാണാനൊക്കെ നല്ല ഷോ ആയിരിക്കും. ആ രീതിയിലേക്കൊക്കെ നല്ലൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത്.
1: ഇതിൻ്റെ അകത്ത് കോഴി, താറാവ് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇപ്പം
0: അങ്ങനെയുള്ളതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിൽ അതൊക്കെ കാണുമല്ലേ?
0: ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഷെഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട് അതിനുവേണ്ടി.
1: ഓക്കെ, ബെന്നി സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് ഒരു പ്ലാൻഡ് വേയിൽ തന്നെ നിങ്ങൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സാർ.
2: അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ കൃഷി വൻ സാധ്യതയാണ്. മണ്ണിനെ പ്രണയിച്ച് കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ച ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിൽ എന്ന കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. ഷിബു ജോർജാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. ശ്രീ ബെന്നി മുടയ്ക്കമണ്ണിലിന്റെ ഫോൺ നമ്പർ 8547103436, നമ്പർ ഒരിക്കൽ കൂടി 8547103436.

സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളിക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത്

0: വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നുവരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടിത്തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ജെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ജെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ത് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ഒരു തെങ്ങിൻ തൈ നട്ടതിന് ശേഷം എത്ര വർഷം ഇടവിളകൾ കൃഷി ചെയ്യാം? ഉത്തരം, തെങ്ങിൻ തൈ നട്ട് ആദ്യത്തെ 3 മുതൽ 4 വർഷം വരെ ഇടവിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും 6:00 PM. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതിച്ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ സി എസ് അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 9383471059 എന്ന നമ്പരിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടികൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0467226062 എന്ന നമ്പരിൽ ബന്ധപ്പെടുക. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് 31 വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2026 മാർച്ചിൽ നടത്തിയ SSLC അല്ലെങ്കിൽ THSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവാർഡിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471272915 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടുക. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കും. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, ജൈവ കർഷകൻ, വനിതാ കർഷക, സമ്മിശ്ര കർഷകൻ വിഭാഗങ്ങളിലാണ് ആദരിക്കുന്നത്. അപേക്ഷകൾ ജൂലൈ 31നകം കൃഷിഭവനിൽ എത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ 23,800, ചെങ്ങന്നൂർ 26,000, കോട്ടയം 26,400, പാലയ 25,900, എറണാകുളം 24,800, കൊച്ചി റെഡി 23,900, ആലുവ 24,900, വടക്കൻ പറവൂർ 25,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,150, വടക്കൻ പറവൂർ 14,900. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, അടൂർ എന്നിവിടങ്ങളിൽ 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 27,000, എറണാകുളം 29,000. ഉഴുന്നുപിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുവങ്ങാട് 66,000, അടൂർ 70,200, പാല 67,000, കൊച്ചി 69,800. കൊച്ചി ഗാർബിൾഡ് കുരുമുളകിന് 71,800. റബ്ബർ നെടുവങ്ങാട് ക്വിന്റലിന് 23,000, പുനലൂർ 26,800, കോട്ടയം 25,000, പാല 24,000. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന്

0: കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on agitation that the government is ready for talks whenever you want at whichever hour of the day and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind and the talks can be held at the residence of Shri Nadda because the talks will be led by the Health Minister of India and the senior leader Shri Nadda ji and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at office whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സർക്കാർ की कमजोरी देखी है आपने कभी देखा है इस हमारे लोकतंत्र के इतिहास में कि सरकार के एमपी बाहर खड़े होकर प्रदर्शन कर रहे हैं कितने सत्रों से ये चल रहा है चला ही नहीं पा रहे हैं बाहर जो हो रहा है देखिए कमजोर है एकदम थिंक अबाउट इट चिल्ड्रन आर प्रोटेस्टिंग दे आर ऑल यंग दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന്

0: കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ 2nd ഭാഗം കേൾക്കാം.
3: എന്റെ പേര് അദീന സതീഷ്. എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ കോളേജിനെ പറ്റി തന്നെയാണ്. ഞാൻ പഠിക്കുന്ന കോളേജ് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ, PG ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. കോളേജ് പ്രതീക്ഷിച്ചതിൽക്കാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയൊക്കെയാണ് എനിക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയത്. ഞാൻ സിറ്റിയിലോ ഏതെങ്കിലും വുമൻസ് കോളേജോ ആർട്സ് കോളേജോ പോവാന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ദൂരെ കൂടുതലുണ്ട് ഞാൻ ചൂസ് ചെയ്ത കോളേജാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്. പക്ഷേ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഭയങ്കര സപ്പോർട്ടീവും ആയിട്ടുള്ളൊരു കോളേജാണ്. അക്കാഡമിക്സിലായിക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലാതെ നല്ല സ്റ്റാൻഡേർഡ് ടീച്ചിങ്ങും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. ആ കോളേജിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അക്കാഡമിക്സ് അല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന, ഇപ്പൊ തന്നെ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാം കോളേജിൽ കോർഡിനേറ്റ് ചെയ്തതും അതുപോലെ അതിനുവേണ്ടി കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സാണ്. ഇവിടെ വരാൻ പറ്റിയതിലും ആ ടീച്ചേഴ്സിനെ ഞാൻ നന്ദി പറയുന്നു.

വീഡിയോസ് ആ സംഭവങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് എന്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത്, അതായത് ഇപ്പോൾ ആകാശവാണിയിൽ വരുമ്പോഴത്തേക്ക് ആകാശവാണിയിൽ നിന്നും ഞാൻ കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു സോങ്ങായിട്ടുള്ള ഒരു പീലിയേഴും ഇഷിവ എന്ന് പറഞ്ഞൊരു സോങ് ഇഷ്ടമാണ്.

എന്റെ പേര് ആദർശ്. ഞാൻ പാരിപ്പള്ളി കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എന്റെ ഇഷ്ടം ഹിസ്റ്ററിയും അതുപോലെ തന്നെ പൊളിറ്റിക്സും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ചരിത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ അതുപോലെ തന്നെ യൂട്യൂബ്

കോളേജിലാണ്, എം എ ഇംഗ്ലീഷാണ്, രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എന്ത് ചിന്തിക്കണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അതായത് ഇപ്പോൾ ഗ്ലോബൽ ഇവന്റ് എന്തുണ്ടായാലും തന്നെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് അതിനുള്ള അഭിപ്രായം ഇല്ല. അതായത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരണം. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്, സ്വന്തമായിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ കുറവാണ് അത്. സത്യം പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയയുടെയും കൂടെ ഒരിതാണ്. കാരണം എന്ന് വെച്ചാൽ പാസീവായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിപ്പിക്കുന്ന അല്ല, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ആകാശവാണി നമുക്ക് വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് സഹായകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് ഇളയരാജ.

ഒരു ഗാനം കൂടി കേൾക്കാം. വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയത് ചിത്രം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. വരികൾ എഴുതിയത് ഹരിനാരായണൻ, ഈണം നൽകിയത് ഗോപി സുന്ദർ.

0: resulting in better realization and increased income for tribal artisans and SHG members. And now, a review of proceedings in the Rajya Sabha. Writer is Rajesh Ahuja of PTI. Rajya Sabha today continued to witness stormy scenes for the fourth day in succession due to opposition uproar on the issue of lathi charge on students protesting at Jantar Mantar over the leak in NEET, Medical College Entrance Examination Papers. Though the government said it is ready to discuss the issue of leak in NEET, opposition insisted on resignation of Education Minister Dharmendra Pradhan before a discussion could be held. The opposition uproar led to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. The proceedings of the house began with Chairman C.P. Radhakrishnan expressing condolence on the loss of lives in floods and landslides in several states of the country. Floods also severely affected flora and fauna and public infrastructure of the various regions, the chairman said. He said, the respective state governments, assisted by the NDRF teams, are conducting relief and rehabilitation measures. The loss of precious lives and injuries to the people is indeed painful and unfortunate, he added. Members also observed brief silence in the memory of those who lost their lives. Later, the opposition members started sloganeering over the NEET paper leak issue. Parliamentary Affairs Minister Kiran Rijiju said, the government is ready to discuss the NEET issue, but alleged that the Congress party is imposing conditions, raising questions about its intentions. He said, by doing so, Congress does not want to allow discussion. Mr. Rijiju urged that the NEET examination issue should not be politicized and called for a constructive and comprehensive discussion in the parliament. He said that Prime Minister Narendra Modi has emphasized strict action against those involved in paper leaks, including setting up of fast-track courts to ensure swift and stringent punishment. Mr. Rijiju appealed to all the parties to refrain from putting conditions and allow the discussion to take place today. Leader of the opposition Mallikarjun Kharge demanded the resignation of the Union Education Minister, saying that without his resignation, the discussion will not happen. He said that Congress is not shying away from discussion. This was followed by noisy scenes from the Treasury benches, and a war of words ensued between the Treasury benches and the opposition. Amid the uproar, the chairman adjourned the House till 12 hours. When the House resumed, Leader of the Opposition Mallikarjun Kharge reiterated his demand. He said, students agitating at Jantar Mantar have been lathi charged by the police and many of them have been admitted to hospitals. Leader of the House J.P. Nadda called the attitude of opposition irresponsible. They neither want a discussion nor want the House to run, he said. Noisy scenes prevailed in the House, with the opposition persisting with their demand, and amid the uproar, Chairman adjourned the House till 2 p.m. After the House reassembled, members of the opposition were again on their feet, raising the issue of students' protest, leak of NEET examination papers, and the resignation of Education Minister Dharmendra Pradhan. However, the Deputy Chairman sought to take up the Prevention of Insults to National Honour Amendment Bill 2026 and called on the members to hold discussion on the bill. As the uproar continued, Deputy Chairman adjourned the House till 3 p.m. When the House resumed, Deputy Chairman Harivansh asked Leader of the Opposition Mallikarjun Kharge to speak on the issue of leak in NEET examination, but Mr. Kharge reiterated his demand for resignation of Education Minister. Parliamentary Affairs Minister Kiran Rijiju again said that the government wants to carry out a discussion on the issue of leak in NEET examination, but the Leader of the Opposition is putting conditions. Noisy scenes ensued in the House, and amid uproar, the Deputy Chairman adjourned the House for the day. Earlier, in a written reply to a question, Minister of State for External Affairs Keertivardhan Singh informed that India has reiterated that dialogue and diplomacy should be pursued to arrive at a peaceful and lasting solution to the West Asia conflict. Mr. Singh said, India also underlined the need to ensure unimpeded freedom of navigation and the safe flow of energy and commerce in and around the Strait of Hormuz. He said continued conflict in West Asia and related developments are a matter of utmost concern to India. The minister said, since the start of the conflict, the government has been in close contact with the parties to the conflict, including Iran and other regional and international interlocutors. He said the Prime Minister has spoken to the Iranian President thrice and the Minister of External Affairs has spoken to the Iranian counterpart 8 times. Mr. Singh said, the well-being and security of the Indian community in Iran is the government's overriding priority. Mr. Singh said, the Indian embassy in Iran has issued timely advisories to guide Indian nationals based on the prevailing situation and has activated emergency helplines and email to assist the Indian nationals in Iran. He said the embassy is also assisting Indian nationals who wish to cross over international borders from Iran through Armenia and Azerbaijan. The minister informed that as on the 17th of this month, a total of 2,557 Indian nationals, including 1,091 students and 657 fishermen, have been facilitated to cross through the land route. He said the government remains in close coordination with Iran on issues of mutual interest. In another written reply, Minister of State for Atomic Energy, Dr. Jitendra Singh, informed the House that government has drawn up a roadmap for reaching the 100 gigawatt nuclear power capacity by 2047, as announced in the Nuclear Energy Mission. Dr. Singh said, as per the roadmap, the present nuclear power capacity of 8.78 gigawatt is expected to reach about 22 gigawatt by 2031-32 on progressive completion of projects presently at various stages of implementation. He said, another 32 gigawatt of nuclear power capacity is envisaged to be set up beyond 2032 by Nuclear Power Corporation of India Limited, comprising indigenous pressurized heavy water reactors and light water reactors by 2047, taking the capacity to about 54 gigawatt. The minister said as per the roadmap, the balance of 46 gigawatt is expected to be set up by other public sector enterprises, state governments, private sector and joint ventures. And that's all in today's Parliament Review.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ

0: പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പി കെ കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 റിമാൻഡ് ചെയ്തു. പി എസ് പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി

0: $100. WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ട് സൌദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7,771. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8:00-10:00 പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

എന്നെന്നും കണ്ണേട്ടന്റെ ഈ ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി ജെറി എം എൽ ദേവ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ എസ്.
1: ഏതൊരു ഭാഷയിലെയും ആദ്യകാല കൃതികൾ വായ്ത്താരികളായാണ് വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൃതികളുടെ നിലനിൽപ്പിനുള്ള പ്രതിബന്ധവും. ലിപികളുടെ ആവിർഭാവത്തോടെ ആ അവസ്ഥയ്ക്ക് വിപ്ലവകരമായ മാറ്റം കൈവന്നു. സൃഷ്ടികൾ എന്തും എഴുതി സൂക്ഷിക്കാമെന്നുള്ള സ്ഥിതി വന്നു. മനുഷ്യർ ഇന്നേവരെ കൈവരിച്ച നേട്ടങ്ങളിലും അതിർവരമ്പുകളില്ലാത്ത വളർച്ചയിലും എഴുത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. സാംസ്കാരികമായ നമ്മുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി എഴുത്തിനെ കണക്കാക്കാം. ഹസ്തലിഖിതം എന്ന വാക്കിന്റെ അർത്ഥം കൈകൊണ്ട് എഴുതുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനു തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് മാനുസ്ക്രിപ്റ്റ്. മാനസ്, സ്ക്രിപ്റ്റസ് എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് മാനുസ്ക്രിപ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. മാനസ് എന്നതിന്റെ അർത്ഥം കൈകൊണ്ട് എന്നും സ്ക്രിപ്റ്റസ് എന്നതിന്റെ അർത്ഥം എഴുതിയത് എന്നുമാണ്. അതായത് മാനുസ്ക്രിപ്റ്റ് എന്നാൽ കൈകൊണ്ട് എഴുതുന്നത് എന്നാണ് അർത്ഥം. ആധുനിക വിവക്ഷയിൽ കൈകൊണ്ട് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നതുമായ യഥാർത്ഥ രേഖയാണ് മാനുസ്ക്രിപ്റ്റ്. എന്നാൽ അച്ചടി വിദ്യ നിലവിൽ വരുന്നതിനു മുൻപ് വ്യത്യസ്ത പ്രതലങ്ങളിൽ കൈകൊണ്ട് എഴുതിയിരുന്ന രേഖകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഹസ്തലിഖിതങ്ങൾ. എഴുതുന്ന കാര്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാചീന ഭാരതത്തിൽ എഴുത്തു സാമഗ്രികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മൃദുവായ പ്രതലങ്ങളിൽ പേന, മഷി, നാരായം പോലുള്ളവയും കടുപ്പമേറിയ പ്രതലങ്ങളിൽ ഉളി പോലുള്ള കൂർത്ത എഴുത്തു സാമഗ്രികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാചീന ലിഖിതങ്ങൾ ശിലകൾ, ലോഹങ്ങൾ, തടി, തുണി, ഭോർജപത്രം, പനയോല, തുകൽ, ദന്തം, മൃഗങ്ങളുടെ തോല്, അസ്ഥികൾ, ആലില, കളിമൺ കട്ടകൾ തുടങ്ങിയവയിലാണ് പ്രധാനമായും എഴുതപ്പെട്ടിരുന്നത്. കടലാസിന്റെ വ്യാപകമായ ഉപയോഗത്തിനു മുൻപ് ദേശഭേദമെന്നേ എഴുത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു പനയോലകൾ. ലഭ്യത, തയ്യാറാക്കുന്നതിലെ കുറഞ്ഞ ചെലവ്, കൈകാര്യം ചെയ്യുന്നതിലും യാത്രകളിൽ കൂടെ കരുതുന്നതിലുമുള്ള സൗകര്യം എന്നിവ മുൻനിർത്തി ലേഖന മാധ്യമങ്ങളിൽ അഗ്രിമസ്ഥാനം താളിയോലകൾക്ക് ലഭിച്ചു. നമ്മുടെ സംസ്കാരത്തിന്റെ എഴുതപ്പെട്ട രേഖകളാണ് താളിയോല ഗ്രന്ഥങ്ങൾ. ഒരു കാലത്ത് ഹസ്തലിഖിതങ്ങൾ എന്നാൽ താളിയോലകൾ എന്നാണ് അർത്ഥമാക്കിയിരുന്നത്. ഹസ്തലിഖിത വിജ്ഞാനീയം ഹസ്തലിഖിതങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. ഈ പദത്തിൽ ഹസ്തലിഖിതം, വിജ്ഞാനീയം എന്നീ രണ്ടു വാക്കുകൾ ഉൾച്ചേർന്നിരിക്കുന്നു. ആദ്യത്തേത് കൈയെഴുത്ത് എന്നും രണ്ടാമത്തേത് വിജ്ഞാന

ശാഖ എന്നും മനസ്സിലാക്കാം. ഹസ്തലിഖിതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈകൊണ്ട് ഏതു പ്രതലത്തിൽ എന്തെഴുതിയാലും അത് ഹസ്തലിഖിതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. പ്രാചീന കാലത്ത് ഉള്ളടക്കത്തിന്റെ പ്രാധാന്യമനുസരിച്ച് എഴുത്തിന്റെ പ്രതലം നിശ്ചയിച്ചിരുന്നു. വളരെ കാലം നിലനിൽക്കേണ്ട ഒന്നായതിനാൽ പണ്ടുകാലത്ത് രാജകീയ ശാസനങ്ങൾ എളുപ്പം നശിക്കാത്ത ശിലാപ്രതലങ്ങളിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഏതു വിധത്തിലുള്ള എഴുത്തിനും കടലാസാണ് ഉപയോഗിക്കുന്നത്. ശാസന പഠനത്തെയും ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താമെങ്കിലും അതിവിപുലമായ ഒരു പഠനശാഖ എന്ന നിലയിൽ ശിലാശാസന പഠനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ട് താരതമ്യേന ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ പ്രതലങ്ങളിലുള്ള എഴുത്തുകളാണ് ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലിപി പരിണാമത്തിന്റെയും എഴുത്തിന്റെയും ചരിത്രത്തിൽ ഇവയെ ഒഴിച്ചു നിർത്താനാവില്ല. ഇന്ന് താളിയോല, മരത്തോൽ തുടങ്ങി കൈയൊതുക്കമുള്ള പ്രതലങ്ങളിലെ കൈയെഴുത്തിനാണ് ഹസ്തലിഖിത വിജ്ഞാനീയം പ്രധാന പരിഗണന നൽകുന്നത്. പാശ്ചാത്യ നാടുകളിൽ വികസിച്ചു വന്ന കോഡിക്കോളജിക്ക് സമാനമായ ഒരു പഠനശാഖയാണ് ഇത്. എന്നാൽ കോഡിക്കോളജിയിൽ നിന്ന് വ്യത്യസ്തമായി ഹസ്തലിഖിത വിജ്ഞാനീയം എന്ന ഈ പഠനശാഖയിൽ പ്രാചീന ഹസ്തലിഖിതങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പരിരക്ഷണം, എഴുത്തുപ്രതലം, എഴുത്തുപകരണങ്ങൾ, മഷി പോലുള്ള എഴുത്തു സാമഗ്രികൾ, കൃതികളുടെ ഉള്ളടക്ക സംബന്ധമായ പഠനങ്ങൾ, പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള അവയുടെ ശേഖരണം, കാറ്റലോഗ് തുടങ്ങിയ സമസ്ത മേഖലകളും ഇതിന്റെ പരിധിയിൽപ്പെടുന്നു. ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാൻ പല കാരണങ്ങളുമുണ്ട്. ആദ്യകാല എഴുത്തു പ്രതലങ്ങൾ എല്ലാം തന്നെ ജൈവപ്രതലങ്ങളായതിനാൽ കാലപ്പഴക്കം കൊണ്ട് അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ഗ്രന്ഥങ്ങളെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക മാർഗം. ഹസ്തലിഖിത സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള രണ്ടു പദങ്ങളാണ് സംരക്ഷണവും പരിരക്ഷണവും. പ്രാചീന ഹസ്തലിഖിതങ്ങൾ ദീർഘകാലം ഈടുനിൽക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംരക്ഷണ പ്രക്രിയയാണ് സംരക്ഷണം അഥവാ കൺസർവേഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, പ്രിവെന്റീവ് കൺസർവേഷൻ. ശേഖരിക്കുന്ന ഹസ്തലിഖിതങ്ങൾ നശിച്ചു പോകാതെ നശീകരണ പ്രക്രിയകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സംരക്ഷണ പ്രക്രിയയാണ് ഇത്. കൈയെഴുത്തു പ്രതികളുടെ നിരന്തരമായ പരിശോധന, മൈക്രോഫിലിമിംഗ്, ലാമിനേഷൻ എന്നിവ ഇതിന്റെ രീതികളിൽ ഉൾപ്പെടുന്നു. രണ്ട്, ക്യൂറേറ്റീവ് കൺസർവേഷൻ. ഹസ്തലിഖിതങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ജീർണാവസ്ഥയെ പരിഹരിച്ച് കൈയെഴുത്തു പ്രതി നശിച്ചു പോകാതെ നിലനിൽക്കുന്നതിനായി പ്രയോഗിക്കുന്ന സംരക്ഷണ രീതിയാണ് ഇത്. പുൽത്തൈലം ഉപയോഗിക്കൽ, പുകയ്ക്കൽ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. മൂന്ന്, റെമഡിയൽ കൺസർവേഷൻ. പൂപ്പൽ ബാധ, ദ്രവിക്കൽ, മറ്റു കേടുപാടുകൾ തുടങ്ങി ഒരു ഹസ്തലിഖിതത്തിന്റെ നാശത്തിന് കാരണമായ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുള്ള സംരക്ഷണ രീതിയാണ് ഇത്. പരിരക്ഷണം എന്നത് ഒരു പൊതുവായ പദമാണ്. മനുഷ്യനിർമ്മിതവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പ്രേരണയാൽ നാശോന്മുഖമാകുന്ന ഹസ്തലിഖിതങ്ങളെ ജീർണതയിൽ നിന്ന് നിരന്തരമായി പരിരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ പരിരക്ഷണം ഒരു തുടർ പ്രക്രിയയാണ്. താളിയോല ഗ്രന്ഥത്തിന്റെയോ റെക്കോർഡുകളുടെയോ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകെ തുകയാണ് പരിരക്ഷണം അഥവാ പ്രിസർവേഷൻ. സംരക്ഷണം പ്രവർത്തനങ്ങൾ ചെയ്ത താളിയോല ഗ്രന്ഥങ്ങളെയും റെക്കോർഡുകളെയും ദീർഘകാലം നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയകളെയാണ് പരിരക്ഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതിദത്തങ്ങളായ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതും ചിതലെടുക്കാത്ത രീതിയിലുള്ള തടി കൊണ്ടോ ചൂരൽ കൊണ്ടോ ഉള്ള പെട്ടികളിൽ സൂക്ഷിക്കുന്നതും ഇടയ്ക്കിടെ വെളിയിൽ വെയിൽ കൊള്ളിക്കുന്നതും പുകയത്ത് സൂക്ഷിക്കുന്നതും പരിരക്ഷണത്തിന്റെ പരമ്പരാഗത രീതികളാണ്. ശീതീകരണം അഥവാ എയർ കണ്ടീഷനിങ്, താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ അഥവാ ഡീപ് ഫ്രീസിംഗ്, പുകയ്ക്കൽ അഥവാ ഫ്യൂമിഗേഷൻ, ഈർപ്പശോഷക വസ്തുക്കൾ അഥവാ മോയ്സ്ചർ അബ്സോർബൻസ്, പകർപ്പെടുക്കൽ, സൂക്ഷ്മരൂപ ഛായാഗ്രഹണം അഥവാ മൈക്രോഫിലിമിംഗ്, പുരാവസ്തുങ്കനം അഥവാ ഡിജിറ്റൽ ആർക്കേവിംഗ്, പുനഃസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ, ഇവയെല്ലാം പരിരക്ഷണത്തിന്റെ ആധുനിക മാർഗങ്ങളാണ്. ഹസ്തലിഖിത വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇംഗ്ലീഷിലെ
ടെക്സ്റ്റ് എന്ന പദത്തിനു തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന

വാക്കാണ് പാഠം. ടെക്സീർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെക്സ്റ്റ് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. നെയ്തെടുത്തത് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിൽ പാഠം എന്നാൽ ഗ്രന്ഥകർത്താവോ പകർപ്പെഴുത്തുകാരനോ എഴുതിയ അവസ്ഥയിലുള്ള കൃതി എന്നാണ് അർത്ഥം. പാഠം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഗ്രന്ഥകർത്താവ് എഴുതിയ അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്നാമത്തേത്, പകർപ്പുകളിലൂടെ പ്രചരിക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതുകയോ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയോ ചെയ്യുന്നതാണ് കർത്തൃപാഠം. ഗ്രന്ഥകർത്താവിന്റെ സ്വന്തം കൈപ്പടയിലുള്ള പാഠം ഓട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. കർത്തൃപാഠം പകർപ്പുകളിലൂടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രചരിക്കുന്നതിനെ പ്രേഷിത പാഠം എന്ന് പറയുന്നു. കൃതികൾക്ക് ധാരാളം പകർപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകുന്നത്. പ്രേഷിത പാഠങ്ങൾ ഉണ്ടാകും തോറും കൃതി ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്ന് കെട്ടിലും മട്ടിലും ഏറെ അകന്നു പോകും. പ്രാചീന കൃതികളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും കർത്തൃപാഠം തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. കർത്തൃപാഠം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പാഠത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, അതായത് കർത്തൃപാഠത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയിട്ടുള്ള പകർപ്പുകളാണ് പാഠവിമർശനത്തിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കർത്തൃപാഠത്തിന്റെ സവിശേഷതകൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന സമീപ പകർപ്പിനെ മൂലപാഠം അഥവാ ആർക്കിടൈപ്പ് എന്ന് പറയുന്നു. ഗ്രന്ഥരചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠം തന്നെ രചനയുടെ അവസാനത്തിലും നിലനിർത്തണമെന്നില്ല. ഇങ്ങനെ രചനാവേളയിൽ ഗ്രന്ഥകർത്താവ് ആദ്യം എഴുതുന്ന പാഠമാണ് പ്രാഥമിക പാഠം. പ്രാഥമിക പാഠത്തെക്കുറിച്ചുള്ള പുനരാലോചനകൾക്ക് ശേഷം ഗ്രന്ഥകർത്താവ് വായനക്കാർക്കു വേണ്ടി തീർച്ചപ്പെടുത്തി എഴുതുന്ന പാഠമാണ് ആപ്തപാഠം. അച്ചടി വ്യാപകമായതോടുകൂടി ഒരു കൃതിക്ക് വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രന്ഥകർത്താവ് തന്നെ പുതുപതിപ്പുകളിൽ പരിഷ്കരിച്ച പാഠങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യ പതിപ്പിൽ പ്രാഥമിക പാഠവും പിന്നീടുള്ള പതിപ്പുകളിൽ ആപ്തപാഠവും നിലനിൽക്കും. അടുത്തത് പാഠഭേദം. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ അജ്ഞത, അശ്രദ്ധ, പാണ്ഡിത്യം, കാലദേശ വ്യത്യാസങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കൊണ്ട് മൂലകൃതിയിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരേ കൃതിയുടെ വ്യത്യസ്ത പകർപ്പുകൾ തമ്മിൽ പുലർത്തുന്ന വൈജാത്യങ്ങൾ കാരണം ഏതാണ് ശരിയായ പാഠമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പാഠവിമർശകരെ ആശങ്കയിലാക്കാറുണ്ട്. ഇങ്ങനെ ഒരു കൃതിയുടെ മൂലപാഠത്തിൽ നിന്ന് പ്രേഷിത പാഠങ്ങളിൽ കാണുന്ന പാഠവ്യത്യാസങ്ങളെയാണ് പാഠഭേദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാഠവിമർശനം എന്താണെന്ന് നോക്കാം. ഹസ്തലിഖിത വിജ്ഞാനീയത്തിന്റെ പരിധിയിൽ വരുന്ന ഗവേഷണ പദ്ധതിയാണ് പാഠവിമർശനം. പാഠവിമർശന പ്രക്രിയ സംശോധിത സംസ്കരണം എന്നും അറിയപ്പെടുന്നു. പകർപ്പുകളുടെ ആധിക്യം മൂലം ഗ്രന്ഥകർത്തൃപാഠത്തിൽ നിന്നും അകന്നുപോയ ഹസ്തലിഖിതങ്ങളുടെയോ അച്ചടിച്ച കൃതികളുടെയോ ഗ്രന്ഥകർത്തൃപാഠമോ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാഠമോ കണ്ടെത്തുന്ന ഗവേഷണ പ്രക്രിയയാണ് പാഠവിമർശനം. ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിന് പരിശീലനം സിദ്ധിച്ച പകർപ്പെഴുത്തുകാർ ഉണ്ടായിരുന്നു. ഗ്രന്ഥകർത്താവിന്റെ മേൽനോട്ടത്തിലോ അല്ലാതെയോ കൃതികൾ പകർത്തി എഴുതപ്പെടാറുണ്ട്. ഇങ്ങനെ പകർത്തി എഴുതപ്പെടുന്ന കൃതികൾ പലപ്പോഴും മൂലകൃതിയിൽ നിന്നും വളരെ അകന്നു പോകാറുണ്ട്. ഇത് അർത്ഥഗ്രഹണത്തിന് പോലും തടസ്സമായിത്തീരുന്നു. പ്രധാനമായും പാഠവിമർശനത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഉപാദാന വിചാരം. രണ്ട്, വംശബന്ധ കൽപ്പന. മൂന്ന്, പാഠപരിഷ്കരണം. നാല്, ഉപരിവിമർശനം. ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളെയും ചേർത്ത് അടിസ്ഥാന വിമർശനമെന്ന് പറയുന്നു. ഈ ഘട്ടങ്ങൾക്ക് ഉപാദാന സ്വീകരണം, വംശാവലി നിർണയം, പാഠപരിഷ്കരണം, പ്രാഥമിക നിരൂപണം എന്നീ പദങ്ങളും പാഠവിമർശകർ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാണ്. ആകയാൽ ഇവയെ ശേഖരിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു ഹസ്തലിഖിതത്തിന് 75 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പുരാരേഖയായി പരിഗണിക്കാറുള്ളൂ. ഇന്ത്യയിലെ ഹസ്തലിഖിത ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ്. തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങി ഭാഷാവൈവിധ്യങ്ങൾ ഈ

0: ശേഖരത്തിൽ നിരവധിയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വിവിധ മേഖലകളിലുള്ള ഗവേഷണ പഠനങ്ങൾക്കും ഇത്തരം ശേഖരങ്ങൾ അനിവാര്യമാണ്. തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി, ജോധ്പൂരിലെ രാജസ്ഥാൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭുവനേശ്വറിലെ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയം, കേരളത്തിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങൾ. ചുരുക്കത്തിൽ, ഹസ്തലിഖിതങ്ങൾ ചരിത്രപരവും സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ നിരവധി പ്രത്യേകതകൾ അടങ്ങുന്നതാകയാൽ അവയെ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിക്കുന്നതിനുള്ള പ്രാഥമിക പ്രമാണങ്ങളായി പരിഗണിക്കേണ്ടവയാണ്. ഹസ്തലിഖിതങ്ങൾ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന പൈതൃകങ്ങൾ ആയതിനാൽ വളരെയേറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കും അതിന്റെ സംരക്ഷകരാകാം.
1: ഹസ്തലിഖിത വിജ്ഞാനീയം, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിദുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ അർച്ചന ആർ.എസ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം പി ജി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ശിവദാസ് ചെണ്ട, കലാഭാരതി അജികുമാർ മദളം.
4: മണ്ഡപപ്പിള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. ഒന്നൊഴിയാതെ 9 മക്കളെയും നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ 9-ാമത്തെ ശിശുവിന്റെ മൃതദേഹവുമായി യാദവസഭയിൽ എത്തി. പക്ഷേ ബ്രാഹ്മണനെ ഒന്ന് നോക്കുവാനോ ആ വിലാപം ശ്രദ്ധിക്കുവാനോ പോലുമുള്ള സൗമനസ്യം ആരും കാട്ടിയില്ല. ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ അവസ്ഥ കണ്ട് അലിവു തോന്നി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തന്റെ ആശ്വാസവചനങ്ങൾ ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ജനിക്കുന്ന പുത്രനെ രക്ഷിക്കാനായില്ല എങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് അർജുനൻ ബ്രാഹ്മണന് വാക്കു നൽകി. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥാഭാഗത്തിന്റെ പശ്ചാത്തലം.

ആദ്യരംഗം. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തുന്ന ബ്രാഹ്മണൻ യാദവസഭയിൽ നടന്ന കാര്യങ്ങൾ പത്നിയെ അറിയിക്കുന്നു. വിധിയെ മറികടക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രതികരണം. തുടർന്ന് അർജുനന്റെ ശപഥത്തെക്കുറിച്ചുകൂടി സൂചിപ്പിച്ച് ദുഃഖിതയായ പത്നിയെ ആശ്വസിപ്പിക്കുവാനാണ് ബ്രാഹ്മണന്റെ ശ്രമം. ബ്രാഹ്മണന്റെ പദം കോമള സരോജമുഖി, രാഗം കാംബോജി. ബ്രാഹ്മണ പത്നിയുടെ വിധിമതം നിരസിച്ചിടാമോ ദേശരാഗത്തിലാണ് പാടിയിട്ടുള്ളത്.

രണ്ടാം രംഗം. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുന്നു. അർജുനന്റെ ശപഥത്തെക്കുറിച്ച് ഓർക്കുന്ന ബ്രാഹ്മണൻ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്.

മൂന്നാം രംഗം. ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി വിവരം അർജുനനെ അറിയിക്കുന്നു. തുടർന്ന് ഇരുവരും ബ്രാഹ്മണഗ്രഹത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ രംഗത്തിൽ മധ്യമാവതി, അഠാണ എന്നീ രാഗങ്ങളിലാണ് പദങ്ങൾ പാടിയിട്ടുള്ളത്.

ബ്രാഹ്മണഗ്രഹത്തിലെത്തിയ അർജുനൻ ബ്രാഹ്മണപത്നിയെ ശരങ്ങൾ കൊണ്ടുള്ള ഒരു ഗ്രഹത്തിലാക്കി കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ജനിച്ച ശിശുവിന്റെ ശരീരം പോലും അപ്രത്യക്ഷമാവുന്നു. വിവരമറിയുന്ന ബ്രാഹ്മണൻ സ്വയം മറന്ന് അർജുനനെ പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോൾ പരാജയത്തിൽ തളർന്നുപോയ അർജുനൻ വാക്കുപാലിക്കാനായി ഒരു തീക്കുണ്ടമൊരുക്കി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ എത്തിയ കൃഷ്ണൻ അർജുനനെ തടയുന്നു. ഇരുവരും ബ്രാഹ്മണന്റെ പുത്രന്മാരെ പലയിടത്തും തിരഞ്ഞ് ഒടുവിൽ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണപുത്രന്മാരെ വൈകുണ്ഠത്തിൽ കണ്ട കൃഷ്ണാർജുനന്മാർക്കുണ്ടായ അമ്പരപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു നരനെയും നാരായണനെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് എന്നറിയിച്ച ശേഷം ബ്രാഹ്മണന്റെ 10 പുത്രന്മാരെയും കൃഷ്ണാർജുനന്മാർക്കൊപ്പം അയക്കുകയാണ്.

0: കൃഷ്ണനും അർജുനനും ബ്രാഹ്മണ ഗൃഹത്തിലെത്തി പത്തു മക്കളെയും ബ്രാഹ്മണനും പത്നിക്കും നൽകുന്നു. അതീവ സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇരുവരെയും അനുഗ്രഹിക്കുന്നതോടെ സന്താനഗോപാലം കഥ സമാപിക്കുകയാണ്.
1: ധ്വാരുഹ്യരഥം സമം

സന്താനഗോപാലം ആട്ടക്കഥയിൽ നിന്നുള്ള പദങ്ങൾ പാടിയത് കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാഭാരതി അജികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.
1: അവസരത്തിലും അനവസരത്തിലും മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന ആളുകളെ നാം ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പലപ്പോഴും അവർ തങ്ങളുടെ സ്വന്തം നേട്ടങ്ങളെപ്പറ്റിയും വിശദീകരിക്കാറുണ്ട്. കേൾക്കുന്നവർക്ക് ഇവയിൽ താല്പര്യമില്ലാതെയും കാണാറുണ്ട്. എങ്കിലും ഉപദേശം നൽകുന്നവർ തങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് നാം സ്വയമേവ കടിഞ്ഞാണിടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രീതിയിൽ ആവശ്യപ്പെടാതെയുള്ള ഉപദേശങ്ങൾ കേൾവിക്കാരന് തൻ്റെ കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലായി തോന്നാറുണ്ട്. ഇത് ഉപദേശം നൽകുന്നയാളെ പ്രശ്നങ്ങളിലെത്തിച്ചു എന്നും വരാം. ഉപദേശം ലഭിക്കുന്ന കേൾവിക്കാരൻ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും അയാൾ അതിനെ എങ്ങനെ കാണുന്നു അഥവാ ഗ്രഹിക്കുന്നു എന്നതും സുപ്രധാനമാണ്. ഇക്കാര്യം വിശദമാക്കുന്ന ഒരു കഥ പഞ്ചതന്ത്രത്തിൽ നൽകിയിട്ടുണ്ട്. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാക്കോലൂകീയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം എന്നീ അഞ്ചു തന്ത്രങ്ങളിലായി 80-ലധികം കഥകളിലൂടെ രാജ്യഭരണത്തിൻ്റെ പൊരുൾ, അതിൽ താല്പര്യമില്ലാതിരുന്ന ഒരു രാജകുമാരന് താല്പര്യമുണ്ടാക്കുവാനായി വിഷ്ണു ശർമ്മ എന്ന ഗുരു പറഞ്ഞതാണ് പഞ്ചതന്ത്ര കഥകൾ. ഒരു ശൈത്യകാലത്ത് തണുപ്പ് കൊണ്ട് വലഞ്ഞ ഒരു രാത്രിയിൽ കുറേ വാനരന്മാർ അതിൽ നിന്നും രക്ഷ നേടാനായി കുറേ കരിയില കൂട്ടിയിട്ട് അതിൽ ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ചുവെച്ച് ഊതി കത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഉയരത്തിൽ വൃക്ഷശാഖയിൽ ഇരുന്ന സൂചിമുഖൻ എന്ന പക്ഷി ആ വാനരന്മാരുടെ നേതാവിന് അവർ ആവശ്യപ്പെടാതെ തന്നെ ഒരു സദുപദേശം നൽകാം എന്ന് നിശ്ചയിച്ചു. പക്ഷിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു. പ്രയോജനമില്ലാത്ത ഈ അധ്വാനം ഉപേക്ഷിക്കുവാൻ പക്ഷി പറഞ്ഞു. കാരണം മിന്നാമിനുങ്ങ് തീക്കനലല്ല, എത്ര ഊതിയാലും അത് കത്തുകയില്ല. പക്ഷേ വാനരന്മാർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട സൂചി മുഖൻ വീണ്ടും വാനരന്മാരുടെ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഊതുന്നത് അഗ്നിയെയല്ല മിന്നാമിനുങ്ങിനെയാണ്, അത് കത്തുകയില്ല. ആ തണുപ്പിൽ വാനരന്മാരുടെ നേതാവ് തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. ഈ വിഡ്ഢിത്തം കണ്ട് സഹികെട്ട പക്ഷി മുകളിലത്തെ ശാഖയിൽ നിന്നും താഴെ പറന്നിറങ്ങി ആ വാനരൻ്റെ അടുത്തെത്തി വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. വീണ്ടും വീണ്ടും രണ്ടു കൂട്ടരും തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ ഉപദേശത്താൽ സഹികെട്ട വാനരൻ അതിലെ ശരിയും തെറ്റും നോക്കാതെ ആ പക്ഷിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഈ കഥ പറഞ്ഞ ശേഷം ഗുരു ശിഷ്യനോടായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിഡ്ഢികളുടെ ഇടയിൽ ചെന്നാൽ അറിവ് വിളമ്പരുത്, നിശബ്ദനായിരിക്കൂ എന്ന്. ഇനിയൊരു കഥയിൽ ഒരു തുന്നൽക്കാരൻ പക്ഷി വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ തൻ്റെ കൂടുണ്ടാക്കി സുഖമായി കഴിഞ്ഞു വന്നു. അവിടെ അതിനെ വെയിലും മഴയും അലട്ടിയില്ല. കാറ്റ് വീശിയാലും പക്ഷിക്ക് പ്രശ്നമൊന്നുമില്ല. കൂട് കാറ്റിൽ ആടിക്കളിക്കുമെന്ന് മാത്രം. അതിനുള്ളിൽ പക്ഷി സുരക്ഷിതനായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താഴെയുള്ള ശാഖയിലിരുന്ന കുരങ്ങനോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരിക്കൽ തണുപ്പും മഴയും കടുത്തപ്പോൾ കുരങ്ങൻ്റെ സ്ഥിതി പരുങ്ങലിലായി. അവൻ മഴ നനഞ്ഞ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷിയാകട്ടെ തൻ്റെ കൂട്ടിൽ മഴയും തണുപ്പും ഏൽക്കാതെ സുഖമായി ഇരിക്കുകയായിരുന്നു. അത് അവിടെ ഇരുന്നു കൊണ്ട് താൻ കഠിനാധ്വാനത്തിലൂടെ ഒരു കൂടുണ്ടാക്കിയതിനെപ്പറ്റി കുരങ്ങിനോട് പറയുകയും കുരങ്ങും കഠിനാധ്വാനത്തിലൂടെ ഒരു വീടുണ്ടാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയായാൽ ഇനി മഴയുണ്ടാകുമ്പോൾ നനയാതെ സുരക്ഷിതനായിരിക്കാമല്ലോ. ഈ ഉപദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാകാത്ത കുരങ്ങൻ പക്ഷി തൻ്റെ നേട്ടങ്ങൾ തന്നെ കേൾപ്പിക്കുവാൻ വേണ്ടി പറയുകയാണെന്ന് കരുതി ക്രുദ്ധനായി മുകളിലുള്ള ശാഖയിൽ കയറുകയും പക്ഷിയുടെ കൂട് നശിപ്പിക്കുകയും ചെയ്തു. ഈ കഥകളുടെ പ്രസക്തി കാലദേശങ്ങൾക്കും അപ്പുറമാണ്. അത് എന്നും പ്രസക്തമാണ്. നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകവുമാണ്. നമുക്ക് മറ്റൊരാൾ ആവശ്യപ്പെടാതെ